ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 വൈശാഖം 12, കൊല്ലവർഷം 1201 മേടം 19, 2026 മെയ് 2 ശനിയാഴ്ച. 101.9 MHz എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുകയാണ്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 36 സെക്കൻഡും.

0: ആകാശവാണി അനന്തപുരി FM 101.9 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ജെ ജേക്കബ്.
1: സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, കമ്പ്യൂട്ടറുകൾ തുടങ്ങിയവ ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈദ്യുതി, വെള്ളം തുടങ്ങിയവ പോലെ തന്നെ ഇന്റർനെറ്റും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയിരിക്കുന്നു. താഴ്ന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും വളരെ വില കൂടിയ സ്മാർട്ട് ഫോണുകളാണ് ഉപയോഗിക്കുന്നത്. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും ഏറ്റവും പുതിയ മോഡൽ ലഭിക്കണം എന്നല്ലാതെ വില ശ്രദ്ധിക്കാറില്ല. ഒട്ടുമിക്ക വ്യവസായങ്ങൾക്കും ഇന്റർനെറ്റ് ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ഈ സാഹചര്യത്തിലാണ് സമൂഹ മാധ്യമങ്ങളുടെ ഉപയോഗം ചർച്ചാവിഷയമായി മാറുന്നത്. പ്രായപൂർത്തിയാകാതെ കുട്ടികൾ സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കണം എന്ന കാര്യത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ല. ഓസ്ട്രേലിയ, സ്പെയിൻ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ 16 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ സംസ്ഥാനങ്ങളായ കർണാടകയും തെലങ്കാനയും ഇത്തരം നിയന്ത്രണങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു. കുട്ടികളുടെ കാര്യത്തിൽ

0: അഭിപ്രായ ഐക്യം ഉണ്ടെങ്കിലും മുതിർന്നവർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. തന്മൂലം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമാണ് സമൂഹ മാധ്യമങ്ങൾക്ക് സമ്പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. ലൈംഗിക കുറ്റകൃത്യങ്ങൾ, വ്യാജവാർത്താ നിർമ്മാണം, സാമ്പത്തിക തട്ടിപ്പുകൾ തുടങ്ങി നിരവധി കുറ്റകൃത്യങ്ങൾ ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ലോകത്തുടനീളം നിത്യവും നടക്കുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ ഇതുപയോഗിക്കുന്നവർ ശ്രമിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. ഇന്റർനെറ്റ് നമ്മുടെ മുൻപിൽ തുറന്നുവെക്കുന്നത് വളരെ വിശാലമായ ഒരു ലോകമാണ്. ഇത് ഉപയോഗിക്കാനുള്ള അറിവ് നേടുക എന്നതാണ് ആദ്യത്തെ പടി. സാങ്കേതികമായ അറിവില്ലായ്മയാണ് പല അപകടങ്ങളുടെയും വാതിൽ തുറക്കുന്നത്. പത്മവ്യൂഹത്തിലകപ്പെട്ട അഭിമന്യുവിന്റെ അവസ്ഥ അറിവില്ലാത്തവർക്കുണ്ടാകും. വിദ്യാഭ്യാസപരവും തൊഴിൽപരവുമായ ആവശ്യങ്ങൾക്കായിട്ടാണ് ബഹുഭൂരിപക്ഷവും വില കൂടിയ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നത്. ഇവരുടെ പ്രവർത്തന മേഖലയ്ക്ക് കൂടുതൽ സംവിധാനങ്ങളുള്ള കമ്പ്യൂട്ടറുകൾ ഒഴിവാക്കാനും കഴിയില്ല. എന്നാൽ ആശയവിനിമയം, വിനോദം തുടങ്ങി ലളിതമായ കാര്യങ്ങൾക്ക് വില കൂടിയ കൂടുതൽ സംവിധാനങ്ങളുള്ള കമ്പ്യൂട്ടറുകൾ ആവശ്യമുണ്ടോ എന്ന് പരിശോധിക്കണം. നമ്മെ പിടിച്ചിരുത്താൻ കഴിയുന്ന ഒട്ടനവധി സംവിധാനങ്ങളുള്ള ഒരു മാജിക് ബോക്സാണ് കമ്പ്യൂട്ടറുകളും സ്മാർട്ട് ഫോണുകളും. ഇതിലേക്ക് തിരിയുന്നവർ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുന്നത് അറിയുന്നില്ല. ഇന്റർനെറ്റിന്റെ ഉപയോഗം വർദ്ധിക്കുമ്പോൾ റീചാർജുകളുടെ എണ്ണവും വർദ്ധിക്കും. അങ്ങനെ സമയം മാത്രമല്ല സമ്പത്തും നഷ്ടപ്പെടുന്നു. അഭിരുചിക്കനുസരിച്ചുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കുകയും അതിനൊരു മുൻഗണനാക്രമം സ്വയം ഏർപ്പെടുത്തുകയും വേണം. സാമ്പത്തിക നഷ്ടം നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയുമെങ്കിലും സമയനഷ്ടം മൂലം ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ പലരും തിരിച്ചറിയുന്നില്ല. ഭർത്താവ് എപ്പോഴും കമ്പ്യൂട്ടറിലായതിനാൽ പിണങ്ങുന്ന ഭാര്യയും ഇതിലുള്ള ആസക്തി മൂലം മക്കളുടെ കാര്യങ്ങൾ മറന്നുപോകുന്ന മാതാപിതാക്കളും അച്ഛനും അമ്മയും പറയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ചെയ്യാൻ മടിക്കുന്ന മക്കളും ഈ ദുശീലത്തിന്റെ സൃഷ്ടികളാണ്. ഫേസ്ബുക്കിലും വാട്സാപ്പിലും നൂറുകണക്കിന് സുഹൃത്തുക്കൾക്കുള്ളവർക്ക് യഥാർത്ഥ ജീവിതത്തിൽ സുഹൃത്തുക്കൾക്കായി മാറ്റിവെക്കാൻ സമയം കിട്ടുന്നില്ല. നമ്മുടെ കാഴ്ചപ്പാടുകളെയും മൂല്യബോധത്തെയും തകർക്കാനും തിരുത്താനും സമൂഹ മാധ്യമങ്ങൾക്ക് കഴിയും. ഇന്റർനെറ്റിന്റെ ലോകത്തു നിന്നും പുറത്തു വരികയാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം തള്ളേണ്ടതിനെ തള്ളാനും കൊള്ളേണ്ടതിനെ കൊള്ളാനും സ്വയം പരിശീലനം നേടുകയും വേണം.
1: ഇന്നത്തെ സുഭാഷിതം അവതരിപ്പിച്ചത് ജെ ജേക്കബ്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പശ്ചിമബംഗാളിലെ വോട്ടെണ്ണലിന് കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ മാത്രം നിയമിച്ചതിനെതിരെ തൃണമൂൽ കോൺഗ്രസ് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി പ്രത്യേക ബെഞ്ച് രാവിലെ പരിഗണിക്കും. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനത്തിനെതിരെ TMC നൽകിയ ഹർജിയിൽ ഇടപെടാനാവില്ലെന്ന കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് പാർട്ടി സുപ്രീംകോടതിയെ സമീപിച്ചത്. പശ്ചിമബംഗാളിലെ 2 ജില്ലകളിലെ 15 ബൂത്തുകളിൽ ഇന്ന് റീപോളിംഗിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടു. റീപോളിംഗ് രാവിലെ 7 ആരംഭിക്കും. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ മറ്റന്നാൾ. വോട്ടെണ്ണലിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കുന്നത്. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്നാണ് സംവിധാനം വികസിപ്പിച്ചത്. രാജ്യത്തെ ജനസംഖ്യാ കണക്ക്

രണ്ട് രണ്ടിന് നേർമൊഴി, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 ലംഹെ സ്പോൺസർഡ് പരിപാടി, 3 തിരയിപ്പൂക്കൾ, 3:45 റേഡിയോ ഹെൽ സ്പോൺസർഡ് പരിപാടി, 4 നിത്യഹരിത ഹിന്ദി യുഗ്മഗാനങ്ങൾ, 5:02 നമസ്തേ അനന്തപുരി. ഇതിൽ ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 5:40 ഉള്ളത് പറയാം. 5:45 6:02 അറിയിപ്പുകളെ തുടർന്നും ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, വീട്ടുവളപ്പിൽ സുരക്ഷിതമായ പച്ചക്കറി ഉൽപാദനം, മഞ്ജു തോമസുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 8:02 സംഗീതസുധ, സവിത നരസിംഹൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:30 നിശാ സുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലേ. അറിയിപ്പിലിനി ഇന്നത്തെ കാലാവസ്ഥ നോക്കാം. ഇന്ന് തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഏതാനും തവണ ഇടിയോടുകൂടിയുള്ള മഴയുണ്ടാകാനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 35.8°C, കുറഞ്ഞ താപനില 27.3°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.9°C, കുറഞ്ഞ താപനില 28.5°C. അറിയിപ്പ് കഴിഞ്ഞു.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സുപ്രഭാതം. പുതിയൊരു പുലരിയുടെ മൃദുസ്പർശം നമ്മെ തേടിയെത്തിയിരിക്കുകയാണ്. ഓരോ ദിനവും തുടങ്ങുമ്പോൾ നമ്മുടെയൊക്കെ ചിന്ത ഇന്നൊരു നല്ല ദിവസമാകണേ എന്നാണ്. ചെറിയൊരു പുഞ്ചിരിയോടെ, വലിയൊരു പ്രതീക്ഷയോടെ ഈ ദിനത്തെ നമുക്ക് വരവേൽക്കാം. കൂട്ടായി നമസ്തേ അനന്തപുരിയും പതിവ് പോലെ ആദ്യം ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഓണപ്പൂക്കൾ എന്ന കവിത പാരായണം ചെയ്യുന്നത് രവിശങ്കർ.

0: തത്തിക്കളിക്കിൽ കൃതാർത്ഥനായി ഞാൻ, തത്തിക്കളിക്കിൽ കൃതാർത്ഥനായി ഞാൻ.
1: കാടിനും പാടത്തിനും മധ്യേ കൂടി ഒരു ചെറിയ നീർച്ചാല് കളകളാരവത്തോടെ പുളഞ്ഞൊഴുകുന്നുണ്ട്. അതിന്റെ വക്കിൽ ചാഞ്ഞു നിലം പറ്റിക്കിടന്ന ഒരു മാങ്കൊമ്പിലിരുന്ന് നീലി മതിമറന്നു പാടുകയാണ്.

ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഓണപ്പൂക്കൾ എന്ന കവിതയാണ് ഉഷമലരിയിൽ ഇതുവരെ കേട്ടത്. പാരായണം ചെയ്തത് രവിശങ്കർ.

ശ്രോതാക്കളുടെ പ്രഭാതങ്ങളെ ധന്യമാക്കാൻ ഇതായെത്തി ഉദയഗീതം. ഇന്ന് വിജയ് യേശുദാസ് ആലപിച്ച ഗാനങ്ങൾ കേൾക്കാം. ആദ്യം സ്വാമിയല്ലാതെനിക്കാരുണ്ട് എന്ന് തുടങ്ങുന്നു.

വിജയ് യേശുദാസ് ആലപിച്ച ഗാനങ്ങളാണ് ഇന്ന് ഉദയഗീതത്തിൽ നാം കേട്ടത്. ഇനി എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഒരു ഗാനം, ചിത്രം ചിന്താവിഷ്ടയായ ശ്യാമള. ഈ ഗാനം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്, സംഗീതം നൽകിയത് ജോൺസൺ.

0: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ഇപ്പോൾ സമയം 6 കഴിഞ്ഞ 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണിയുടെ അനന്തപുരി FM 101.9.

0: പ്രിയ ശ്രോതാക്കളെ, നമുക്കൊക്കെ അറിയാം ഇന്നലെ മെയ് ദിനമായിരുന്നു. മിക്ക പത്ര ഓഫീസുകൾക്കും അവധിയായിരുന്നല്ലോ. അതുകൊണ്ട് പതിവ് പോലെ ഇന്ന് പത്രവൃത്താന്തം ഉണ്ടാവില്ല. ന്യൂസ് അപ്ഡേറ്റ്സിനായി നമ്മുടെ ഇടവിട്ടുള്ള വാർത്തകൾ ശ്രദ്ധിക്കുമല്ലോ. ഇനി പ്രഭാതഭേരിയിലെ ഇന്നത്തെ ആനുകാലിക വിഷയത്തിലേക്ക്.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് മെയ് 2 ലോക ചൂര മത്സ്യ ദിനം. ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാനപ്രകാരം ചൂര മത്സ്യങ്ങളുടെ പ്രാധാന്യവും അവയുടെ സംരക്ഷണത്തിനുള്ള ആവശ്യകതയും ഓർമ്മിപ്പിക്കുന്ന ദിനമാണ് ഇത്. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ ചൂര മത്സ്യം ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ജീവനോപാധിയാണ്. കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിൽ ആഴക്കടൽ മത്സ്യബന്ധനത്തിൽ വലിയൊരു പങ്ക് ചൂരമീനുകൾക്കുണ്ട്. മഞ്ഞച്ചിറയൻ, നീലച്ചിറയൻ, വരിച്ചൂര എന്നിവ പോലുള്ള ഇനങ്ങൾ ആഗോള വിപണിയിൽ കടലിലെ സ്വർണം എന്നറിയപ്പെടുന്നു. പ്രോട്ടീനും ഒമേഗ 3 ഫാറ്റി ആസിഡുകളും സമൃദ്ധമായതിനാൽ ആരോഗ്യപരമായ ഭക്ഷണത്തിലും ഇതിന് വലിയ സ്ഥാനമുണ്ട്. എന്നാൽ അമിത മത്സ്യബന്ധനം, സമുദ്രജല താപനിലയിലെ മാറ്റങ്ങൾ, ഉയർന്ന ഇന്ധന ചെലവ് തുടങ്ങിയ ഘടകങ്ങൾ ഈ മത്സ്യസമ്പത്തിന്റെ നിലനിൽപ്പിന് വെല്ലുവിളിയാകുന്നു. അതിനാൽ സുസ്ഥിരമായ മത്സ്യബന്ധന രീതികൾ അനിവാര്യമായി തീർന്നിരിക്കുന്നു.
2: കേരളത്തിൽ പ്രധാനമായി ലഭിക്കുന്ന ട്യൂണ ഇനങ്ങൾ എന്ന് നോക്കിയാൽ കോസ്റ്റൽ ട്യൂണാസ് ഉണ്ട്, ഓഷ്യാനിക് ട്യൂണാസ് ഉണ്ട്.
1: കൊച്ചി CMFRIയിലെ ഫിനിഷ് ഫിഷറീസ് ഡിവിഷൻ മേധാവി ഡോക്ടർ ശോഭ ജോസ് കിഴക്കൂടൻ:
2: കോസ്റ്റൽ ട്യൂണാസ് കുറേ കൂടെ ചെറിയ ട്യൂണാസ്, ലോക്കൽ മാർക്കറ്റിൽ മൂവ്മെന്റ് ഉള്ള ഇനങ്ങളാണ്. ഓഷ്യാനിക് ട്യൂണാസ് ആണ് നമുക്ക് എക്സ്പോർട്ട് വാല്യൂ ലഭിക്കുന്നത്. അതിൽ രണ്ട് തരം സ്പീഷീസാണ് മുഖ്യമായിട്ടും നമ്മുടെ ഈ കേരള തീരത്തിൽ കിട്ടുന്നത്. യെല്ലോഫിൻ ട്യൂണ, കേര എന്നറിയപ്പെടുന്ന യെല്ലോഫിൻ ട്യൂണ, വരയൻ ചൂര എന്നറിയപ്പെടുന്ന സ്കിപ്പ് ജാക്ക് ട്യൂണ. ഈ സ്കിപ്പ് ജാക്ക് ട്യൂണ ദ്വീപ് ട്യൂണ എന്നും പറയും. കാരണം ഇത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് നമ്മുടെ ലക്ഷദ്വീപ് കടലിലാണ്. ഞങ്ങളുടെ CMFRIയുടെ പഠനങ്ങൾ അനുസരിച്ച് ഇപ്പോഴുള്ള അവസ്ഥയിൽ ട്യൂണ റിസോഴ്സസ്, നമ്മുടെ കടലിലുള്ള ട്യൂണ റിസോഴ്സസിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത് സസ്റ്റൈനബിൾ ആണ്, സുസ്ഥിരമാണ്. പലതരത്തിലുള്ള ഭീഷണികൾ പൊതുവെ മത്സ്യബന്ധനത്തിനും മത്സ്യങ്ങൾക്കും ഒക്കെ ഉണ്ട്. അതിപ്പോൾ നമുക്കറിയാം, കാലാവസ്ഥയിൽ മാറ്റം, അങ്ങനെ പൊല്യൂഷൻ, ഇതെല്ലാം ഉണ്ട്. എങ്കിലും ട്യൂണ റിസോഴ്സസിന് ഇപ്പോൾ വലിയ പ്രോബ്ലം ഇല്ലാതെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും അമിതമായ മത്സ്യബന്ധനം നടത്തിക്കഴിഞ്ഞാൽ, ഒരു മാനേജ്മെന്റ് ഇല്ലാതെയൊക്കെ നടത്തിക്കഴിഞ്ഞാൽ, എങ്ങനെയായാലും ഇതിനൊരു ഭീഷണി തന്നെയാണ്. നമ്മളുടേത് വന്നിട്ട് ഒരു മൾട്ടി സ്പീഷീസ്, മൾട്ടി ഗിയർ, അതായത് പലതരത്തിലുള്ള വലകൾ യൂസ് ചെയ്തിട്ട്, പിന്നെ പല ഏരിയാസിൽ പോയി ചെയ്യുന്നത്, പലതരം ഇനങ്ങൾ ആയിട്ടുള്ള മത്സ്യങ്ങൾ എല്ലാം കൂടെയാണ്. അപ്പോൾ അത് നമുക്ക് ഒരു തരം ഫിഷിന് മാത്രമായിട്ട് നമുക്കൊരു മാനേജ്മെന്റ് ഓപ്ഷൻ നടപ്പിലാക്കാൻ പറ്റില്ല.
3: കേരളത്തില് കൊല്ലം ജില്ല എന്ന് പറയുന്നത് കൊല്ലത്തെ പേര് ദേശീയാണ് പറയുന്നത്.
1: മത്സ്യത്തൊഴിലാളിയായ തോബിയാസ്
3: പൊള്ളൻ എന്ന് പറയും, നേരി ചൂരയ്ക്ക്, പിന്നെ ഒരു ഇടിയൻ ചൂര എന്ന് പറഞ്ഞിട്ടുണ്ട്, ചപ്പ

0: ചൂര എന്ന് പറഞ്ഞതുണ്ട്, പിന്നെ വരയും ചൂരയുണ്ട്, നെമ്മീൻ ചൂരയുണ്ട്, പിന്നെ കേരൻ ചൂരയുണ്ട്. അങ്ങനെ ഈ ഏഴ് ഐറ്റം ചൂരകളാണ് നമ്മുടെ ഇവിടെ കൊല്ലത്ത് കൂടുതലും കിട്ടുന്നത്. ചൂരകളെല്ലാം കിട്ടുന്നത 40 കിലോമീറ്ററിന് പടിഞ്ഞാറോട്ട് പോകുമ്പോഴാണ് ഈ ചെറിയ ചൂര ഐറ്റംസ് കിട്ടുന്നത്. വലിയ ചൂര, അതായത് കേരൻ ചൂര പോലുള്ള ചൂരകൾ കിട്ടുന്നത് 80 കിലോമീറ്ററിന് പടിഞ്ഞാറ് പോകണം. അതിന് കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആ ചൂര പിടിക്കാൻ കൂടുതൽ ചൂണ്ടയ്ക്കാണ് ആ മീൻ കിട്ടുന്നത്. മീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പടിഞ്ഞാറ് തന്നെ നമുക്ക് ചൂര കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഡോൾഫിൻ ചാടണ കാണുമ്പോഴാണ് നമ്മൾ അതിനെ തിരക്കി നടക്കും. ഡോൾഫിൻ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെയാണ് ഈ ചൂര, ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെയാണ് നമുക്കിത് കിട്ടുന്നത്. പിന്നെ ഉൾക്കടലുകളിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കാറ്റുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഭയങ്കര ഓളമായിരിക്കും, നമുക്ക് മീൻ പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാറ്റില്ലാത്ത സമയങ്ങളിലാണ് നമ്മൾ കൂടുതലും മീൻ പിടിക്കുന്നത്.
1: ചൂരയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു.
2: ചീഫ് ക്ലിനിക്കൽ ന്യൂട്രീഷനിസ്റ്റ് പ്രീതി ആർ നായർ:
1: ഒമേഗ 3 ശരീരത്തിന് അത്യാവശ്യമായ ഒരു പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ്. ചൂര മത്സ്യം ഇതിന്റെ പ്രധാന സോഴ്സ് ആണ്. ഇതിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒമേഗ 3 ഫാറ്റി ആസിഡുകളാണ് ഐക്കോസ പെന്റനോയിക് ആസിഡ് EPA, ഡെക്കോസ ഹെക്സനോയിക് ആസിഡ് DHA എന്നത്. ഇവ ഹൃദയത്തെയും രക്തക്കുഴലുകളെയും സംരക്ഷിച്ചു നിർത്തുന്നു. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ രക്തത്തിലെ ട്രൈഗ്ലിസറൈഡ്സിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇതിലൂടെ ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം മെച്ചപ്പെടുത്തുകയും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾക്ക് ധാരാളം ഗുണങ്ങളുണ്ട്. ഇത് ചീത്ത കൊളസ്ട്രോൾ ആയ LDL, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനിന്റെ അളവ് കുറയ്ക്കുന്നു. നല്ല കൊളസ്ട്രോൾ ആയ HDL, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. രക്തക്കുഴലുകളിൽ കൊഴുപ്പടിയുന്നത് തടഞ്ഞു നിർത്തുന്നു. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഉയർന്ന BPA നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. രക്തക്കുഴലുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. ഹൃദയമിടിപ്പ് സ്ഥിരതയോടെ നിലനിർത്തുന്നു. ഈ മത്സ്യം പതിവായി കഴിക്കുന്നത് ഹൃദയാഘാതവും സ്ട്രോക്കും വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു. രക്തം കട്ട പിടിക്കുന്നത് തടയുന്നത് വഴി ബ്ലോക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നു. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ ഹൃദയമിടിപ്പിന്റെ ക്രമം സാധാരണ നിലയിൽ തുടരാൻ സഹായിക്കുന്നു. ശരീരത്തിൽ വിട്ടുമാറാത്ത വീക്കം അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ ഇതിന് കഴിവുണ്ട്. ഈ ശരീരത്തിലെ വീക്കം രക്തക്കുഴലുകളെ ദോഷകരമായി ബാധിക്കും. ധമനികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ ഒമേഗ 3 മുന്നിലാണ്. ധമനികളുടെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കുന്നു. ആരോഗ്യകരമായ ഭക്ഷണത്തോടൊപ്പം മിതമായ അളവിൽ ചൂര മത്സ്യം ഉൾപ്പെടുത്തുന്നത് നല്ല ഹൃദയാരോഗ്യത്തിന് സഹായകരമാകും.
3: ഇവിടെ പ്രധാനമായും വരുന്നത് ചൂര, യെല്ലോഫിൻ ടൂണയും സിജാക്കുമാണ്.
2: സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയിൽ നിന്നുള്ള MMജീദ്:
3: കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഒരു ദിവസം 2 കോടി 3 കോടി രൂപയുടെ യെല്ലോഫിൻ ടൂണ ഇവിടെ വരുന്നുണ്ട് കൊച്ചിൻ ഫിഷറി ചാർജ്. അതിൽ സാധാരണ ലോക്കൽ മാർക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ യെല്ലോഫിൻ ടൂണയ്ക്ക് 250 രൂപ ഉണ്ട്. ഇത് എക്സ്പോർട്ടിംഗ് റേറ്റ് 150 രൂപയാണ്. അതേപോലെ തന്നെ സിബ്ജാക്ക് ലോക്കൽ മാർക്കറ്റിൽ 130-140 രൂപ ഉണ്ട്. പക്ഷെ ഇത് നേരെ എക്സ്പോർട്ട് ചെയ്യുന്ന റേറ്റ് 88 രൂപ. ഇവിടെ വരുന്ന പലയിനം ചൂരകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 8 ഇനം ഇവിടെ വരുന്നു. യെല്ലോഫിൻ ടൂണ, അതേപോലെ തന്നെ സിബ്ജാക്ക് ടൂണ, ഉരുളൻ ചൂര, അതേപോലെ കാക്കച്ചൂര എന്ന് പറയുന്നുണ്ട്, വൈച്ചൂര എന്ന് പറയുന്ന ടൈപ്പ് ചൂര, പിന്നെ കോളച്ചൂര എന്ന് പറയുന്ന ചെറിയ ടൈപ്പ് ചൂര വരുന്നുണ്ട്, പിന്നെ നെയ്മീൻ ചൂര, നെയ്മീന്റെ ആകൃതിയിലുള്ള ഒരു ചൂരയുണ്ട്, പിന്നെ ഒരു വെള്ളച്ചൂര എന്ന് പറഞ്ഞ ഒരു ചൂര. 8 ഇനം ചൂരകളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ കേരള തീരത്ത് വരുന്ന ചൂര മത്സ്യങ്ങൾ. ഇത് ഏറ്റവും കൂടുതൽ പോകുന്നത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ വിപണനത്തിന് സാധ്യത സത്യം പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റാണ്, കേരള മാർക്കറ്റാണ്. അതിന്റേതായിട്ടുള്ള കുറെ വിഷയങ്ങളുണ്ട്. അത് നമ്മുടെ സർക്കാരും അതേപോലെ തന്നെ മത്സ്യബന്ധനവും അതേപോലെ തന്നെ നമ്മളെ ഗവൺമെന്റ് ഫിഷറീസുമായി ബന്ധപ്പെട്ട MBDA പോലുള്ള സിഫമറ പോലുള്ള സ്ഥാപനങ്ങൾ ബന്ധപ്പെട്ട് വേണം ഇവിടെ ലോക്കലിൽ മാർക്കറ്റ് ഉണ്ടാക്കാൻ. കാരണം ഇപ്പോഴത്തെ ഡീസൽ വില, അതുമായനുബന്ധമായിട്ടുള്ള ഐസ്, മറ്റുള്ള റേഷൻ, ഇതെല്ലാം കൂടെ ചെലവ് ഒരു ബോട്ട് പണിക്ക് പോകുമ്പോൾ 100,000 രൂപ ചെലവാണ്. അപ്പൊ അതിന്റേതായ പിടിച്ച് അവർ തിരിച്ചു വരുമ്പോൾ അതിന്റേതായിട്ടുള്ള മീൻ കൃത്യമായ വില കിട്ടിയില്ലെങ്കിൽ ഇതെല്ലാം നഷ്ടത്തിൽ പോകും. ഒരുപാട് ഇപ്പൊ കൊച്ചിയിൽ തന്നെ 700 കിലോ ലോങ് ലൈൻ ബോട്ടുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോ 300 താഴെ ബോട്ടുകളെ പ്രവർത്തിക്കുന്നുള്ളൂ. കാരണം പോകുന്നതെല്ലാം നഷ്ടത്തിലാണ് വരുന്നത്. അപ്പൊ അതിന്റേതായിട്ടുള്ള കുറെ വിഷയങ്ങളുണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് യഥാർത്ഥത്തിൽ ഇത് കൃത്യമായ രീതിയിൽ ഗവൺമെന്റ് ഇടപെട്ട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുള്ളൂ. കാരണം കടലിലെ ചീഫന്മാരെ പറയുന്നത് രണ്ട് കണക്കിന് മീനുണ്ടെന്നാണ് പറഞ്ഞത് സിബ്ജാക്ക് ചൂര. അപ്പൊ അത് പിടിക്കണമല്ല, പിടിക്കാനതിന് ഏറ്റവും കൂടുതൽ സമർത്ഥരായ ആളുകൾ സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ കന്യാകുമാരി, തൂത്തുക്കുടി ജില്ലയിലെ മത്സ്യത്തൊഴിലാളികളാണ്. അവരാണ് ഇവിടെ വന്ന് പിടിക്കുന്നത്. അപ്പൊ അവർ പിടിച്ച് കൊച്ചിയിലാണ് അവർ പ്രവർത്തന മേഖല പ്രധാനമായും. അപ്പൊ അത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ചെലവ് കാരണം കുറെ പോകുന്നില്ല.
2: ഫിഷറീസ് വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ എസ് രാജേഷ്.
4: മത്സ്യത്തൊഴിലാളിയിൽ കാലവർഷം അടുക്കുന്നതോടെ നമ്മൾ ഫിഷറീസ് വകുപ്പ് മുഖേന പല മാനദണ്ഡങ്ങളും നമ്മൾ പറയുന്നുണ്ട്. എന്തെല്ലാം ക്രൈറ്റീരിയാസ് ആണ് നമ്മൾ അവരെ പാലിക്കേണ്ടതെന്നുള്ളത് നമ്മൾ അവയർനെസ് ക്ലാസ് വഴി കൊടുക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ മത്സ്യബന്ധന യാനങ്ങൾ കടലിൽ പോകുമ്പോൾ അത് നിർബന്ധമായും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ലൈസൻസ് എന്നിവ വള്ളത്തിൽ കരുതേണ്ടതാണ്. കൂടാതെ നമ്മുടെ സുരക്ഷാ ഉപകരണങ്ങൾ, അതായത് നമ്മുടെ ലൈഫ് ജാക്കറ്റ്, ലൈഫ് ബോയ്, പിന്നെ ട്രാൻസ്പോണ്ടർ, സിഗ്നൽ ലൈറ്റ്, GPS, പിന്നെ ആവശ്യത്തിന് കുടിവെള്ളം, ഇതെല്ലാം അതിന്റെ കൂടെ കൊണ്ടുപോകേണ്ടതാണ്. കൂടാതെ നമ്മളെ കൊണ്ടുപോകുന്ന എഞ്ചിൻ, വള്ളത്തിന്റെ കൂടെ കൊണ്ടുപോകുന്ന എഞ്ചിൻ നല്ല കണ്ടീഷനുള്ള എഞ്ചിൻ ആയിരിക്കണം. അല്ലെങ്കിൽ കടലിൽ പോകുമ്പോൾ കടലിൽ വെച്ച് എന്തെങ്കിലും എഞ്ചിൻ കേടാകുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ വേറെ ഒരു റെസ്ക്യൂ ഓപ്പറേഷന് നമ്മൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അവരടുത്ത് പറയാറുണ്ട് കണ്ടീഷൻ ആയിട്ടുള്ള എഞ്ചിനെ കൊണ്ടുപോകാവുള്ളൂ, ആവശ്യത്തിന് ഇന്ധനം കൂടെ കരുതണം. അല്ലെ ചില പല ആൾക്കാരും കഴിഞ്ഞ ട്രോൾ ബാൻ സമയത്തൊക്കെ പോയിട്ട് ഇന്ധനം തീർന്ന നമ്മളെ റെസ്ക്യൂവിന്റെ ആവശ്യപ്പെട്ട് കൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ആവശ്യത്തിന് ഇന്ധനം കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. കൂടാതെ ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ അവർ നിർബന്ധമായും തിരിച്ചറിയൽ കാർഡ് അവരുടെ കൂടെ കരുതണം. പിന്നെ 18 വയസ്സിന് താഴെയുള്ള അങ്ങനെയുള്ള ആരെയും കടലിൽ കൊണ്ടുപോകാൻ പാടില്ല. അത് കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമം പ്രകാരം അത് വയലേഷൻ ആണ്. അത് അങ്ങനെ നമ്മൾ വളരെ സ്ട്രിക്റ്റായിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. ഈ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ അവരുടെ അടുത്ത് പറയുന്നത് കടലിൽ പോകുമ്പോൾ കരുതേണ്ടത്.
2: അതിരുകടന്ന മത്സ്യബന്ധനം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വെല്ലുവിളികൾ ഉയരുന്ന ഈ സാഹചര്യത്തിൽ സുസ്ഥിരമായ മത്സ്യബന്ധനം അനിവാര്യമാണ്. മത്സ്യത്തൊഴിലാളികളും സർക്കാർ സംവിധാനങ്ങളും ഉപഭോക്താക്കളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴേ ഈ ലക്ഷ്യം കൈവരിക്കാനാകൂ. ഇന്ന് നാവിക് പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ചൂര മത്സ്യക്കൂട്ടങ്ങളെ കണ്ടെത്താൻ സഹായിക്കുന്നുണ്ടെങ്കിലും കുഞ്ഞുമീനുകളെ പിടിക്കാതെയും ശാസ്ത്രീയ വലകൾ ഉപയോഗിച്ചും കടലിന്റെ സമതുലിതാവസ്ഥ കാത്തുസൂക്ഷിക്കാൻ സാധിക്കണം. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ ചൂര മത്സ്യത്തിന് വിപണിയിൽ പുതിയ സാധ്യതകൾ തുറക്കാം. മാസ് പോലുള്ള ഉൽപ്പന്നങ്ങളിലൂടെ പുതിയ സംരംഭകത്വത്തിന് വഴിയൊരുക്കാം.

പ്രഭാതഭേരി വീണ്ടും എത്തും നാളെ രാവിലെ. ബിജുബാലിന്റെ സംഗീതത്തിൽ ജയചന്ദ്രൻ പാടിയ ഗാനം ചിത്രം സു സു സുധീവാത്മീകം.

0: നമസ്തേ അനന്തപുരിയുമായി നമുക്ക് മടങ്ങി വരാം 6:55. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് ഫലത്തിന് ഇനി 2 ദിവസത്തെ മാത്രം കാത്തിരിപ്പ്. സെൻസസ് 2027 ആദ്യഘട്ടം ഇന്നലെ 6 സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം. വാർത്തകൾ വിശദമായി. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്നാണ് സംവിധാനം വികസിപ്പിച്ചത്. ദുരന്ത സാഹചര്യങ്ങളിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ സംവിധാനത്തിൽ ലഭ്യമാകും. സജേത് എന്ന പേരിൽ ദുരന്ത നിവാരണ അതോറിറ്റി സമഗ്ര ജാഗ്രതാ സംവിധാനം ഇതിനകം പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട്. സി ഡോട്ടാണ് ഇത് വികസിപ്പിച്ചത്. സെൽ ബ്രോഡ്കാസ്റ്റ് സാങ്കേതികവിദ്യയും ഇതോടൊപ്പം ലഭ്യമാണ്. സുനാമി, ഭൂകമ്പം, ഇടിമിന്നൽ എന്നിവയടക്കം ദുരന്ത സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം ഇന്നു മുതൽ രാജ്യവ്യാപകമായി ലഭിച്ചു തുടങ്ങും. 19 ഇന്ത്യൻ ഭാഷകളിൽ സന്ദേശങ്ങൾ ലഭ്യമാണ്. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് ഫലത്തിന് ഇനി 2 ദിവസത്തെ മാത്രം കാത്തിരിപ്പ്. മറ്റന്നാൾ രാവിലെ 8 വോട്ടെണ്ണൽ ആരംഭിക്കും. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തീർത്ത ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണൽ ആരംഭിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
2: വോട്ടെണ്ണലിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ സുരക്ഷ ശക്തമാക്കാൻ QR കോഡ് അധിഷ്ഠിത തിരിച്ചറിയൽ സംവിധാനം ഏർപ്പെടുത്തി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ അനധികൃതമായി ആരും പ്രവേശിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനാണ് നടപടി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ തിരിച്ചറിയലിനായി ത്രിതല സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ 2 ഘട്ടങ്ങളിൽ വരണാധികാരി നൽകിയ ഫോട്ടോ തിരിച്ചറിയൽ കാർഡുകൾ ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധിച്ചായിരിക്കും ആളുകളെ ഹാളിലേക്ക് കടത്തിവിടുന്നത്. 3rd ഘട്ടത്തിൽ QR കോഡ് സ്കാൻ ചെയ്യും. മാധ്യമപ്രവർത്തകർക്കായി ഓരോ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് സമീപവും മീഡിയ സെന്ററുകൾ സജ്ജമാക്കും. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അധികാരപത്രത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മാധ്യമപ്രവർത്തകർക്ക് മീഡിയ സെന്ററിലെ പ്രവേശനം. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ഉദ്യോഗസ്ഥരിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശീലനത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന തിരുവനന്തപുരത്തെ ജീവനക്കാർക്ക് ഇന്നുച്ചയ്ക്ക് കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ പരിശീലനം ക്രമീകരിച്ചതായി ട്രെയിനിംഗ് നോഡൽ ഓഫീസർ അറിയിച്ചു. ഡ്യൂട്ടിക്ക് നിയോഗിച്ചവർ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു.
1: കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ മാത്രം നിയമിച്ചതിൽ ഇടപെടാനാവില്ലെന്ന കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിനെതിരെ തൃണമൂൽ കോൺഗ്രസ് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി പ്രത്യേക ബെഞ്ച് രാവിലെ പരിഗണിക്കും. അവധി ദിവസമാണെങ്കിലും വിഷയം അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീംകോടതി പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുകയായിരുന്നു. ജസ്റ്റിസുമാരായ PS നരസിംഹയും ജയമാല ബാഗ്ചിയുമാണ് അപ്പീൽ ഹർജി പരിഗണിക്കുന്നത്. പശ്ചിമബംഗാളിലെ 2 ജില്ലകളിൽ 15 ബൂത്തുകളിലെ റീപോളിംഗിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടു. റീപോളിംഗ് രാവിലെ 7 ആരംഭിക്കും. മഗരഹത്ത് പശ്ചിം മണ്ഡലത്തിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലുമാണ് ഇന്നത്തെ റീപോളിംഗ്. 2rd ഘട്ടത്തിൽ കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ഇവിടങ്ങളിലെ വോട്ടെടുപ്പ്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യങ്ങൾക്കിടയിലും നിർണായക മേഖലകളിലെ തയ്യാറെടുപ്പും തുടർച്ചയും ഉറപ്പാക്കാൻ ഗവൺമെന്റ് സത്വര നടപടികൾ എടുക്കുന്നുണ്ടെന്ന് കേന്ദ്രം അറിയിച്ചു. LPG പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും തടയാൻ രാജ്യവ്യാപകമായി റെയ്ഡുകൾ നടത്തിവരികയാണ്. 2300ലധികം റെയ്ഡുകൾ ഇതിനകം പൂർത്തിയായി. ഓൺലൈൻ LPG സിലിണ്ടർ ബുക്കിംഗ് 98% വർദ്ധിച്ചുവെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ശേഖരണ സ്രോതസ്സുകൾ 41 രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞതായി പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. നേരത്തെ 27 രാജ്യങ്ങളിലായിരുന്നു ഈ സംവിധാനം. ലോകത്തെ ഇന്ധന പ്രതിസന്ധി കാലത്ത് രാജ്യത്തെ ഊർജ്ജസുരക്ഷ ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റ് ഉയർന്ന പരിഗണനയാണ്.

0: നൽകുന്നതെന്ന് ഹർദീപ് സിംഗ് പുരി സൌത്ത് ഗുജറാത്തിൽ പറഞ്ഞു. ആഭ്യന്തര പെട്രോളിയം ഉൽപ്പാദനം 60% ഉയർത്താൻ കഴിഞ്ഞതായും പുരി പറഞ്ഞു. സെൻസസ് 2027 ആദ്യഘട്ടം ഇന്നലെ 6 സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചു. ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഹരിയാന എന്നിവയടക്കം സംസ്ഥാനങ്ങളിലാണ് കണക്കെടുപ്പിന്റെ 1-ാം ഘട്ടമായ വീട് പട്ടികപ്പെടുത്തലും ഭവന സെൻസസും തുടങ്ങിയത്. 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് ശേഷമാണ് ഉദ്യോഗസ്ഥതല കണക്കെടുപ്പ് ആരംഭിച്ചത്. സെൻസസ് ചരിത്രത്തിൽ ആദ്യമായി ഏർപ്പെടുത്തിയ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഇതുവരെ 82 ലക്ഷം വീടുകൾ ഡിജിറ്റൽ പോർട്ടൽ വഴി വിവരങ്ങൾ രേഖപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 2000 രൂപ നോട്ടുകൾ പിൻവലിച്ച് 3 വർഷത്തിനകം 98.47% നോട്ടുകളും തിരികെ എത്തിയതായി റിസർവ് ബാങ്ക് അറിയിച്ചു. 2023 മെയ് 19 RBI 2000 രൂപ നോട്ടുകൾ പിൻവലിച്ചത്. കഴിഞ്ഞ മാസം 30 ലഭിച്ച കണക്കനുസരിച്ച് 5451 കോടി രൂപയുടെ നോട്ടുകൾ മാത്രമാണ് വിനിമയത്തിലിരിക്കുന്നത്. 2000 രൂപ നോട്ട് പിൻവലിച്ചെങ്കിലും അതിനിപ്പോഴും സാധ്യതയുണ്ടെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാൻ നൽകിയ ഏറ്റവും പുതിയ നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. അമേരിക്കയുമായി ചർച്ചകൾക്ക് ഏറ്റവും പുതിയ നിർദ്ദേശം ഇന്നലെയാണ് ഇറാൻ പാകിസ്ഥാൻ മധ്യസ്ഥർ വഴി യുഎസിന് അയച്ചത്. ടെഹ്റാൻ ചർച്ചകളിൽ പുരോഗതി കൈവരിച്ചതായി സമ്മതിച്ച ട്രംപ് ഇറാന്റെ നിബന്ധനകളിൽ ഇപ്പോഴും അതൃപ്തനാണെന്നും അറിയിച്ചു. ഇറാൻ അംഗീകരിക്കാൻ കഴിയാത്ത ഇളവുകൾ തേടുകയാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ ഭീഷണി മറികടക്കാൻ പണമായോ ഡിജിറ്റലായോ തുക നൽകുന്ന ഷിപ്പിംഗ് കമ്പനികൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് US ട്രഷറി ബെഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. വിവിധ ജില്ലകളിൽ പകൽ സമയം ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവ ചടങ്ങുകളുടെ സമയക്രമം നിശ്ചയിക്കാൻ പ്രക്കുഴ ചടങ്ങ് ഇന്ന് നടത്തും. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് പ്രക്കൂഴം ചടങ്ങ് നടക്കുക. ക്ഷേത്രസ്ഥാനികർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. മണത്തണ വാകയാട്ട് പൊടിക്കളത്തിൽ ഇന്നലെ ദൈവത്തെ കാണൽ ചടങ്ങ് നടന്നു. കൊട്ടിയൂരിന്റെ ഊരാളന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് കുറിച്യ സ്ഥാനികൻ വൈശാഖോത്സവ ഒരുക്കങ്ങൾക്ക് അനുവാദം വാങ്ങുന്നത് ഈ ചടങ്ങിലൂടെയാണ്. ഇന്ന് നടക്കുന്ന പ്രക്കൂഴം ചടങ്ങിൽ അവൽ സമർപ്പിക്കുന്നതിനായി കാക്കയങ്ങാട് പുല്ലാഞ്ഞിയുടെ ശ്രീ നരഹരിപ്പറമ്പ് നരസിംഹ ക്ഷേത്രത്തിൽ നിന്ന് അവൽ സംഘം പുറപ്പെട്ടു. May 28 മുതൽ June 24 കൊട്ടിയൂർ വൈശാഖ മഹോത്സവം.
0: ഹജ്ജ് തീർത്ഥാടനത്തിന് മുഴുവൻ പണവുമടച്ച് യാത്ര പുറപ്പെട്ടവർ 10,000 രൂപ കൂടി അടയ്ക്കണമെന്ന കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ നിർദ്ദേശം പിൻവലിക്കണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റ് KM ഖാദർ മൊയ്തീനും ഓർഗനൈസിംഗ് സെക്രട്ടറി ET മുഹമ്മദ് ബഷീറും ആവശ്യപ്പെട്ടു. ഇന്ധനവില വർധനയുടെ പേരിൽ ഈടാക്കുന്ന അധിക തുകയുടെ ബാധ്യത കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്നും അവർ നിർദ്ദേശിച്ചു. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ ജയ്പൂരിൽ 7 wicketsന് തോൽപ്പിച്ചു. ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി, മുള്ളൂർക്കര, പാഞ്ഞാൾ, ചേലക്കര മേഖലയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിടാൻ തീരുമാനിച്ചതായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അറിയിച്ചു. തൃശൂർ, പാലക്കാട് ജില്ലാ കളക്ടർമാരുടെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് തീരുമാനം. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
2: ഭാരതപ്പുഴയിലെ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് പൈങ്കുളം ഭാഗത്തെ കേരള വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൌസിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നത് ആശങ്കയിലായ സാഹചര്യത്തിലാണ് തൃശൂർ, പാലക്കാട് ജില്ലാ കളക്ടർമാരും ഡാം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും മറ്റുദ്യോഗസ്ഥരും യോഗം ചേർന്നത്. പ്രശ്നപരിഹാരമായി മലമ്പുഴ ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിടുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ തീരുമാനമായി. ഈ നടപടി വഴി ബാധിത പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമം കുറയ്ക്കാനാകുമെന്നാണ് പ്രതീക്ഷ.
0: മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയുടെ 3 ദിവസത്തെ നിലമ്പൂർ ആയിഷ നവതി ആദരം പരിപാടികൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി അക്കാദമി തിയേറ്ററിൽ നിലമ്പൂർ ആയിഷ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ഇന്നും സിനിമാ പ്രദർശനം ഉണ്ടായിരിക്കും. നാളെ മാപ്പിളപ്പാട്ട് ആലാപന മത്സരം, ആയിഷക്കാലം, ഡോക്യുമെന്ററി പ്രദർശനം എന്നിവ ഉണ്ടായിരിക്കും. കോഴിക്കോട്ട് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 149 gram MDMA മലപ്പുറം ചേലേമ്പ്ര സ്വദേശി മുഹമ്മദ് യൂനസ് അൽത്താഫിനെ സിറ്റി ഡാൻസാഫും ഫറോക്ക് പോലീസും ചേർന്ന് പിടികൂടി. മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച കാറും 40,000 രൂപയും ഇതോടൊപ്പം പിടിച്ചെടുത്തു. പാലക്കാട് കൊല്ലങ്കോട്ട് വീട്ടിലെ രഹസ്യ അറയിൽ വിദേശമദ്യം സൂക്ഷിച്ച വീട്ടമ്മയെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. മാഞ്ചിറ കണ്ടഞ്ചിറയിൽ ശശികലയാണ് പിടിയിലായത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 124 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തു. ഇടുക്കി മംഗളാദേവി ക്ഷേത്രോത്സവത്തിനിടെ ഇടിമിന്നലേറ്റ് പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 11 പേർക്ക് പരിക്കേറ്റു. ഇവരെ കുമളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. നിർധന രോഗികൾക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഡ്രസ് ബാങ്ക് സ്ഥാപിച്ചു. മെഡിക്കൽ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ പേഷ്യന്റ് കെയർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് അത്യാഹിത വിഭാഗം കേന്ദ്രീകരിച്ച് ഡ്രസ് ബാങ്ക് ഒരുക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് ഫലത്തിന് ഇനി 2 ദിവസത്തെ മാത്രം കാത്തിരിപ്പ്. സെൻസസ് 2027 ആദ്യഘട്ടം ഇന്നലെ 6 സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: നമസ്തേ. അനന്തപുരി തുടരുകയാണ്. നമുക്കിനി ഒരു ഗാനം കേട്ടാലോ? യേശുദാസും സംഘവും പാടിയതാണ് ആയിരപ്പറ എന്ന ചിത്രത്തിനുവേണ്ടി. ഈ ഗാനം എഴുതിയത് കാവാലം നാരായണ പണിക്കരും സംഗീതം നൽകിയത് രവീന്ദ്രനും.

0: നാടു ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം. മെയ് 4 തിങ്കളാഴ്ച രാവിലെ 9 മുതൽ ആകാശവാണിയുടെ അനന്തപുരി FM-ൽ. നാടു ഭരിക്കുന്നതാര്? മെയ് 4 തിങ്കളാഴ്ച രാവിലെ 9 മുതൽ തത്സമയ പ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 7 മണിയായി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM-ആണ്, 101.9. നമുക്കിനി ഇന്നത്തെ ചോദ്യം നോക്കണ്ടേ? ചോദ്യം ഇതാണ്: 2026 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ മത്സരിച്ച നിയോജക മണ്ഡലം ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയുന്നു: 2026 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ മത്സരിച്ച നിയോജക മണ്ഡലം ഏതാണ്? അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയുന്ന സമയം എല്ലാവർക്കും അറിയാമല്ലോ, 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം. ഇനി നമ്മുടെ കർഷക സുഹൃത്തുക്കൾക്കുള്ള അറിയിപ്പുകളാണ്.
2: കാർഷിക മേഖലാ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ തൃശൂർ മണ്ണുത്തിയിലെ കാർഷിക സാങ്കേതിക വിജ്ഞാന കേന്ദ്രത്തിൽ പഴവർഗ്ഗ വിളകളായ സീതപ്പഴം, അരിനെല്ലി, അവക്കാഡോ, കദളിവാഴക്കന്ന്, കശുമാവ് ഗ്രാഫ്റ്റ്, ചാമ്പലെയർ, നാരങ്ങത്തൈകൾ, ഡ്രാഗൺ ഫ്രൂട്ട്, മുട്ടപ്പഴം, പേരക്കാലെയർ, പേരക്കാത്തൈകൾ, പ്ലാവ് ഗ്രാഫ്റ്റ്, കിളിഞ്ഞാവൽ, മാവ് ഗ്രാഫ്റ്റ്, മാംഗോസ്റ്റിൻ തൈകൾ, മിറാക്കിൾ ഫ്രൂട്ട് കമ്പ്, ഞാവൽ ഗ്രാഫ്റ്റ്, ഞാവൽ തൈകൾ, ഓറഞ്ച് തൈകൾ, പനീർ ചാമ്പ, റെഡ് ലേഡി പപ്പായ തൈകൾ, പാഷൻ ഫ്രൂട്ട് തൈകൾ, പീനട്ട് ബട്ടർ ഫ്രൂട്ട് തൈകൾ, മാതളത്തൈകൾ, റംബൂട്ടൻ തൈകൾ, സപ്പോട്ട ഗ്രാഫ്റ്റ്, വെസ്റ്റ് ഇന്ത്യൻ ചെറി എന്നിവയുടെ ലെയറുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0487-2370-540. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വനശാസ്ത്ര കോളേജിൽ വൈൽഡ് ലൈഫ് സയൻസ് വിഭാഗത്തിൽ 1 കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറെ നിയമിക്കുന്നതിന് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിജ്ഞാപനത്തോടൊപ്പം നൽകിയിരിക്കുന്ന മാതൃകയിൽ ഈ മാസം 5 ഡീൻ ഫോറസ്ട്രി @KAU.IN എന്ന ഇമെയിൽ മുഖേന അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. ഇന്റർവ്യൂ നടക്കുന്ന തീയതി ഈ മാസം 7. കൂടുതൽ വിവരങ്ങൾക്ക് www.kau.in സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0487-2438401. വെറ്റിനറി സർവകലാശാലയുടെ മണ്ണുത്തിയിലുള്ള യൂണിവേഴ്സിറ്റി പൌൾട്രി ആൻഡ് ഡെക് ഫാമിൽ 1 പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ എല്ലാ ആഴ്ചയും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വിൽപ്പന നടത്തുന്നു. 100 വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലായിനും കൊത്തുമുട്ടകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും മുൻകൂട്ടി പണമടച്ച് ബുക്കിംഗ് സൌകര്യവും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9495-771-178. ഉണക്ക റബ്ബറിൽ നിന്നുള്ള ഉൽപ്പന്ന നിർമ്മാണത്തിൽ റബ്ബർ ബോർഡ് പരിശീലനം നൽകുന്നു. റബ്ബർ കോമ്പൌണ്ടിംഗ്, മോൾഡഡ്, എക്സ്ക്ലൂഡഡ്, കാലൻഡേഡ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, പ്രോസസ് കൺട്രോൾ, വൾക്കനൈസേറ്റ് പരിശോധനകൾ, മാർക്കറ്റിംഗ്, പ്ലാനിംഗ്, കൺട്രോൾ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിശീലനം ഈ മാസം 11 മുതൽ 15 തീയതികളിൽ കോട്ടയത്തുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗിൽ വെച്ച് നടക്കും. പരിശീലനം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9497-487-209. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ 6 തേനീച്ച വളർത്തൽ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. SSLC-യോ തത്തുല്യ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയോ ഉള്ള 18-30 ഇടയിൽ പ്രായമുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. ഫീസ് 30,000. ഇതിനു പുറമെ ഫീൽഡ് ട്രെയിനിങ്ങിന് ചെലവാകുന്ന അധിക തുക അപേക്ഷകർ വഹിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9747-321-760. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന സുരക്ഷിത ഭക്ഷണം നമ്മുടെ അവകാശം എന്ന വിഷയം

0: പഠിതാവിന്റെ സൌകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഫൈനൽ പരീക്ഷ പാസാവുന്ന പഠിതാക്കൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 14 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0787243856. കാർഷിക നിർദ്ദേശം ഇനി പറയുന്നു. ഒട്ടുമാവിൻ തൈകളുടെ കൊമ്പുകളിൽ ചിലത് പെട്ടെന്നുണങ്ങി കരിഞ്ഞു പോകുന്നതായി പലയിടങ്ങളിലും കണ്ടുവരുന്നു. കൊമ്പുണക്കം എന്ന മഹാരോഗത്തിന്റെ രോഗഹേതു ഒരു കുമിളാണ്. ഉണക്ക് എവിടം വരെ ആയിട്ടുണ്ടോ അതിന് തൊട്ട് താഴെ വെച്ച് മൂർച്ചയുള്ള കത്തികൊണ്ട് കൊമ്പ് മുറിച്ചു മാറ്റണം. അതിനുശേഷം ബോർഡോ കുഴമ്പ് പുരട്ടുകയും 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിച്ചുകൊടുക്കുകയും വേണം. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ഇനി ഇന്നത്തെ ചരിത്ര വിശേഷം നോക്കാം.
3: ചരിത്രത്തിൽ ഇന്ന് അൽ ഖ്വയ്ദ ഭീകര സംഘടനയുടെ തലവനും സെപ്റ്റംബർ 11 ആക്രമണത്തിന്റെ സൂത്രധാരനുമായിരുന്ന ഒസാമ ബിൻ ലാദൻ 2011 May 2 കൊല്ലപ്പെട്ടത്. പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ വെച്ച് അമേരിക്കൻ നാവികസേന നടത്തിയ ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ എന്ന രഹസ്യ നീക്കത്തിലൂടെയായിരുന്നു ഇത്. ലോകമെമ്പാടുമുള്ള ഭീകരവിരുദ്ധ പോരാട്ടത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലുകളിൽ ഒന്നായി ഈ സംഭവം വിലയിരുത്തപ്പെടുന്നു. ബിൻ ലാദന്റെ മൃതദേഹം കടലിൽ സംസ്കരിച്ചതായി പിന്നീട് അമേരിക്കൻ അധികൃതർ അറിയിച്ചു. ലോകരാഷ്ട്രീയത്തിലും സുരക്ഷാ നയങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുത്തിയ ഒരു ദിവസമായിരുന്നു ഇത്. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ അവസാന നാളുകളിൽ സോവിയറ്റ് യൂണിയൻ ബെർലിൻ നഗരം പിടിച്ചടക്കിയതായി പ്രഖ്യാപിച്ചത് 1945 May 2 ജർമ്മൻ സൈന്യത്തിന്റെ പരാജയത്തെ തുടർന്ന് നഗരത്തിലെ ഗവർണർ സോവിയറ്റ് സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങി. ഹിറ്റ്ലറുടെ ആത്മഹത്യയ്ക്ക് 2 ശേഷമാണ് ഈ സംഭവം നടന്നത്. യൂറോപ്പിലെ യുദ്ധത്തിന്റെ ഔദ്യോഗിക അന്ത്യത്തിലേക്ക് നയിച്ച സുപ്രധാനമായ ഒരു ചുവടുവെപ്പായിരുന്നു ഇത്. ഈ വിജയം നാസി ഭരണത്തിന്റെ പൂർണമായ തകർച്ചയ്ക്ക് കാരണമായി. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിഭകളിൽ ഒരാളായ ലിയോനാർഡോ ഡാവിഞ്ചി 1519 May 2 അന്തരിച്ചത്. ചിത്രകാരൻ, ശില്പി, ശാസ്ത്രജ്ഞൻ, എഞ്ചിനീയർ എന്നിങ്ങനെ ഒട്ടനവധി മേഖലകളിൽ അദ്ദേഹം തന്റെ മുദ്ര പതിപ്പിച്ചു. മോണാലിസ, അന്ത്യ അത്താഴം തുടങ്ങിയ അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഇന്നും വിസ്മയമായി തുടരുന്നു. നവോത്ഥാന കാലഘട്ടത്തിലെ മനുഷ്യന്റെ ചിന്താപരമായ വളർച്ചയുടെ പ്രതീകമാണ് അദ്ദേഹം. ശാസ്ത്രീയ നിരീക്ഷണങ്ങളും സാങ്കേതികമായ ഭാവനകളും കൊണ്ട് അദ്ദേഹം 100 മുന്നേ സഞ്ചരിച്ചു. ഇന്ത്യൻ സിനിമയെ ലോകപ്രശസ്തിയിലേക്ക് നയിച്ച വിഖ്യാത സംവിധായകൻ സത്യജിത് റേ 1921 May 2 ജനിച്ചത്. പതിയർ പാഞ്ചാലി എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം ലോക സിനിമാ ഭൂപടത്തിൽ ഇന്ത്യയെ അടയാളപ്പെടുത്തി. ഓസ്കർ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ ചലച്ചിത്ര പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. സംവിധാനത്തിന് പുറമെ സംഗീതം, സാഹിത്യം, ചിത്രരചന എന്നീ മേഖലകളിലും അദ്ദേഹം മികവ് തെളിയിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ കൊമേഴ്സ്യൽ ജെറ്റ് വിമാന അപകടം നടന്നത് 1953 May 2 കൊൽക്കത്തയിൽ നിന്ന് പറന്നുയർന്ന ഉടനെ ഒരു ബ്രിട്ടീഷ് കോമറ്റ് വിമാനം കൊടുങ്കാറ്റിൽപ്പെട്ട് തകർന്നു വീഴുകയായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 43 യാത്രക്കാരും ഈ അപകടത്തിൽ മരണപ്പെട്ടു. ഏവിയേഷൻ ചരിത്രത്തിലെ ഒരു വലിയ ദുരന്തമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഈ അപകടം വിമാനങ്ങളുടെ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ കാരണമായി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കാർഗിൽ സംഘർഷത്തിന്റെ പ്രാരംഭഘട്ടങ്ങൾ May 2 റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പാക് നുഴഞ്ഞുകയറ്റക്കാരെ ലഡാക്കിലെ കുന്നുകളിൽ ആദ്യം ശ്രദ്ധിച്ച തീയതികളിൽ 1 May ആദ്യവാരമായിരുന്നു ഇത്. പിന്നീട് മാസങ്ങൾ നീണ്ടുനിന്ന വലിയൊരു യുദ്ധത്തിലേക്ക് നയിച്ചു. ഇന്ത്യൻ സൈന്യത്തിന്റെ ധീരമായ പോരാട്ടവീര്യം ലോകം കണ്ട നിമിഷങ്ങളായിരുന്നു ഇത്. ജൂലൈ മാസത്തോടെ ഇന്ത്യ ഈ യുദ്ധത്തിൽ വിജയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിലെ പ്രശസ്തമായ ക്ലബായ മോഹൻ ബഗാൻ 1982 May 2 ഫെഡറേഷൻ കപ്പ് കിരീടം നിലനിർത്തി. ഇന്ത്യയിലെ ഏറ്റവും പഴയ ഫുട്ബോൾ ടൂർണമെന്റുകളിൽ ഒന്നാണ് ഫെഡറേഷൻ കപ്പ്. കോഴിക്കോട് വെച്ച് നടന്ന മത്സരത്തിൽ മാഫത്ത് ലാലിനെ പരാജയപ്പെടുത്തിയായിരുന്നു ഈ നേട്ടം. കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് ഈ മത്സരം വലിയൊരു ആവേശമായിരുന്നു. ഈ വിജയം കൊൽക്കത്തൻ ഫുട്ബോളിന്റെ ആധിപത്യം വീണ്ടും ഉറപ്പിച്ചു. കേരള രാഷ്ട്രീയത്തിൽ ചരിത്രം കുറിച്ചുകൊണ്ട്

0: പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ രണ്ടാമതും അധികാരത്തിലേറുമെന്ന് ഉറപ്പായ ജനവിധി വന്നത് 2021 May 2 കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി ഒരു ഭരണ തുടർച്ച പ്രകടമായ മുഹൂർത്തമായിരുന്നു ഇത്.
1: ഒരു യാത്രാമൊഴി എന്ന ചിത്രത്തിനുവേണ്ടി SP ബാലസുബ്രഹ്മണ്യവും MG ശ്രീകുമാറും പാടിയ ഗാനം, എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട, മണ്ണന്തല.
2: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ. പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല മികവാണ് മുഖ്യം. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് കിടക്കയിൽ നിന്നും ഉണർന്നെഴുന്നേൽക്കുമ്പോഴുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ജി പി സിദ്ധി.
4: ഉണർന്നുടനെ കാണുന്ന ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്നും അതിനെങ്ങനെയൊക്കെ നമുക്ക് പരിഹാരം കാണാമെന്ന് നോക്കാം. സാധാരണ ഇപ്പോഴ് നമ്മൾ ഉറങ്ങുന്ന സമയം വളരെ ലേറ്റായി, അതുകൊണ്ട് തന്നെ ഉണരുന്നത് പലരും പല സമയത്താണ്. കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൃത്യസമയത്ത് ഉറങ്ങുകയും കൃത്യസമയത്ത് ഉണരുന്നതും ഒരു ശീലമാക്കുക. പലപ്പോഴും പല പ്രായക്കാരിലും കാണുന്നതാണ് ഉണർന്ന് ഉടനെ തന്നെയുള്ളൊരു തലചുറ്റൽ, അതുപോലെ തന്നെ ഉണർന്നുടനെ കാല് തറയിൽ ചവിട്ടാൻ വയ്യായികയുള്ള വേദന, അതുപോലെ തന്നെ ഒരു തൊണ്ടയിലൊരു ആരോഗ്യ പ്രശ്നം. ഇങ്ങനെ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രായഭേദമന്യേ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ആരോഗ്യ പ്രശ്നം ഒന്നോ രണ്ടോ ദിവസം നിൽക്കുകയും ചെറിയ ചെറിയ ദിനചര്യ ക്രമീകരണം കൊണ്ട് അത് ശരിയാവുകയും ചെയ്യുകയാണെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഒന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അത് ദീർഘനാൾ നിൽക്കുകയാണ്, നമ്മുടെ അന്നത്തെ ദിവസത്തെ അത് ബാധിക്കുന്നു എങ്കിൽ കൃത്യമായി അതിന്റെ കാരണം കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണ് വേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കിടക്കയിൽ നിന്നും പെട്ടെന്ന് എണീറ്റ് നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അറിയാം ഇത്രയും നേരം നമ്മൾ ഒരു കണ്ടിന്യൂ ആയി വന്നിരുന്ന ഒരു പോസ്റ്ററിൽ നിന്നും പെട്ടെന്ന് എണീക്കുമ്പോൾ സാധാരണയായി ഒരു ഗ്രാവിറ്റി പ്രശ്നവും തലകറക്കവും അനുഭവപ്പെടാറുണ്ട്. ആയുർവേദത്തിൽ ഒരു ദിനചര്യ തുടങ്ങുന്നത് തന്നെ ശരീരചിന്ത്യാം നിർവൃത്തിയ എന്ന് പറയും. അതായത് എണീറ്റിരുന്നുടനെ ചാടി എണീറ്റല്ല പോകേണ്ടത്, ഒരു മിനിറ്റ് ബെഡിലിരുന്ന് അവനവന്റെ ആരോഗ്യത്തെക്കുറിച്ചും എങ്ങനെയാണ് ഇന്നത്തെ ദിവസം എന്നതിനെ കുറിച്ചും കുറച്ചു നേരം ഒന്ന് ഇരുന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം പോവുക. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് എണീറ്റുമ്പോൾ ഉണ്ടാകുന്ന ഈ തലകറക്കം മാറ്റാൻ സാധിക്കും. അതല്ല പ്രമേഹ രോഗമുള്ളവര്, അതുപോലെ അതായത് രക്താതിമർദ്ദം, നമ്മുടെ ബി പി വേരിയേഷൻസ് ഉള്ളവരിലൊക്കെ ഇത് സാധാരണ ഒരു ആരോഗ്യ പ്രശ്നമായി തന്നെ കാണാറുണ്ട്. മാത്രമല്ല വെർട്ടൈഗോ എന്ന് പറയുന്ന നമ്മുടെ ബാലൻസിന്റെ പ്രശ്നമുള്ളവർക്കും ഈ ഒരു തലചുറ്റൽ പ്രശ്നമുണ്ടാവാറുണ്ട്. അത്തരം ആൾക്കാരില് ഉണർന്നുടനെ എണീറ്റ് പോകുന്ന രീതി മാറ്റുക. ഇരുന്നതിന് ശേഷം നമ്മൾ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് അത്തരം ബ്രീതിങ് എക്സസൈസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എണീറ്റ് നടക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. അല്ല നമുക്ക് നിത്യജീവിതത്തെ അത് ബാധിക്കുന്ന രീതിയിൽ എല്ലാ ദിവസവും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കൃത്യമായ പരിശോധനകൾ ചെയ്തതിന് ശേഷമാണ് ഇതിന് ഒരു പരിഹാരം കാണേണ്ടത്. അതുപോലെ തന്നെ പലരിലും കാണുന്ന, പ്രത്യേകിച്ച് സ്ത്രീകളിൽ, ഒരു മധ്യവയസ്സ് കഴിഞ്ഞവരിൽ കാണുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് എണീറ്റുടനെ കാല് തറയിൽ, അതായത് ഉപ്പുറ്റി വേദന, തറയിൽ തൊടാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. നമ്മൾ പ്ലാന്റാർ ഫേഷ്യൈറ്റിസ് എന്ന് പറയും. കുറച്ചുകൂടെ അത് നമ്മൾ ചികിത്സിക്കാതെ വിടുകയാണെങ്കിൽ കാൽക്കേരിയൽ സ്പർറം എന്നൊക്കെ പറയും. അതായത് നമ്മുടെ ഉള്ളം കാലിൽ ഉള്ള ഒരു നീർക്കെട്ടും അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന കോശങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നവുമാണ് ഇത്. നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ എണീറ്റോടനെ തറയിൽ ചവിട്ടാതെ കുറച്ചു നേരം ഉള്ളം കാലിൽ നമ്മളൊന്ന് ജസ്റ്റ് മൃദുവായി ഒന്ന് മസാജ് ചെയ്യുക. അതിനുശേഷം കാല് തറയിൽ വെക്കുക. കിടക്കുന്നതിന് മുന്നേ തന്നെ ചൂടുവെള്ളത്തിലും അതുപോലെ തണുത്ത വെള്ളത്തിലും മാറി മാറി ഉപ്പുറ്റി മുക്കി വെച്ചതിന് ശേഷം കിടക്കുന്നതും ഇതിന് ഒരു പരിധിവരെ സഹായകമാണ്. മാത്രമല്ല ആയുർവേദത്തിൽ പിണ്ഡതൈലം പോലുള്ള ഔഷധങ്ങൾ ഉള്ളം കാലിൽ തേച്ചിട്ട് ഇപ്രകാരം കാല് വെള്ളത്തിൽ മുക്കി വെക്കുന്നതും ഒരു പരിധിവരെ പരിഹാരം കാണുന്നു. ഒരു ശ്രദ്ധ കൊടുക്കാതെ ഈ വേദനയോടുകൂടി തന്നെ നടക്കുകയാണെങ്കിൽ അവിടുത്തെ എല്ലിന് തേയ്മാനവും ഉപ്പുറ്റി തറയിൽ ഊന്നുമ്പോഴും മുള്ളുകൊള്ളുന്ന പോലുള്ള വേദനയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരം അവസരങ്ങളിൽ നമ്മൾ എക്സ്റേ പോലുള്ള പരിശോധനകൾ നടത്തി എന്താണ് ആരോഗ്യ പ്രശ്നമെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് വേണ്ടിയിട്ടുള്ള ചികിത്സയാണ് നമ്മൾ ചെയ്യേണ്ടത്. വെള്ളം കുടിയുടെ അളവ് കൃത്യമാക്കുക, അതുപോലെ തന്നെ കാലിന് പാദസംരക്ഷണം നമ്മുടെ ദിനചര്യയുടെ ഒരു ഭാഗമാക്കുക. പ്രത്യേകിച്ചും പ്രമേഹ രോഗമുള്ളവര് തുടക്കത്തിലെ തന്നെ ഈ ആരോഗ്യ പ്രശ്നത്തിന് കൃത്യമായ പരിഹാരം കാണേണ്ടതുമാണ്. ശരീരഭാരം കൂടുന്നത് ഒഴിവാക്കുക. പാദസംരക്ഷണത്തിന് സഹായിക്കുന്ന രീതിയിലുള്ള ഫുഡ് വെയറുകൾ ഉപയോഗിക്കുക. നമ്മുടെ ചെരുപ്പിലും മോഡിഫിക്കേഷൻസ് വരുത്തുക. ഇവയൊക്കെ നമുക്ക് ഒരു പരിധിവരെ ഇങ്ങനെയൊക്കെ ശീലിക്കുകയാണെങ്കിൽ മറ്റ് തീവ്രമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്ത ഉപ്പുറ്റി വേദന ഒഴിവാക്കാവുന്നതാണ്.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് കിടക്കയിൽ നിന്നും ഉണർന്നെഴുന്നേൽക്കുമ്പോഴുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജി പി സിദ്ധി.
1: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട, മണ്ണന്തല.
0: യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. എഴുതിയത് ബിച്ചു തിരുമലയാണ്. സംഗീതം നൽകിയത് കെ ജെ ജോയിയും. ചിത്രം ആരാധന.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: തൊഴിലന്വേഷകർക്കായി ഇതായെത്തി
3: തൊഴിൽ ദർശനം.

0: തിരുവനന്തപുരത്തുള്ള വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ ജൂനിയർ റിസർച്ച് ഫെലോ ആകാൻ അവസരം. 8 ഒഴിവുണ്ട്. യോഗ്യത 60% മാർക്കോ തത്തുല്യ ഗ്രേഡ് പോയിന്റോടെയോ ഫിസിക്സ്, അപ്ലൈഡ് ഫിസിക്സ്, എഞ്ചിനീയറിംഗ് ഫിസിക്സ്, സ്പേസ് ഫിസിക്സ്, അറ്റ്മോസ്ഫറിക് സയൻസ്, സ്പേസ് സയൻസ്, പ്ലാനറ്ററി സയൻസിലുള്ള ബിരുദാനന്തര ബിരുദം, MS, ME, MTech, CSIR, UGC, നെറ്റ്, ഗേറ്റ് യോഗ്യത നേടിയിരിക്കണം. പ്രായം 2026 മെയ് 5 28 വയസ്സ് കവിയരുത്. അഭിമുഖം നടത്തിയാവും തിരഞ്ഞെടുപ്പ്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 5 മെയ്. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.vssc.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.vssc.gov.in. ISROയ്ക്ക് കീഴിൽ തിരുവനന്തപുരം വലിയ മലയിലുള്ള ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റംസ് സെന്ററിൽ സയന്റിസ്റ്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. 6 ഒഴിവുണ്ട്. യോഗ്യത 65% മാർക്കോ അല്ലെങ്കിൽ 6.84 ഗ്രേഡ് പോയിന്റോടെയോ ഉള്ള BE, BTech, ME, MTech. മെക്കാനിക്കൽ പ്രൊഡക്ഷൻ വെൽഡിംഗ് ടെക്നോളജി, മെക്കാനിക്കൽ വെൽഡിംഗ് ആൻഡ് ഷീറ്റ് മെറ്റൽ എഞ്ചിനീയറിംഗ്, ടർബോ മെഷീനറി, ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻസ് ആൻഡ് ടർബോ മെഷീനറി, ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, പവർ ഇലക്ട്രോണിക്സ്, പവർ ഇലക്ട്രോണിക്സ് ആൻഡ് കൺട്രോൾ, പവർ കൺട്രോൾ ആൻഡ് ഡ്രൈവ്സ്, അഡ്വാൻസ്ഡ് ഇലക്ട്രിക്കൽ പവർ സിസ്റ്റം, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഹൈ വോൾട്ടേജ് ആൻഡ് പവർ സിസ്റ്റം എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ പവർ കൺട്രോൾ ആൻഡ് ഡ്രൈവ്സ്, RF ആൻഡ് മൈക്രോവേവ് എഞ്ചിനീയറിംഗ്, മൈക്രോവേവ് ആൻഡ് ഒപ്റ്റിക്കൽ എഞ്ചിനീയറിംഗ്, മൈക്രോവേവ് എഞ്ചിനീയറിംഗ്, മൈക്രോവേവ്സ് മെറ്റലർജി എഞ്ചിനീയറിംഗ്, മെറ്റലർജി ആൻഡ് മെറ്റീരിയൽസ് ടെക്നോളജി, മെറ്റീരിയൽ സയൻസ് ആൻഡ് ടെക്നോളജി, മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 12 മെയ്. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.lpsc.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.lpsc.gov.in. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 30 ഒഴിവുണ്ട്. പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. ഒഴിവുകൾ: സിവിൽ എഞ്ചിനീയർ 21, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ 7, മെക്കാനിക്കൽ എഞ്ചിനീയർ 2. യോഗ്യത 60% മാർക്കോടെ സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ BE, BTechഉം 1 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 20-30 വയസ്സിനും ഇടയിൽ. SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 59 രൂപയാണ് അപേക്ഷാ ഫീസ്. മറ്റുള്ളവർക്ക് 1180 രൂപ. അപേക്ഷ ഓൺലൈനായി അയക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 5 മെയ്. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://pnb.bank.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://pnb.bank.in. ഹൈദരാബാദിലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ജൂനിയർ എഞ്ചിനീയർ മൈനിംഗ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവിധ മൈനിംഗ് പ്രോജക്ടുകളിലായി 59 ഒഴിവുണ്ട്. യോഗ്യത മൈനിംഗ് എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ, ഫോർമാൻ സർട്ടിഫിക്കറ്റ് അഭികാമ്യം. പ്രായം 50 വയസ്സ് കവിയരുത്. അപേക്ഷാ ഫീസ് 250 രൂപ. SC/ST വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസില്ല. ഫീസ് ഓൺലൈനായി അടയ്ക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://nmdcjot.forumflix.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://nmdcjot.forumflix.com. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 6 മെയ്.
1: തൊഴിൽ ദർശനം.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
4: The wait is over. MRT Home Needs grand opening on May 1st. Inauguration by MRT Sushila Nadarajan.
5: May 1-2 theeyathukalil 1000 rupayku moolil nadathunna shoppingine urappaya sammanam.
6: MRT Metal Mart, opposite Water Authority Chala, Main Road Chala.
7: Radio Health, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന

0: സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: ഈ ഗാനം യേശുദാസും പി സുശീലയും പാടിയതാണ്. കരിമ്പൂച്ച എന്ന ചിത്രത്തിനു വേണ്ടി. എഴുതിയത് പൂവച്ചൽ ഖാദറാണ്, സംഗീതം നൽകിയത് KJ ജോയിയും.

നാടു ഭരിക്കുന്ന ദാര്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം. മെയ് 4 തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ ആകാശവാണി.

0: അനന്തപുരി FM-ൽ നാടു ഭരിക്കുന്ന താര് മെയ് 4 തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ തത്സമയ പ്രക്ഷേപണം.
1: പാട്ടും പൊരുളും രചന ശ്രീകുമാർ മുഖത്തല.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പാട്ടും പൊരുളും പരിപാടിയിലേക്ക് സ്വാഗതം. അനുരാഗത്തിന്റെ അഗാധ ശോകം അനുവാചകരെ അനുഭവിപ്പിച്ചത് ഭാസ്കരൻ മാസ്റ്ററാണ്. അദ്ദേഹം എഴുതാനിരിക്കുമ്പോൾ വികാരങ്ങളുടെ വിനിമയം നേരിട്ട് ഗാനങ്ങളിൽ സംഭവിക്കുന്നു. വിശ്വപ്രസിദ്ധമായ പ്രണയകഥയിലെ വികാരതീവ്രമായ രംഗത്തിന് ഭാസ്കരൻ മാസ്റ്റർ എഴുതിയ ഗാനം ആസ്വാദനത്തിനെടുക്കുമ്പോഴാണ് അതിലടങ്ങിയ ദുഃഖത്തിന്റെ തീക്കനലിൽ നമ്മൾ തൊടുന്നത്. എപ്പോൾ വേണമെങ്കിലും ആവർത്തിക്കാവുന്ന നിരീക്ഷണമാണ് ഏറ്റവും സാധാരണ പദങ്ങളിലൂടെ ഭാസ്കരൻ മാസ്റ്റർ നടത്തുന്ന മാന്ത്രിക സഞ്ചാരത്തെക്കുറിച്ചുള്ളത്. ചുടുകണ്ണീരാലൻ ജീവിത കഥ ഞാൻ മണ്ണിതിലെഴുതുമ്പോൾ കരയരുതാരും കരളുകളുരുകി കരയരുതേ വെറുതെ ആരും കരയരുതേ വെറുതെ.
3: ചൂടുകൺ

ലൈല മജ്നു എന്ന വിശ്വോത്തര പ്രണയകഥയിലെ മജ്നുവിന്റെ വിലാപമാണ്. ആ വിധത്തിൽ ഉള്ളം തകരുന്ന ആരുടെയും വിലാപമാണ്. എന്റെ ജീവിതകഥ ചുടു കണ്ണീരാൽ, ചുട്ടുപൊള്ളുന്ന കണ്ണീരാൽ മണ്ണിതിലെഴുതുമ്പോൾ കണ്ണീരിന് യഥാർത്ഥത്തിൽ പൊള്ളിക്കാനാവില്ല. പക്ഷേ അകമെരിഞ്ഞ് പുറത്തു വരുന്ന കണ്ണീര് പൊള്ളിക്കും. സ്വന്തം ജീവിതകഥ മണ്ണിലെഴുതുകയാണ്. മണ്ണിതിൽ എന്നാണ്, ഈ മണ്ണിൽ ഞാൻ ജീവിക്കുന്നിടത്ത് അവിടെയാണ് ഞാൻ എഴുതുന്നത്. സിനിമയിൽ കഥാപാത്രം മണ്ണിൽ ലൈല എന്ന് ആവർത്തിച്ചെഴുതുന്നത് കാണാം. അത്തരമൊരു എഴുത്തല്ല ഭാസ്കരൻ മാസ്റ്റർ നമ്മളിലേക്ക് പകരുന്ന എഴുത്ത്. അനുഭവിച്ചയാൾക്കറിയാം, അയാളുടെ കഥ കേട്ടാൽ, താൻ പൊറുക്കുന്ന മണ്ണിലെഴുതിയ കഥ കേട്ടാൽ കരയും ആരും, അതും കരളുരുകി കരയും. അയാൾ പറയുന്നു, ആരും കരയരുത് വെറുതെ എന്ന്. അത് പറയുമ്പോൾ അയാൾക്കുള്ളിലറിയാം വെറുതെ അല്ല എന്ന്. അത് ആവർത്തിക്കുന്നുമുണ്ട്. എന്റെ ഈ തീവ്ര സങ്കടം ഞാൻ തന്നെ അനുഭവിക്കേണ്ടതാണ് എന്ന ധ്വനി കൂടിയുണ്ട് വെറുതെ എന്ന വാക്കിൽ.

പ്രാണസഖി നിൻ കല്യാണത്തിന് ഞാനൊരു സമ്മാനം നൽകാം. മാമക ജീവിത രക്തം കൊണ്ടൊരു മായാമലർമാല, നല്ലൊരു വാടാമലർമാല. അല്ലയോ പ്രാണസഖി? പ്രാണസഖി എന്ന അഭിസംബോധനയിൽ തന്നെ ഉണ്ട് ബന്ധത്തിൻ്റെ ആഴം. പ്രാണന്റെ കൂട്ടുകാരിയാണ്. അനേകവട്ടം ഉപയോഗിച്ച് ബലം കുറഞ്ഞു പോയിട്ടുണ്ട് പ്രാണസഖി എന്ന വാക്കിന്. നിന്റെ കല്യാണത്തിന് ഞാനൊരു സമ്മാനം നൽകാം. നിനക്ക് മറ്റൊരു വിവാഹത്തിന് വഴങ്ങേണ്ടി വന്നു. ഞാൻ പുറത്താക്കപ്പെട്ടവനായി, പ്രണയം നിഷേധിക്കപ്പെട്ടവനായി. എന്താണ് സമ്മാനം? മാമക ജീവിത രക്തം കൊണ്ടൊരു മായാമലർമാല. മാമകം എന്നാൽ എൻ്റേത് എന്നർത്ഥം. എൻ്റെ ജീവിത രക്തം കൊണ്ട് ഒരു മായാമലർമാല. ജീവിത രക്തം, തൻ്റെ ഇത്രയും കാലത്തെ വാഴുവിൻ്റെ പിഴപ്പിൻ്റെ രക്തം കൊണ്ടാണ് മാല. അതൊരു മായാമലർമാലയാണ്. മായ എന്നാൽ മാഞ്ഞു പോകുന്നതാണ്, അസ്ഥിരമാണ്, ക്ഷണികമാണ്. ഉടൻ ഒരു ഉറപ്പിക്കൽ ഒപ്പം വരുന്നു. നല്ലൊരു വാടാമലർമാല, വാടിപ്പോകാത്ത പൂക്കൾ കൊണ്ട് ഒരു പൂമാല. ആ മാല പ്രണയത്തിൻ്റെ അസ്ഥിരതയുടെ മായ ഉള്ളതാണ്. പക്ഷേ എൻ്റെ ജീവിത രക്തത്തിൻ്റെ വാടിപ്പോകായിക ആ മാലയ്ക്കുണ്ട്.

വെണ്ണീറാകും വ്യാമോഹം, ഒരു നാൾ മണ്ണായിത്തീരും ദേഹം, മണ്ണടിയില്ല മഹി ഇതിലെന്നും നിർമ്മലമാം അനുരാഗം, നമ്മുടെ സുന്ദരമാം അനുരാഗം. അനുരാഗത്തിന്റെ ശാശ്വത സ്വഭാവം പറയുകയാണ് കാമുകൻ. വ്യാമോഹങ്ങൾ വെണ്ണീറാവും. മിഥ്യാബോധമാണ് വ്യാമോഹം, അത് അല്പായുസാണ്, അത് ചാരമായി പോകും. ഒരു നാൾ നമ്മുടെ ഈ ദേഹം മണ്ണായിത്തീരും. പക്ഷേ അപ്പോൾ ഒരു കാര്യം അവശേഷിക്കും, അത് മഹിയിലെ, ഭൂമിയിലെ നിർമ്മലമായ അനുരാഗമാണ്. നിർമ്മലം, ഒരു കളങ്കവുമില്ലാത്തത് എന്നർത്ഥം. മാത്രമല്ല നമ്മുടെ അനുരാഗം സുന്ദരവുമാണ്. തീവ്രവേദന കടിച്ചമർത്തുമ്പോഴും ഭൗതികമായി പ്രണയിനി നഷ്ടമായിട്ടും അയാളിൽ അതീതവും വിശുദ്ധവുമായ പരമാർത്ഥമായി പ്രണയം നിലനിൽക്കും എന്ന വിശ്വാസമാണുള്ളത്.

0: ഭാഗം.
1: ആദർശാത്മക പ്രണയത്തിന്റെ പതാക നാട്ടുവാൻ ഭാസ്കരൻ മാസ്റ്റർ കഴിഞ്ഞേ ഉള്ളൂ മറ്റേതൊരു ഗാനരചയിതാവും. ഈ ഗാനത്തെ വിഷാദ തീവ്രമായി ഈണമിട്ടണിയിച്ചൊരുക്കിയത് എം എസ് ബാബുരാജ്. തുല്യതയില്ലാത്ത ആലാപന ശൈലിയിലൂടെ നമ്മളിലേക്ക് ഗാനം പകർന്നത് കെ പി ഉദയഭാനു. തിരശീലയിൽ പ്രേം നസീർ. പലവട്ടം പറഞ്ഞു എങ്കിലും ആവർത്തിക്കട്ടെ, ചിത്രം ലൈല മജ്നു.

നമസ്തേ അനന്തപുരിയിൽ ഇനി ബിച്ചു തിരുമലി എഴുതി, ശ്യാം സംഗീതം നൽകി, യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി.

0: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ചേട്ടാ, ദേ ചൂട് കൂടിക്കൂടി വരുക കേട്ടോ, നോക്കിക്കോ. ഇനി ACയുടെയും വില കൂടും
4: മോളെ. ചൂട് എത്ര കൂടിയാലും പിട്ടാപ്പള്ളി ഏജൻസീസിൽ നിന്നും നല്ല ബ്രാൻഡഡ് ACകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടാപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ടു വിയർക്കാതെ AC വാങ്ങാം.
5: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
6: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം?
7: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ് BBA, BCom+ അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
6: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
8: നമുക്കിനി എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. ONV കുറുപ്പാണ് എഴുതിയത്, സംഗീതം നൽകിയത് സലീൽ ചൗധരിയും. ചിത്രം അന്തിവെയിലെ പൊന്ന്.

0: പ്രിയ ശ്രോതാക്കൾ, ട്യൂൺ ചെയ്തിരിക്കുന്നു ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 8 മണി. ഇനി പ്രധാന വാർത്തകൾ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ മറ്റന്നാൾ. വോട്ടെണ്ണലിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കുന്നത്. പശ്ചിമബംഗാളിലെ 2 ജില്ലകളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് തുടങ്ങി. മഗ്രാഹത് പശ്ചിം മണ്ഡലത്തിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലുമാണ് ഇന്ന് റീപോളിംഗ്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യങ്ങൾക്കിടയിലും നിർണായക മേഖലകളിലെ തയ്യാറെടുപ്പും തുടർച്ചയും ഉറപ്പാക്കാൻ സത്വര നടപടികൾ എടുക്കുന്നുണ്ടെന്ന് കേന്ദ്ര ഗവൺമെന്റ്. LPG പൂഴ്ത്തിവയ്പ്പും കരിഞ്ചന്തയും തടയാൻ രാജ്യവ്യാപക റെയ്ഡുകൾ നടത്തിവരികയാണ്. സെൻസസ് ചരിത്രത്തിൽ ആദ്യമായി ഏർപ്പെടുത്തിയ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. ഇതുവരെ 82 ലക്ഷം വീടുകൾ ഡിജിറ്റൽ പോർട്ടൽ വഴി വിവരങ്ങൾ രേഖപ്പെടുത്തി. സുനാമി, ഭൂകമ്പം, ഇടിമിന്നൽ എന്നിവയടക്കം ദുരന്ത സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സചേത് സംവിധാനം ഇന്നു മുതൽ രാജ്യവ്യാപകമായി ലഭിച്ചു തുടങ്ങും. 19 ഇന്ത്യൻ ഭാഷകളിൽ സന്ദേശങ്ങൾ ഉണ്ടായിരിക്കും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ദോഹ, ദുബായ് എന്നിവിടങ്ങളിലേക്ക് സർവീസ് പുനരാരംഭിച്ചു. ഞായർ, ചൊവ്വ ഒഴികെ ദിവസങ്ങളിൽ ഇൻഡിഗോ ദോഹയിലേക്കും ചൊവ്വ ഒഴികെ ദിവസങ്ങളിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ദുബായിലേക്കും സർവീസ് നടത്തും. കോഴിക്കോട്ട് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 149 ഗ്രാം MDMA യുവാവ് പിടിയിൽ. മലപ്പുറം ചേലമ്പ്ര സ്വദേശി മുഹമ്മദ് യൂനസ് അൽതാഫിനെയാണ് സിറ്റി ഡാൻസാഫും ഫാറൂഖ് ഫുബ് പോലീസും ചേർന്ന് പിടികൂടിയത്. തോമസ് കപ്പ് ബാഡ്മിന്റൺ സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് ഫ്രാൻസിനെ നേരിടും. ഡെൻമാർക്കിലെ ഹോർസൻസിലാണ് മത്സരം. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 10 മണിക്ക്.

നമുക്കിനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കണ്ടേ? അപ്പോൾ ചോദ്യം ഒന്നുകൂടി പറയാം. 2026 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം സ്ഥാനാർത്ഥികൾ മത്സരിച്ച നിയോജക മണ്ഡലം ഏതാണ്? ഇതായിരുന്നു നമ്മുടെ ചോദ്യം. ഉത്തരം എല്ലാവർക്കും അറിയാം, എന്നാലും ഇതാ പറയുകയാണ്, കൊടുവള്ളി എന്നതാണ് ശരിയുത്തരം. 11 സ്ഥാനാർത്ഥികൾ മത്സരിച്ച കൊടുവള്ളി മണ്ഡലം കോഴിക്കോട് ജില്ലയിലാണ്. നാദിർഷായുടെ സംഗീതത്തിൽ റിമി ടോമിയും വൈക്കം വിജയലക്ഷ്മിയും പാടിയൊരു ഗാനം. സന്തോഷ് വർമ്മയാണ് എഴുതിയത്. ചിത്രം കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ.

0: 6 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: ഇനി കേൾക്കൂ കാലം സാക്ഷി.
6: ആർ നരേന്ദ്രപ്രസാദ് നാടകവേദികളിലൂടെ ചിന്തയുടെയും ഭാവതീവ്രതയുടെയും അഗ്നിയുമായി മലയാള സിനിമയിലേക്ക് എത്തിയ പ്രതിഭയായിരുന്നു ആർ നരേന്ദ്രപ്രസാദ്. ദീർഘകാലം കോളേജ് അധ്യാപകനും ഇംഗ്ലീഷ് പ്രൊഫസറുമായിരുന്നു അദ്ദേഹം. അരങ്ങിലെ അഭിനയം കൊണ്ടും എഴുത്തിലെ നിരീക്ഷണ പാടവം കൊണ്ടും മലയാള സാഹിത്യത്തിലും സിനിമയിലും സവിശേഷമായ സ്ഥാനം അദ്ദേഹം നേടി. 1946 ഡിസംബർ 26 ജനിച്ച അദ്ദേഹം തൻ്റെ അക്കാദമിക ജീവിതവും കലാജീവിതവും ഒരുമിച്ച് കൊണ്ടുപോയിരുന്നു. മാവേലിക്കര ഗവൺമെൻറ് ഹൈസ്കൂൾ, പന്തളം NSS കോളേജ്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജ്, പാലക്കാട് വിക്ടോറിയ കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ് തുടങ്ങിയ കോളേജുകളിൽ അധ്യാപകനായിരുന്നു. നാട്യഗൃഹം എന്ന പേരിൽ ഒരു നാടക സംഘം രൂപീകരിച്ച നരേന്ദ്രപ്രസാദ് സൗപർണിക, മരണം തുടങ്ങിയ നാടകങ്ങളിലൂടെ മലയാള നാടകവേദിക്ക് പുതിയ ദിശാബോധം നൽകുകയും മികച്ച സാഹിത്യ നിരൂപകനായി ശ്രദ്ധ നേടുകയും ചെയ്തു. 1989 അസ്ഥികൾ പൂക്കുന്നു എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ അദ്ദേഹം ചുരുങ്ങിയ കാലം കൊണ്ട് സ്വഭാവ നടനായും വില്ലനായും തുടങ്ങി. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾക്ക് ഒരു എഴുത്തുകാരന്റെയും പ്രഭാഷകന്റെയും വ്യക്തതയും കൃത്യതയും സംഭാഷണ ശൈലി ഉണ്ടായിരുന്നു. തലസ്ഥാനം, ഏകലവ്യൻ, കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത്, മേലേപ്പറമ്പിൽ ആൺവീട്, അനിയൻ ബാവ, ചേട്ടൻ ബാവ തുടങ്ങി നിരവധി ചിത്രങ്ങളിലെ അദ്ദേഹത്തിന്റെ വേഷങ്ങൾ ഇന്നും പ്രേക്ഷക മനസ്സിൽ മായാതെ നിൽക്കുന്നു. ഞാൻ ഗന്ധർവൻ, ചിത്രം തുടങ്ങി ചില സിനിമകളിൽ അദ്ദേഹം ശബ്ദം നൽകിയിട്ടുമുണ്ട്. ഭാവുകത്വം മാറുന്നു, നിഷേധികളെ മനസ്സിലാക്കുക, അരങ്ങും പുരുളും, ആധുനികതയുടെ മധ്യാനം, എന്റെ സാഹിത്യ നിരൂപണങ്ങൾ, ജാതി പറഞ്ഞാലെന്ത് എന്നീ നിരൂപണങ്ങളും സൗപർണിക, വെള്ളിയാഴ്ച, പടിപ്പുര, കുമാരൻ വരുന്നില്ല തുടങ്ങിയവയുമാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. നരേന്ദ്രപ്രസാദ് എന്ന ഈ ബഹുമുഖ പ്രതിഭ 2003 നവംബർ 3 56 വയസ്സിൽ ഓർമ്മയായി. എങ്കിലും അദ്ദേഹം പകർന്നു നൽകിയ അഭിനയത്തിന്റെ തീവ്രതയും സംഭാഷണങ്ങളുടെ ഭംഗിയും സാഹിത്യത്തിലെയും നാടകരംഗത്തെയും സംഭാവനകൾ കൊണ്ടും ഇന്നും അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നു.
7: എല്ലാ നാടക ചർച്ചകൾക്കും തുടക്കം കുറിക്കുന്ന ഒരു സങ്കല്പമുണ്ട്. നാടകം ഒരു ദൃശ്യകലയാണ് എന്നതാണത്. അരങ്ങിൽ മനുഷ്യർ ചെയ്യുന്ന ക്രിയകളുടെ സംവിധാനത്തിലൂടെയാണ് അത് സഹൃദയരുമായി സംവേദനം ചെയ്യുന്നത് എന്നുകൂടി പറയേണ്ടതുണ്ട്. അതേസമയം തന്നെ അടിവരയിടേണ്ട മറ്റൊരു വാചകവുമുണ്ട്. സാഹിത്യപരമായ മൂല്യം നിലനിർത്തുന്ന കൃതികൾക്ക് മാത്രമേ നാടകങ്ങളായി നിലനിൽപ്പുള്ളൂ എന്ന്. നാടകകൃതിയും രംഗവേദിയുമായിട്ടുള്ള ബന്ധം നാടകം രചിക്കുന്ന ആളിന്റെ മനസ്സിൽ തന്നെ ആരംഭിക്കുന്നു. ലോകനാടകത്തിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഉജ്ജ്വലമായ ക്ലാസിക്കുകളായി അറിയപ്പെടുന്ന നാടകങ്ങൾ രംഗത്ത് അവതരിപ്പിക്കുന്നു.

0: ജീവിക്കാൻ വേണ്ടി തന്നെ എഴുതിയിട്ടുള്ളതാണെന്ന് കാണാം. തന്റെ കാലഘട്ടത്തിലെ അവതരണ സമ്പ്രദായങ്ങൾക്ക് അനുരൂപമായും ചിലപ്പോൾ അവയെ അതിവർത്തിച്ചും നാടകകൃത്ത് രചന നിർവഹിക്കുന്നു. എന്നാൽ രംഗവേദിയുടെ സമ്പ്രദായങ്ങൾ മാറിമറിഞ്ഞു കഴിഞ്ഞാലും ക്ലാസിക്കുകളായ നാടകങ്ങൾ നിലനിൽക്കുക തന്നെ ചെയ്യുന്നു. പുതിയ പുതിയ അവതരണ സമ്പ്രദായങ്ങളിൽ അവ വീണ്ടും രംഗവ്യാഖ്യാനങ്ങൾക്ക് വിധേയമാകുന്നു. ഇത് നാടകത്തിന്റെ സാഹിത്യപരമായ രൂപശില്പത്തെ സംബന്ധിച്ചും ശരിയാണ്. രചനാ സമ്പ്രദായങ്ങൾ മാറിയാലും മഹത്തായ കൃതികൾ എക്കാലവും നിലനിൽക്കുമല്ലോ. നാടകവേദിയുടെ ചരിത്രവും നാടക സാഹിത്യത്തിന്റെ ചരിത്രവും ഇഴചേർന്ന് നിൽക്കുന്നു. ഇന്ന് ഒരു മികച്ച കൃതി എഴുതുന്ന ഒരു നാടകകൃത്ത് ഒരുപക്ഷെ നാളത്തെ പുതിയ നാടകവേദിക്ക് ബീജാവാപം ചെയ്തു എന്ന് വരാം. ഉദാഹരണമായി, എൻ കൃഷ്ണപിള്ളയുടെ ഭഗ്നഭവനം എന്ന നാടകം എഴുതപ്പെടുന്ന സമയത്ത് അത്തരമൊരു കൃതി രംഗത്ത് അവതരിപ്പിക്കാനുള്ള ഉപാധികൾ മലയാള നാടകവേദിക്ക് വശകമല്ലായിരുന്നു. ഒരൊറ്റ പ്രമേയത്തിന്റെ വികാസത്തിലൂടെ പ്രേക്ഷകരുടെ ഗൌരവപൂർണമായ ശ്രദ്ധ ഒരൊറ്റ സന്ദർഭത്തിന്റെ അല്ലെങ്കിൽ സംഘർഷത്തിന്റെ അനിവാര്യമായ വികാസത്തിലേക്ക് കേന്ദ്രീകരിപ്പിച്ച് പൊടിപ്പും തൊങ്ങലുമില്ലാതെ കൊണ്ടുപോകുന്ന നാടകരൂപം തന്നെ അന്ന് മലയാളത്തിലില്ലായിരുന്നു. അങ്ങനെ ഭഗ്നഭവനം നാടകത്തെ സംബന്ധിച്ച സാഹിത്യപരമായ സങ്കല്പത്തിൽ വിപ്ലവം സൃഷ്ടിച്ചു. അതോടൊപ്പം ആ കൃതി ഒരു പുതിയ രംഗവേദിക്ക് കളമൊരുക്കുകയും ചെയ്തു.
1: ഇന്ന് കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് നരേന്ദ്രപ്രസാദിന്റെ ശബ്ദം.
2: ഈ ഗാനം ശ്രീകുമാരൻ തമ്പി എഴുതി ശ്യാം സംഗീതം നൽകി യേശുദാസ് പാടിയതാണ് അമ്മയ്ക്കൊരുമ്മ എന്ന ചിത്രത്തിനു വേണ്ടി.

0: ഇനി ശ്രദ്ധിച്ചോളൂ നമുക്ക് ചുറ്റും. കേരള സർക്കാർ സ്ഥാപനമായ ISRD ജെറിയാട്രിക് കെയറിൽ ഡിപ്ലോമ കോഴ്സ് ആരംഭിക്കുന്നു. ഈ കോഴ്സിന് അപേക്ഷിക്കുന്നതിന് അപേക്ഷകർ +2 അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സായിരിക്കണം. അപേക്ഷകൾ നേരിട്ടും www.ihrdadmissions.org എന്ന വെബ്സൈറ്റ് മുഖേനയും സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷകൾ ഓൺലൈനായി May 4 വൈകുന്നേരം 4 മണിവരെയും കോൾ സെന്ററുകളിൽ നേരിട്ട് May 5 വൈകുന്നേരം 4 മണിവരെയും സമർപ്പിക്കാം. കോൾ സെന്റർ നമ്പർ ഇതാണ്: 8547005000. ഭാരത സർക്കാരിന്റെ തൊഴിൽ വകുപ്പിന് കീഴിൽ തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭിന്നശേഷിക്കാർക്കുള്ള ദേശീയ തൊഴിൽ സേവന കേന്ദ്രം പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ സഹായത്തോടുകൂടി പാസ്പോർട്ട് ലഭ്യമാക്കുന്നതിനായി ഇനി പറയുന്ന ദിവസങ്ങളിൽ ഈ സ്ഥാപനത്തിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കും അല്ലാത്തവർക്കും ഈ സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓൺലൈനായോ അക്ഷയ സെന്റർ മുഖാന്തരം അപേക്ഷ സമർപ്പിക്കാം. ടെലിഫോൺ നമ്പർ ഇതാണ്: 8590516669. ലാൻഡ് ലൈൻ നമ്പർ 04712503-71. ISRDയുടെ കീഴിൽ 2010-11 സ്കീമിൽ നടത്തിയ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഡിപ്ലോമ ഇൻ ഡാറ്റ എൻട്രി ടെക്നിക് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നീ കോഴ്സുകളുടെ മേഴ്സി ചാൻസ് പരീക്ഷകൾ 2026 ജൂണിൽ നടത്തുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠിച്ചിരുന്ന സെന്ററുകളിൽ May 11 വരെ ഫൈൻ കൂടാതെയും 15 വരെ 100 രൂപ ഫൈനോടുകൂടിയും പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വിശദവിവരങ്ങൾക്കായി വെബ്സൈറ്റ് കാണുക: ISRD.ac.in.
1: Supreme and Style Club by Kollam Supreme, Thiruvananthapuram, Kollam, Kottayam, Alappuzha, Ernakulam, Thrissur and Calicut.
0: ഇനി ജയചന്ദ്രനും വാണിജ്യറാമും ജോളി അബ്രഹാമും പാടിയ ഗാനം സ്ഫോടനം എന്ന ചിത്രത്തിനു വേണ്ടി.

0: ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇന്റക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9442108 74.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
4: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT വാങ്ങാം.
5: MRT ഹോം നീഡ്സ് ഗ്രാൻഡ് ഓപ്പണിംഗ് മെയ് 1st ബൈ MRT സുശീല നടരാജൻ. 1000 രൂപയ്ക്ക് മുകളിൽ May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം.
4: MRT ബെറ്റൽമാർക്ക് ഓപ്പോസിറ്റ് വാട്ടർ അതോറിറ്റി ചാല, മെയിൻ റോഡ് ചാല.
6: നാടു ഭരിക്കുന്ന ദാര്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം. May 4 തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ ആകാശവാണിയുടെ അനന്തപുരി FM. നാടു ഭരിക്കുന്ന ദാര്, May 4 തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ തത്സമയ പ്രക്ഷേപണം.
7: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 30 മിനിറ്റ്.
8: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
9: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
6: നോവൽ സഞ്ചാരം.
10: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
11: കുഞ്ചുകുട്ടിയമ്മ അയാളുടെ കൈവിട്ട് തോളിൽ തൂങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ദേഹം വിറയ്ക്കുകയും കുഴയുകയുമാണെന്ന് മാസ്റ്റർക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ 2 ഫർലോങ് കൂടി നടക്കാതെ നിവൃത്തിയില്ല. തോളിൽ നല്ലോണം പിടിച്ചോളൂ, മാസ്റ്റർ ഉപദേശിച്ചു. കുഞ്ചുകുട്ടിയമ്മ ഒന്നു മൂളി. അവർ പതുക്കെ പതുക്കെ നീങ്ങുകയാണ്.

0: അപ്പോഴും നിഴലുകൾ പിമ്പിൽ കൂടിപ്പിണഞ്ഞു കളിക്കുന്നു. മാസ്റ്ററുടെ ഹൃദയം ഭൂതകാലത്തിൽ അലഞ്ഞുതിരിയാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു രംഗം മാസ്റ്ററുടെ മനസ്സിൽ നിഴലിച്ചു. കുഞ്ചുകുട്ടിയമ്മയുടെ മാതാവിന് സന്നിപാതം പിടിപെട്ടത്. അത് ആ നാട്ടുമ്പുറത്ത് വലിയ ശബ്ദമുണ്ടാക്കി. കുഞ്ചുകുട്ടിയമ്മയുടെ തറവാട് കനപ്പെട്ടതായിരുന്നു. അത്തരമൊരു വീട്ടിൽ സംഭവിക്കുന്നതെന്തും ശബ്ദമുണ്ടാക്കുമല്ലോ. അവിടെ ആരെങ്കിലും മരിച്ചാൽ മരിച്ചുവെന്നോ ചത്തുവെന്നോ പറയാറില്ല, കഴിഞ്ഞു എന്നാണ് അതിന് വാക്ക്. വരനും വധുവും തമ്മിൽ പണ്ട് കാണാതെ അവിടെ നടക്കുന്ന കല്യാണം സ്വയംവരമാണ്. ആ ഉൾനാടിൻ്റെ മോന്തായമാണ് ആ പഴയ നായർത്തറവാട്, നാലുകെട്ട് മാളിക. അതിൻ്റെ മുറ്റത്ത് കൂടിക്കിടക്കാൻ നെല്ല്, പത്തായപുര, കയ്യാല, എട്ടുമുറി തൊഴുത്ത്, പടിപ്പുര, കളപ്പുര, കുമിഴക്കല്ല്, ഭഗവതി മണ്ഡപം, വീട്ടിയിൽ കൊത്തിച്ച ചതുരംഗപ്പലക, ആനക്കൊമ്പ് കടഞ്ഞുണ്ടാക്കിയ കരുക്കൾ, ആമാടക്കൂട്ടം, രൂപം കൊത്തിച്ച വളകൾ, അവിലുമാല, കൈതപ്പൂവിൻ്റെ മണം പൊഴിക്കുന്ന കസവുതരങ്ങൾ, തീർത്ഥക്കിണ്ടി, പൂജത്താലം, എന്തും അന്തസ്സിൽ തന്നെ. കരിക്കാടിയും ചെമ്പുകാശും പഴുത്തിലയും കീറിയതും വാങ്ങാൻ ഓച്ഛാനിച്ചു നിൽക്കുന്ന അടിയാന്മാരും അന്ന് വീട്ടിലുണ്ടായിരുന്നു. മാസ്റ്റർ ചെന്നപ്പോഴേക്കും ആ നിലയൊക്കെ പോയിരിക്കുന്നു. കുറേയൊക്കെ കാരണവന്മാർ കളിച്ചു കളഞ്ഞു അത്രേ. ആ പ്രവൃത്തിയും അവരുടെ കേമത്തമായിട്ടാണ് ആളുകൾ പറയുക പതിവ്. പിന്നെ ചെമ്പുടഞ്ഞാലും ചെരിച്ചു വയ്ക്കാലോ എന്ന് നാട്ടുകാർക്കൊരു സമാധാനവുമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വീട്ടിലെ തറവാട്ടമ്മ പെട്ടെന്ന് ബോധരഹിതയായാൽ അത് കുറച്ച് ഒച്ചപ്പാടുണ്ടാക്കാതിരിക്കുമോ? അന്ന് വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നപ്പോഴാണ് മാസ്റ്റർ ഈ വാർത്ത കേട്ടത്. വലിയ ആളുകളല്ലേ, ഒന്ന് മുഖം കാണിച്ചു കളയാം എന്ന് മാസ്റ്ററും വിചാരിച്ചു. മാസ്റ്റർ കയറി ചെന്നപ്പോൾ ഉമ്മറം നിറച്ച ആണുങ്ങളുണ്ട്, അകത്ത് നിറച്ചു പെണ്ണുങ്ങളും. ആകപ്പാടെ ഒരു കപ കപ. ഒരു മന്ത്രവാദിയായിരുന്നു. ചെകുത്താന്മാരെ ഉഴിഞ്ഞു കളയുകയാണ്. മാസ്റ്റർ ആകെ ഒന്നു നോക്കി. എന്നിട്ട് രണ്ടാം മുണ്ട് പള്ളയ്ക്കും കൈകൾ പിമ്പുറത്തും കെട്ടി കോലായിൽ ചിന്താമഗ്നനായി ഉലാത്തുന്ന തറവാട്ടിൽ കാരണവരായ പങ്കുമ്മാനോട് ചോദിച്ചു, വൈദ്യനെ കിട്ടിയില്ലേ?
1: ഇല്ല, പങ്കുമ്മാൻ പറഞ്ഞു. എഴുത്തച്ഛൻ പറയുന്നത് ദേവതോപദ്രവമാണെന്നാണ്. അതിനൊരു ഊട്ടൊക്കെ ചെയ്യണമുണ്ട്.
0: എന്താ അത് പോരെ? മാസ്റ്റർ ഒന്ന് തലചൊറിഞ്ഞ് ഒതുങ്ങി നിന്ന് പറഞ്ഞു,
1: പോരാഞ്ഞിട്ടല്ല, എന്നാലും
0: ഒരു വൈദ്യനും കൂടി കാട്ടിയാൽ മനസ്സമാധാനം ഉണ്ടാവൂലോ.
1: കാരണവർ ഒന്നു മൂളി.
0: കുടുംബസ്നേഹിയായ അദ്ദേഹം സ്വൽപ്പനേരം ആലോചിച്ചിട്ട് പറഞ്ഞു,
1: പറഞ്ഞ സ്ഥിതിക്ക് അത് ചെയ്തില്ല എന്ന് വരണ്ട, പിന്നെ ദുഃഖിക്കാൻ ഇടവരുത്തരുതല്ലോ.
0: മാസ്റ്റർ തന്നെ പറയൂ, ആരെയാ വിളിക്കേണ്ടത്?
1: മൂസായാലോ?
0: അത്രയൊക്കെ വേണോ?
1: ഏതായാലും പണച്ചെലവാ.
0: പിന്നെ സാമാന്യം പോലെ ആവുകയല്ലേ നല്ലത്?
1: ശരി, എന്നാൽ മാസ്റ്റർ തന്നെ ഉത്സാഹിക്കണം.
0: ആയിക്കോളാം.
2: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
3: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
5: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
6: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണതല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
7: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് കുറച്ച് പഴയ കാലത്തേക്കൊന്ന് പോകാം. ഇന്ന് ഷോപ്പിംഗ് വിരൽത്തുമ്പിലായ ഒരു കാലമാണ്. ഓൺലൈൻ വിൽപ്പനയും സൂപ്പർ മാർക്കറ്റുകളും ഒന്നുമില്ലാതിരുന്നൊരു സമയം നമുക്കുണ്ടായിരുന്നു. അന്നൊക്കെ വിവിധ സാധനങ്ങൾ വിൽക്കാൻ വരുന്നവരെ കാത്തിരുന്നവർ നിരവധി, പ്രത്യേകിച്ച് ഗ്രാമീണ ജനത. പ്രത്യേകതരം ഈണത്തിലും താളത്തിലും വിളിച്ചു പറഞ്ഞാണ് അവർ തങ്ങളുടെ വരവ് അറിയിച്ചിരുന്നത്. വസ്ത്രങ്ങൾ, പാത്രങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, മരുന്ന്

എല്ലാം അക്കൂട്ടത്തിൽ പെടും. ഇവർ വെറും വിൽപ്പനക്കാർ മാത്രമായിരുന്നില്ല, ഒരു സമൂഹത്തിലെ ആളുകളുടെ മനസ്സിൽ കുടിയേറി ആത്മബന്ധം സ്ഥാപിച്ചവർ കൂടിയാണ്. ആ പഴയ കാലത്തേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകാം. സുറുമ വിൽക്കാൻ വരുന്ന ആളെ കാത്തിരിക്കുന്ന സ്ത്രീകൾ, സുറുമ നല്ല സുറുമ എന്നയാൾ ഉറക്കെ പറയുമ്പോൾ ഓരോ വീട്ടിൽ നിന്നും ഉത്സാഹത്തോടെ പുറത്തുവരുന്ന നാട്ടിൻപുറത്തെ സുന്ദരികളായ പെൺമണികൾ. തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ ഇന്ന് ആദ്യം കായംകുളം കൊച്ചുണ്ണി എന്ന ചിത്രത്തിലെ ഗാനമാണ് പാടിയത് യേശുദാസ്.

ഈ വിൽപ്പനക്കാരുടെ ഇടയിൽ നാട്ടുവൈദ്യരും ഉണ്ടായിരുന്നു. മുറിവെണ്ണ, കുഴമ്പ്, രാസ്നാദിപ്പൊടി, അങ്ങനെ നീളുന്നു അവരുടെ സഞ്ചിയിലെ മരുന്നുകളുടെ പട്ടിക. കവലകൾ കേന്ദ്രീകരിച്ചായിരുന്നു പൊതുവെ അവർ സാധനങ്ങൾ വിറ്റഴിച്ചിരുന്നത്. പലചരക്ക് കടയിലും സൈക്കിൾ വർക്ക്ഷോപ്പിലും എന്തിന് ഒരു ചായക്കടയിൽ പോലും ചായ കുടിച്ച് സൊറ പറഞ്ഞിരിക്കുന്നവർ വരെ ഈ വൈദ്യന്മാരുടെ വരവിനായി കാത്തിരുന്നവരാണ്. തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിലെ അടുത്ത ഗാനം അഗ്നിമൃഗം എന്ന ചിത്രത്തിനുവേണ്ടി വയലാർ എഴുതി ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസും സംഘവും പാടിയത്.

0: നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഇതെല്ലാം പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമാകാം. എന്നാൽ പഴയ തലമുറയ്ക്ക് ഇതെല്ലാം മധുരമായ ഓർമ്മകളാണ്. ഇന്നത്തെ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം സമാപിക്കുന്നു.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
3: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിഡിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: വെട്ടാൻ ഏസി വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45. ഇനി ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. എസ് പി വെങ്കടേഷിന്റെ സംഗീതത്തിൽ യേശുദാസും ചിത്രയും പാടിയത് അർത്ഥന എന്ന ചിത്രത്തിനുവേണ്ടി. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
4: ഇനി ജോൺസന്റെ സംഗീതത്തിൽ ചിത്ര പാടിയ ഗാനമാണ് രചന കൈതപ്രം, ചിത്രം തലയണ മന്ത്രം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ അനന്തപുരിയുടെ ഈ അധ്യായം സമാപിക്കുന്നു. പരിപാടി കേട്ടുകൊണ്ടിരുന്ന ഏവർക്കും നന്ദി, നമസ്കാരം. സ്നേഹപൂർവം, രേഖ അജിത്.

0: ടെന്നീസ് വേണം. എന്നാൽ കീശ കാലിയാകദേ ശിവങ്ങൾ പിട്ടാപ്പിള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനി പ്രിയ ശ്രോതാക്കൾക്കുള്ള സ്നേഹോപഹാരമാണ് ഗാനോപഹാരം. നമുക്കിന്ന് 2011 മുതൽ 2020 വരെ പുറത്തിറങ്ങിയ ഏതാനും ചിത്രങ്ങളിലെ ഗാനങ്ങൾ ആസ്വദിക്കാം. രചനയും സംഗീതവും ഭാഗ്യരാജ്. ഈ ഗാനം പാടിയത് ജോജു ജോർജും ബെനഡിക്ട് ഷൈനും. ചിത്രം ജോസഫ്.

0: ഇന്ത്യൻ റുപ്പി എന്ന ചിത്രത്തിനുവേണ്ടി വി ആർ സന്തോഷ് എഴുതി, ഷഹബാസ് അമൻ സംഗീതം നൽകി, എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്.
1: അന്തിമാന ചെമ്പടി കണ്ണിറയ ചെമ്പരത്തി, ചെമ്പരത്തി പെൺകൊടിയ കൺവിടർത്തി നിൽക്കണുണ്ട്.

ഇനി കേൾക്കൂ ജയചന്ദ്രൻ പാടിയ ഈ ഗാനം, ചിത്രം പാവ. ഗാനമെഴുതിയത് സന്തോഷ് വർമ്മയാണ്, സംഗീതം നൽകിയത് ആനന്ദ് മധുസൂദനും.

0: വിളയുന്നിത.
1: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
2: 2011 മുതൽ 20 വരെ പുറത്തിറങ്ങിയ ഏതാനും ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഗാനോപഹാരത്തിൽ ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ബാംഗ്ലൂർ ഡേയ്സ് എന്ന ചിത്രത്തിനു വേണ്ടി ഗോപി സുന്ദറിന്റെ സംഗീതത്തിൽ വിജയ് യേശുദാസും സച്ചിൻ വാര്യരും ദിവ്യ മേനോനും പാടിയത്.

ഗാനോപഹാരത്തിൽ ഇപ്പോൾ ഒരു ഗാനം കൂടി കേൾക്കാം. ജയചന്ദ്രനും ശില്പാരാജും പാടിയതാണ്. എന്നു നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിനുവേണ്ടി ഗാനമെഴുതിയത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, സംഗീതം നൽകിയത് രമേശ് നാരായണൻ.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ഇറാനിലെ യുഎസ് സൈനിക നടപടിയെ സംബന്ധിച്ച് യുഎസും യൂറോപ്യൻ സഖ്യകക്ഷികളും തമ്മിൽ വർദ്ധിച്ചുവരുന്ന ഭിന്നതയെ തുടർന്ന് ട്രംപ് ഭരണകൂടം ജർമ്മനിയിൽ നിന്ന് 5000 സൈനികരെ പിൻവലിക്കാൻ തീരുമാനിച്ചതായി റിപ്പോർട്ട്. നാറ്റോ സഖ്യകക്ഷിയായ ജർമ്മനി അമേരിക്കയുടെ ഇറാൻ നയത്തെ പിന്തുണയ്ക്കാത്തതിന്റെ ഭാഗമായാണ് സൈനികരെ പിൻവലിക്കാൻ തീരുമാനമായത്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാൻ നൽകിയ ഏറ്റവും പുതിയ നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. അമേരിക്കയുമായി ചർച്ചകൾക്ക് ഏറ്റവും പുതിയ നിർദ്ദേശം ഇന്നലെയാണ് ഇറാൻ പാകിസ്ഥാൻ മധ്യസ്ഥർ വഴി യുഎസിന് അയച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കരാറുകാർക്ക് ആശ്വാസമായി ഫോഴ്സ് മജൂർ വ്യവസ്ഥ പ്രയോഗിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകി. ഇതനുസരിച്ച് യുദ്ധസമാനമായ സാഹചര്യങ്ങൾ കാരണം തടസ്സപ്പെട്ട പ്രവർത്തികൾക്ക് പിഴയില്ലാതെ 4 മാസം വരെ കാലാവധി നീട്ടി നൽകാൻ ധനമന്ത്രാലയം തീരുമാനിച്ചു. ബുദ്ധപൂർണിമ ദിനത്തിൽ ജമ്മുകാശ്മീരിലെ ലേയിലെ ചോംഗ്ലാസറിൽ ശ്രീബുദ്ധന്റെ വിശുദ്ധ തിരുശേഷിപ്പുകളുടെ പ്രദർശനവും ബുദ്ധപൂർണിമ ആഘോഷങ്ങളും കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. ലോകമെമ്പാടും നിരവധി സത്യാന്വേഷകർക്ക് ജീവിത പുരോഗതി കൈവരിക്കാൻ ബുദ്ധസന്ദേശം കാരണമായെന്ന് അമിത്ഷാ പറഞ്ഞു. പശ്ചിമബംഗാളിലെ 2 ജില്ലകളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് ആരംഭിച്ചു. മഗ്രാഹത്ത് പശ്ചിമ മണ്ഡലത്തിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തിലുമാണ് ഇന്നത്തെ റീപോളിംഗ്. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി, മുള്ളൂർക്കര, പാഞ്ഞാൾ, ചേലക്കര മേഖലയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിടാൻ തീരുമാനിച്ചതായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ. തൃശൂർ, പാലക്കാട് ജില്ലാ കളക്ടർമാരുടെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് തീരുമാനം. കോഴിക്കോട്ട് 149 ഗ്രാം MDMA മലപ്പുറം ചേലമ്പ്ര സ്വദേശി മുഹമ്മദ് യൂനസ് അൽത്താഫിനെ സിറ്റി ഡാൻസാഫും ഫറോക്ക് പോലീസും ചേർന്ന് പിടികൂടി. മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച കാറും 40,000 രൂപയും ഇതോടൊപ്പം പിടിച്ചെടുത്തു. കോഴിക്കോട് വെസ്റ്റ്ഹില്ലിൽ പ്രസവാനന്തര ശുശ്രൂഷ കേന്ദ്രത്തിൽ തീപിടുത്തം. ആളപായമില്ല. അഗ്നിരക്ഷാ സേനയെത്തി തീയണച്ചു. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം. 11 മണിക്ക്

പ്രിയ ശ്രോതാക്കളെ, നമുക്കിനി കേൾക്കാം പുത്തൻ പാട്ടുകൾ. ആദ്യ ഗാനം വിനായക് ശശികുമാർ എഴുതി, വിഷ്ണു ശ്യാം സംഗീതം നൽകി. ചിത്രയും രാജ്കുമാർ രാധാകൃഷ്ണനും പാടിയത് വലതുവശത്തെ കള്ളൻ എന്ന ചിത്രത്തിനു വേണ്ടി.

0: നാടു ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം. മെയ് 4 തിങ്കളാഴ്ച രാവിലെ 9 മുതൽ ആകാശവാണിയുടെ അനന്തപുരി FM-ൽ. നാടു ഭരിക്കുന്നതാര്? മെയ് 4 തിങ്കളാഴ്ച രാവിലെ 9 മുതൽ തത്സമയ പ്രക്ഷേപണം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
3: പുത്തൻ പാട്ടുകളിൽ നമുക്കിനി കേൾക്കാം മനു മഞ്ജിത്ത് എഴുതി, ബിപിൻ അശോക് സംഗീതം നൽകി, അരവിന്ദ് ദിലീപ് നായർ പാടിയ ഗാനം പ്രകമ്പനം എന്ന ചിത്രത്തിനു വേണ്ടി.

0: ഇറങ്ങുന്ന വയസ്സ് ഇത് പൊളിക്കുമടാ.
1: അടുത്ത ഗാനം രഞ്ജിൻ രാജ് സംഗീതം നൽകി ഹരിചരണും സാധികയും പാടിയതാണ്. സുമതി വളവ് എന്ന ചിത്രത്തിനുവേണ്ടി ഗാനമെഴുതിയത് ദിൻനാഥ് പുതുച്ചേരി, ദിൻനാഥ് പുത്തഞ്ചേരി.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
4: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
5: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: ചേട്ടാ, ദേ ചൂട് കൂടിക്കൂടി വരുക കേട്ടോ, നോക്കിക്കോ. ഇനി ACയുടെയും വില കൂടും.
7: മോളെ, ചൂട് എത്ര കൂടിയാലും പിട്ടാപ്പള്ളി ഏജൻസീസിൽ നിന്നും നല്ല ബ്രാൻഡഡ് ACകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടാപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
8: പിട്ടാപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ടു വിയർക്കാതെ AC വാങ്ങാം.
9: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
10: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
11: ഗാനോപഹാരം തുടരുകയാണ്. നമുക്കിനി കേൾക്കാം ശങ്കർ മഹാദേവൻ പാടിയ ഒരു ഗാനം. ചിത്രം മാജിക് മഷ്റൂംസ്. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം നദീഷ് ഷാ.

0: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ എം ആർ ടി വാങ്ങാം.
1: എം ആർ ടി ഹോം നീഡ്സ് ഗ്രാൻഡ് ഓപ്പണിംഗ് മെയ് ഫസ്റ്റിന് ബൈ എം ആർ ടി സുശീല നടരാജൻ. 1000 രൂപയ്ക്ക് മുകളിൽ മെയ് 1 മുതൽ ജൂൺ 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം.
0: എം ആർ ടി ബെറ്റൽ മാർട്ട് ഓപ്പോസിറ്റ് വാട്ടർ അതോറിറ്റി ചാല മെയിൻ റോഡ് ചാല.
2: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം
3: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ് ബിബിഎ, ബികോം പ്ലസ് അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
2: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
4: നാട് ഭരിക്കുന്ന ആര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം. മെയ് 4 തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ ആകാശവാണിയുടെ അനന്തപുരി FM-ൽ. നാട് ഭരിക്കുന്ന ആര്? മെയ് 4 തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ തത്സമയ പ്രക്ഷേപണം.
5: ആകാശവാണി അനന്തപുരി FM 101.9. റിയൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം പുത്തൻ പാട്ടുകൾ തുടർന്ന് കേൾക്കാം. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
6: റീഗൽ ജുവലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില. പ്രായോജകർ
7: റീഗൽ ജുവലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
5: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 30 രൂപ വർദ്ധിച്ച് 13,835 രൂപ നിരക്കിലും, പവന് 240 രൂപ വർദ്ധിച്ച് 110,680 രൂപ നിരക്കിലുമാണ്. റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
6: റീഗൽ ജുവലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില.
7: സമർപ്പിച്ചത് റീഗൽ ജുവലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമുക്ക് പുത്തൻപാട്ടുകൾ തുടർന്ന് കേൾക്കാം. അടുത്ത ഗാനം ശക്തിശ്രീ ഗോപാലൻ പാടിയതാണ്. സർവം മായ എന്ന ചിത്രത്തിനുവേണ്ടി ഈ ഗാനം എഴുതിയത് മനു മഞ്ജിത്, സംഗീതം നൽകിയത് ജസ്റ്റിൻ പ്രഭാകരൻ.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: പുത്തൻപാട്ടുകളിലെ അടുത്ത ഗാനം സിന്ധു ഡെൽസൻ പാടിയതാണ്. കളങ്കാവൽ എന്ന ചിത്രത്തിനുവേണ്ടി ഗാനരചന വിനായക് ശശികുമാർ, സംഗീതം നൽകിയത് മുജീബ് മജീദ്.

0: ചത്ത പച്ച ദ റിംഗ് ഓഫ് റൌഡീസ് എന്ന ചിത്രത്തിനു വേണ്ടി വിനായക് ശശികുമാർ എഴുതി, ശങ്കർ സംഗീതം നൽകി, ശങ്കർ മഹാദേവനും സിദ്ധാർത്ഥും പാടിയത്.
1: ഘടോൽഗതന്മാരെ വെല്ലുന്ന ഘടാഗതിയന്മാർ.

അടുത്ത ഗാനം എം ജി ശ്രീകുമാറും വിനീത് ശ്രീനിവാസനും നിരഞ്ജനും പാടിയതാണ്. രചന വിനായക് ശശികുമാർ, സംഗീതം ഷാൻ റഹ്മാൻ. ചിത്രം ഭാ ഭാ ഭാ.

ചിലർക്ക് മകന, ചിലർക്ക് നന്മന, ഇടഞ്ഞ കൊമ്പന, നമുക്ക് അണ്ണന. ചിലർക്ക് മകന, ചിലർക്ക് നന്മന, ഇടഞ്ഞ കൊമ്പന.

പുത്തൻ പാട്ടുകളിൽ ഇപ്പോൾ ഒരു ഗാനം കൂടി കേൾക്കാം. സുഹൈൽ കോയ എഴുതി, ഡോൺ വിൻസെന്റ് സംഗീതം നൽകി, ജാസി ഗിഫ്റ്റ് പാടിയത്. ചിത്രം കണിമംഗലം കോവിലകം.

0: 101.9 ആകാശവാണി അനന്തപുരി FM സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ആഗോള രാഷ്ട്രീയ പിരിമുറുക്കങ്ങൾക്കിടയിലും ഇന്ത്യയുടെ മാക്രോ ഇക്കണോമിക് അടിത്തറ ശക്തമായി തുടരുകയാണെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര. പ്രമുഖ സമ്പദ്വ്യവസ്ഥകളിലെ ഉയർന്ന പൊതുകടം സൃഷ്ടിക്കുന്ന അപകട സാധ്യതകളെക്കുറിച്ച് അദ്ദേഹം ആംസ്റ്റർഡാമിൽ മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നാളെ ഉച്ചയ്ക്ക് വാർത്താസമ്മേളനം വിളിച്ചു. നിയമസഭാ സമുച്ചയത്തിലെ 4B ഹാളിലാണ് വാർത്താസമ്മേളനം. പശ്ചിമബംഗാളിൽ 15 ബൂത്തുകളിലെ റീപോളിംഗിൽ ആദ്യമണിക്കൂറിൽ 16.23% വോട്ടിംഗ് രേഖപ്പെടുത്തി. രാവിലെയാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. വാണിജ്യ LPG സിലിണ്ടർ വിലവർദ്ധന ആഗോള ഘടകങ്ങൾ കാരണമാണെന്നും ഇന്ത്യയുടെ LPG ആവശ്യകതയുടെ 50%ത്തിലധികവും ഇറക്കുമതിയാണെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ആഗോളതലത്തിൽ വിലയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടും ഇന്ധന വില സ്ഥിരത നിലനിർത്താൻ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ചടങ്ങുകൾ നിശ്ചയിക്കുന്ന പ്രക്കുഴം ആരംഭിച്ചു. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് ചടങ്ങ്. ഒറ്റപ്പിലാൻ, പുരംകലയൻ, ആശാരി പെരുവണ്ണാൻ, കൊല്ലൻ, കണിശൻകാടൻ, കുറിച്യൻ തുടങ്ങിയ വിഭാഗക്കാരാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്. തലശ്ശേരി എരിവട്ടിയിൽ വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ച 5.25 പവൻ സ്വർണം മോഷണം പോയ പരാതിയിൽ പോലീസ് കേസെടുത്തു. എരിവട്ടി കാപ്പുമ്മൽ സ്വദേശി

അമൽ സുഗതന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. പത്തനംതിട്ട കവിയൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സീലിംഗ് ഫാൻ വീണ ഡോക്ടർക്ക് പരിക്ക്. രോഗികളെ പരിശോധിക്കുന്നതിനിടയിലായിരുന്നു സംഭവം. ചെങ്ങന്നൂർ സ്വദേശിനി ഡോക്ടർ പാർവതിക്കാണ് പരിക്കേറ്റത്. മൺസൂണിന് മുമ്പ് പ്രളയ സാധ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഇന്ത്യ നേപ്പാൾ സംയുക്ത യോഗം ഇന്ന് കാഠ്മണ്ഡുവിൽ. ബീഹാർ ജലവിഭവ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത്.

0: ഗാനകൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
1: കാവ്യഭംഗി തുളുമ്പുന്ന എത്രയോ മനോഹര വരികൾ മലയാള ഭാഷയുടെ സാഹിത്യ ശേഖരത്തിലേക്ക് സംഭാവന ചെയ്ത അനവധി അനുഗ്രഹീത കവികൾ നമുക്കുണ്ട്. ചലച്ചിത്രത്തിന്റെ സംഗീത ലോകത്തിൽ അവയിൽ പലതും സംഗീതരൂപത്തിൽ പ്രകാശിതമായിട്ടുണ്ട്. എന്നാൽ കർണാടക സംഗീതത്തിലും കൃതികളായി ചിട്ടപ്പെടുത്തിയെടുത്ത കവിതകൾ മലയാളം സംഭാവന ചെയ്തിട്ടുണ്ട്. അവയിൽ ചിലത് ഗാനകൈരളിയിലൂടെ നമുക്കിനി കേൾക്കാം. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, ജി ശങ്കരക്കുറുപ്പ്, നാരായണൻകുട്ടിമേനോൻ, കാവാലം നാരായണ പണിക്കർ എന്നീ കവികളുടെ തൂലികയിൽ പിറന്ന രചനകൾ കർണാടക സംഗീത രാഗങ്ങളിൽ ചിട്ടപ്പെടുത്തിയെടുത്ത കൃതികളായി ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായത്തിലൂടെ നമുക്ക് ആസ്വദിക്കാം.

അടുത്തതായി കാവാലം നാരായണ പണിക്കരുടെ ഏതു നാമവും എന്ന് തുടങ്ങുന്ന രചന, സൂര്യരാഗം ആദിതാളം. പാടിയത് കാവാലം ശ്രീകുമാർ.

ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ രചനയിലുള്ള കൃതി. കൃഷ്ണരാമ എന്നു തുടങ്ങുന്നു ചന്ദ്രികരാഗം ആദിതാളം. പാടിയത് ആലപ്പുഴ കെ എസ് ശ്രീകുമാർ.

0: നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ. രചന നിർവഹണം സന്ദീപ് സുരേഷ്.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
3: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
0: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
5: ചേട്ടാ, ഇത് ചൂട് കൂടിക്കൂടി വരുക കേട്ടോ, നോക്കിക്കോ. ഇനി ACയുടെയും വില കൂടും.
6: മോളെ, ചൂട് എത്ര കൂടിയാലും പിട്ടാപ്പള്ളി ഏജൻസീസിൽ നിന്നും നല്ല ബ്രാൻഡഡ് ACകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടാപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ടു വിയർക്കാതെ AC വാങ്ങാം.
7: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
8: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
9: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
10: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
11: നാടു ഭരിക്കുന്ന ദാര്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം. May 4 തിങ്കളാഴ്ച രാവിലെ 9 മുതൽ ആകാശവാണിയുടെ അനന്തപുരി FM. നാടു ഭരിക്കുന്ന ദാര് May 4 തിങ്കളാഴ്ച രാവിലെ 9 മുതൽ തത്സമയ പ്രക്ഷേപണം.

സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എസ് ജാനകി പാടിയത് ചിത്രം നീലപ്പൊന്മാൻ, രചന വയലാർ രാമവർമ്മ, സംഗീതം സലിൽ ചൗധരി.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: ഹരിഹരനും സുജാതയും പാടിയ ഒരു ഗാനമായാലോ. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്, രചന എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ.

0: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
1: അടുത്ത ഗാനം യേശുദാസും സംഘവും പാടിയതാണ്. ചിത്രം പാവം ക്രൂരൻ. രചന പോച്ചൽ ഖാദർ, സംഗീതം എ.ടി.ഒ.മാർ.

0: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT വാങ്ങാം.
1: MRT ഹോം നീഡ്സ് ഗ്രാൻഡ് ഓപ്പണിംഗ് മെയ് 1st ബൈ MRT സുശീല നടരാജൻ. 1000 രൂപയ്ക്ക് മുകളിൽ മെയ് 1 മുതൽ ജൂൺ 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം.
0: MRT മെറ്റൽ മാർട്ട് ഓപ്പോസിറ്റ് വാട്ടർ അതോറിറ്റി ചാല മെയിൻ റോഡ് ചാല.
2: ഇനി ജോമോന്റെ സുവിശേഷങ്ങൾ ഈ ചിത്രത്തിലെ ഗാനമാകാം. അഭയ് ജോധ്പുക്കാരും മെറിൻ ഗ്രിഗറിയും പാടിയ ഈ ഗാനത്തിന്റെ രചന റഫീഖ് അഹമ്മദ്, സംഗീതം വിദ്യാസാഗർ.

എന്നൊച്ചയ്ക്ക് ഒന്ന് രണ്ടിന് കേൾക്കൂ ഈണ പോക്കൂടാ. പ്രിയ ഗാനങ്ങൾ കേൾക്കാനായി ഈണപ്പൂക്കുടിയിലേക്ക് വാട്സ്ആപ്പ് സന്ദേശം അയയ്ക്കാം. അയക്കേണ്ട ഫോൺ നമ്പർ 8281420305. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281420305. നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ വാട്സ്ആപ്പ് സന്ദേശങ്ങളായി നിങ്ങളുടെ പേര്, സ്ഥലം, ചിത്രത്തിന്റെ പേര്, ആദ്യവരി എന്നിവ ഉൾപ്പെടുത്തി വാട്സ്ആപ്പ് സന്ദേശം അയയ്ക്കുക. ഈണപ്പൂക്കൂട ഇന്നുച്ചയ്ക്ക് 1-2 മുതൽ 2 മണിവരെ. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഹോട്ടൽ ഹൈറേഞ്ച് എന്ന ചിത്രത്തിലെ ഗാനം. യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ രചന വയലാർ, സംഗീതം ദേവരാജൻ.

0: ചലച്ചിത്രങ്ങനങ്ങൾ എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം നവമാധുരിയിൽ സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പശ്ചിമബംഗാളിലെ വോട്ടെണ്ണലിന് കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായി കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ നിയമിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും രണ്ടംഗ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. വോട്ടെണ്ണലിന് ആരെ ചുമതലപ്പെടുത്തണം എന്ന കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവേചനാധികാരമാണെന്നും സുപ്രീംകോടതി. വോട്ടെണ്ണുമ്പോൾ പോളിംഗ് ഏജന്റുമാരും സൂപ്പർവൈസർമാരും നിരീക്ഷകരും ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നും കോടതി നിരീക്ഷിച്ചു. പശ്ചിമബംഗാളിൽ 15 ബൂത്തുകളിലെ റീപോളിംഗിൽ ഇതുവരെ 20% പോളിംഗ് രേഖപ്പെടുത്തി. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് ഇതുവരെ സമാധാനപരമാണ്. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നാളെ ഉച്ചയ്ക്ക് വാർത്താസമ്മേളനം വിളിച്ചു. നിയമസഭാ സമുച്ചയത്തിലെ 4B ഹാളിലാണ് വാർത്താസമ്മേളനം.

ജയിച്ചാൽ മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് ഒരു പേരും നിർദ്ദേശിച്ചിട്ടില്ലെന്ന് പാർട്ടി നേതാവ് ഡോക്ടർ എം കെ മുനീർ. ആര് മുഖ്യമന്ത്രിയാകണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞതെന്നും അദ്ദേഹം കോഴിക്കോട്ട് വ്യക്തമാക്കി. വയനാട്ടിൽ കുപ്രസിദ്ധ മോഷ്ടാവ് പോലീസ് പിടിയിൽ. 150-ലേറെ മോഷണക്കേസിൽ പ്രതിയായ കണ്ണൂർ ആലക്കോട് സ്വദേശി മുഹമ്മദിനെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. പത്തനംതിട്ട കവിയൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സീലിംഗ് ഫാൻ വീണ് ഡോക്ടർക്ക് പരിക്കേറ്റു. രോഗികളെ പരിശോധിക്കുന്നതിനിടയിലാണ് ചെങ്ങന്നൂർ സ്വദേശി ഡോക്ടർ പാർവതിക്ക് പരിക്കേറ്റത്. കേരളത്തിലെ ബാസ്കറ്റ്ബോൾ താരങ്ങൾക്കായി ഒരുക്കുന്ന ബാസ്കറ്റ്ബോൾ ലീഗ് കേരള ആദ്യ സെലക്ഷൻ ട്രയൽസ് കോഴിക്കോട്ട് ദേവഗിരി കോളേജിൽ സമാപിച്ചു. ഫൈനൽ സെക്ഷൻ നാളെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാൾ കോർട്ടിലാണ്. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി ഒരു മണിക്ക്.

പ്രേക്ഷകളെ 101.9 ആകാശവാണിയുടെ അനന്തപുരി FM-ൽ ഇപ്പോൾ കേൾക്കൂ നവമാധുരി. നവമാധുരിയിൽ കേൾപ്പിക്കുന്നത് 2020-നും 2025-നും ഇടയിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആദ്യം കേൾപ്പിക്കുന്നത് ശ്വേതാ മോഹനും ശ്വേതാ സോമസുന്ദരനും പാടിയ ഗാനമാണ് ചിത്രം വരനെ ആവശ്യമുണ്ട്. രചന സന്തോഷ് വർമ്മ, സംഗീതം അൽഫോൺസ് ജോസഫ്.

0: ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: നവമാധുരിയിലെ അടുത്ത ഗാനം പാടിയത് ഹരിശങ്കർ. ചിത്രം കോൾഡ് കേസ്. രചന ശ്രീനാഥ്, സംഗീതം പ്രകാശ്.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: നവമാധുരിയിൽ ഇനി വരുന്നു സമീർ എന്ന ചിത്രത്തിലെ ഗാനം. സിതാര പാടിയ ഈ ഗാനത്തിന്റെ രചന റഷീദ് പറക്കൽ, സംഗീതം സുദീപ് പലനാട്.

നാടു ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം. മെയ് 4 തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ ആകാശവാണിയുടെ അനന്തപുരി FM-ൽ. നാടു ഭരിക്കുന്നതാര്? മെയ് 4 തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ തത്സമയ പ്രക്ഷേപണം.

നവമാധുരിയിൽ ഇനി അഭിരാമി അജയ് പാടിയ ഒരു ഗാനം കേൾപ്പിക്കാം. ഇത് സഹ്യാദ്രിയിലെ ചുവന്ന പൂക്കൾ എന്ന ചിത്രത്തിലേത്, രചന രവി നായർ, സംഗീതം ഗിരീഷ് നാരായണൻ.

0: ധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: ഇനി വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനമാണ് ചിത്രം പള്ളിമണി. രചന കെ ആർ നാരായണൻ, സംഗീതം ശ്രീജിത് രവി.

0: ചൂടകറ്റ ഏസ് വേണം. എന്നാൽ കീശ കാലിയാകാതെ ഏസി വാങ്ങാൻ പിട്ടാപ്പള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പള്ളിൽ ഏജൻസീസ്.
2: ഈ ഒരു ഗാനം കൂടുണ്ട് ഇന്ന് നവമാധുരിയിൽ. ചിത്രം ആനപ്പറമ്പിലെ വേൾഡ് കപ്പ്, ഹരിശങ്കർ പാടിയ ഈ ഗാനത്തിന്റെ രചന ഹരിനാരായണൻ, സംഗീതം ജേക്സ് ബിജോയ്.

101.9 ആകാശവാണിയുടെ അനന്തപുരി FM സമയം 12 മണി കഴിഞ്ഞ് 40 സെക്കൻഡ്. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.

0: നടുവേദന. അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് അസ്ഥിരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ എസ് ഡി അനിൽകുമാർ സംസാരിക്കുന്നു.
1: നടുവേദന ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകാത്ത മനുഷ്യർ ഇല്ല എന്ന് തന്നെ പറയാം. പല പ്രായത്തിലുള്ള ആൾക്കാർക്ക് നടുവേദന ഉണ്ടാകുന്നുണ്ട്. പല സന്ദർഭങ്ങളിലും നമുക്ക് നടുവേദന ഉണ്ടാകാറുണ്ട്. നടുവേദന എന്താണ്, എങ്ങനെയാണ് നടുവേദന നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് നടുവേദനയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വസ്തുതകൾ, എന്തൊക്കെയാണ് നടുവേദന കൊണ്ട് നമുക്കുണ്ടാകാവുന്ന ദൂഷ്യവശങ്ങൾ, എങ്ങനെ നടുവേദന ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കാം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നടുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് 33 കശേരുകളാണ് നടുവിലുള്ളത്. ആ നടുവിൻ്റെ കശേരുകളിലുണ്ടാകുന്ന ഒരു വേദനയാണ്. സാധാരണഗതിയിൽ നമ്മൾ ആ കശേരുകളെ കഴുത്തിലുള്ള കശേരുകൾ, നെഞ്ചുഭാഗത്ത് വരുന്ന കശേരുകൾ, ഇടുപ്പിൽ വരുന്ന കശേരുകൾ, പെൽവിസിൽ വരുന്ന കശേരുകൾ എന്നിങ്ങനെ തിരിക്കാവുന്നതാണ്. സാധാരണഗതിയിൽ നടുവേദന എന്ന് നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും ഇടുപ്പിലുണ്ടാകുന്ന അല്ലെങ്കിൽ പെൽവിസിൻ്റെ ഭാഗത്തുണ്ടാകുന്ന വേദനയെക്കുറിച്ചാണ്. ഈ വേദന ചിലപ്പോൾ ഒരു കാലിലോട്ടോ രണ്ട് കാലിലോട്ടോ പടർന്നു വരുന്നതായിട്ട് ചിലർക്ക് കാണാറുണ്ട്. നമ്മൾ പലതരം ജോലി ചെയ്യുന്നവരാണ്, പലതരം പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്നവരാണ്. കാര്യമായ ജോലി ചെയ്യുന്നവരുണ്ട്, സെഡൻറി ഹാബിറ്റ് ഉള്ളവരുണ്ട്, കായികമായി അധ്വാനിക്കുന്നവരുണ്ട്, കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നവരുണ്ട്, സ്ഥിരമായിട്ട് ജോഗ് ചെയ്യുന്നവരുണ്ട്, ജിമ്മിൽ

പോകുന്നവരുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നടുവേദന ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. നടുവേദന ഉണ്ടാകാൻ നടുവിലുള്ള കാര്യങ്ങളുണ്ട്, വയറിലുള്ള കാര്യങ്ങളുണ്ട്, കാലിലുള്ള കാര്യങ്ങളുണ്ട്, ഇടുപ്പസ്ഥിയിലുള്ള കാര്യങ്ങളുണ്ട്. നടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കശേരുകളുടെ ഫ്രണ്ട് ഭാഗത്തായിട്ട് മസിലുകളുണ്ട്, കശേരുകൾക്ക് താഴെയായിട്ട് പെൽവിസ് എന്നൊരു ഭാഗമുണ്ട്, അവിടെ ഇലിയവുമായിട്ട് ചേരുന്ന സേക്രോ ഇലിയാക് ജോയിൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് ഹിപ് ജോയിൻറ്റുകളുണ്ട്. അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ തുടയെല്ലുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ ഉണ്ടാകാവുന്ന അസുഖങ്ങൾ നമുക്ക് നടുവേദനയായിട്ട് അനുഭവപ്പെടാം. മസിലുണ്ടാകുന്ന അസുഖങ്ങൾ, അസ്ഥിയിലുണ്ടാകുന്ന അസുഖങ്ങൾ, അതുപോലെ തന്നെ അസ്ഥികൾക്കിടയിലുള്ള ഡിസ്കിലുണ്ടാകുന്ന അസുഖങ്ങൾ, ഇതും നടുവേദനയായിട്ട് നമുക്ക് അനുഭവപ്പെടാം. കൂടാതെ തന്നെ വയറിലുണ്ടാകുന്ന അസുഖങ്ങൾ, ലിവറിനുണ്ടാകുന്ന അസുഖങ്ങൾ, ചില സമയങ്ങളിൽ നമുക്ക് മോൾഭാഗ നടുവേദന ഉണ്ടാകാൻ തോന്നുന്നത്, ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് കൊണ്ടുപോലും ഇടതുവശത്ത് നടുവിൻ്റെ ഭാഗത്ത് ചിലപ്പോൾ ആദ്യം വേദന തുടങ്ങാം. ലിവറിലുണ്ടാകുന്ന നീരുകൾ ചിലപ്പോൾ നടുവേദനയായിട്ട് അനുഭവപ്പെടാം. അപ്പൻഡിസൈറ്റിസ് ചിലപ്പോൾ നടുവേദനയായിട്ട് അനുഭവപ്പെടാം. അപ്പോൾ ഇങ്ങനെ വിവിധപരമായ കാര്യങ്ങൾ, ഇപ്പോൾ യൂറിട്രിക് സ്റ്റോൺ ചിലപ്പം നടുവേദനയായിട്ടായിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ വയറിനകത്ത് ഏതെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നടുവേദനയായിട്ട് അനുഭവപ്പെടാം. പെരിനെഫ്രിക് ആപ്സസ്, ഇലിയോസോയാസ് ആപ്സസ് മുതലായ കണ്ടീഷൻസും നമുക്ക് ഭയങ്കരമായ നടുവേദനയായിട്ട് നമുക്ക് തോന്നാം. അപ്പോൾ നടുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധതരമായ അസുഖങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷനാണ്. അപ്പോൾ ഈ പറഞ്ഞത് നമുക്ക് മനസ്സിലായി, ഗൗരവതരമായിട്ട് നമ്മൾ കാണേണ്ട പല കണ്ടീഷനുകളും നടുവേദന ഉണ്ടാക്കുന്നുണ്ട്. കൂടാതെ ഡിസ്ക് ബൾജ്, ഡിസ്ക് പ്രൊലാപ്സ്, ട്യൂമറുകൾ, ക്യാൻസറുകൾ, ഇവയൊക്കെ തന്നെ നടുവേദന ഉണ്ടാക്കാം. പക്ഷേ ഏറ്റവും നിസ്സാരമായ ഒരു മസിൽ സ്ട്രെയിൻ, മസിൽ സ്പ്രെയിൻ ഒക്കെ തന്നെയും നടുവേദന ഉണ്ടാക്കാം. ഏറ്റവും നിസ്സാരമായി ചികിത്സിച്ച് ഭേദമാക്കാവുന്ന നടുവേദനയുണ്ട്. ഗുരുതരമായ ചില അസുഖത്തിൻ്റെ സൂചനയായ നടുവേദനയുണ്ട്. സെക്കൻഡറീസ്, അതായത് ഏതെങ്കിലും ഭാഗത്ത് ക്യാൻസർ ഉണ്ടായിട്ട് നടുവിലോട്ട് വ്യാപിക്കുക, പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ്, സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ, ഇതുകൊണ്ടും നടുവേദന ഉണ്ടാകാം. അസ്ഥികളിലുണ്ടാകാവുന്ന ക്യാൻസറുകൾ, മൾട്ടിപ്പിൾ മൈലോമ പോലുള്ള അസുഖങ്ങളും നടുവേദന ഉണ്ടാക്കാം. പല അസുഖങ്ങളുണ്ടും നടുവേദന ഉണ്ടാകാം എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും നീണ്ടു നിൽക്കുന്ന നടുവേദന ഉണ്ടാവുക, വേദന കാലിലോട്ട് പടർന്നു വരിക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്തുള്ള ഒരു ഡോക്ടറെ കാണിച്ച് എക്സ്റേ മുതലായ പ്രാഥമിക പരിശോധനകൾ, രക്തപരിശോധനയൊക്കെ നടത്താൻ നിർബന്ധമായിട്ടും ശ്രമിക്കേണ്ടതാണ്. പക്ഷേ എങ്ങനെയാണ് നടുവേദന ഒഴിവാക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് നമുക്ക് ആരോഗ്യകരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്? അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ ശരിയായ വ്യായാമവും ശരിയായ ആഹാര രീതിയുമാണ്. എന്താണ് ശരിയായ വ്യായാമം? ശരിയായ വ്യായാമം നമ്മുടെ പ്രായത്തിനും നമ്മുടെ ആരോഗ്യത്തിനും ആനുപാതികമായി ചെയ്യുന്ന വ്യായാമമാണ്. വ്യായാമം ഒരു ദിനചര്യയുടെ ഭാഗമാണ്. അത് തുടർച്ചയായിട്ട് ചെയ്താൽ മാത്രമേ ഒരാളുടെ മസിലിനും ബലമുണ്ടാകുകയുള്ളൂ. നമ്മുടെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ തുടങ്ങി വളരെ പീക്കിലോട്ട് പോകേണ്ട ഒരു അഭ്യാസമല്ല വ്യായാമം. വളരെ പതുക്കെ തുടങ്ങി ഗ്രാജുവലായിട്ട് ഡേ ബൈ ഡേ ആയിട്ട് കൂട്ടിക്കൂട്ടിക്കൊണ്ടുവന്ന് മുന്നോട്ട് പോകേണ്ടതാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ പല രോഗികളെയും കാണാറുണ്ട്. അവരെല്ലാം തന്നെ ജിമ്മിൽ പോയ ശേഷം നടുവേദനയായിട്ട് വരുന്നവരാണ്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? സ്വാഭാവികമായിട്ടും ഒരു വ്യായാമവും ചെയ്യാത്ത ഒരു വ്യക്തി പെട്ടെന്ന് തന്നെ അതികഠിനമായ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മസിലുകൾക്കും ചിലതരം ക്ഷതങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന വേദന. ഒരു വ്യായാമം ചെയ്ത വ്യക്തി പെട്ടെന്ന് വലിയൊരു വെയിറ്റ് എടുക്കുമ്പോൾ ഡിസ്കുകൾക്കുണ്ടാകുന്ന പൊട്ടലോ ബൾജോ പ്രൊലാപ്സോ അല്ലെങ്കിൽ പ്രൊട്രൂഷനോ ഒക്കെ ഉണ്ടായിട്ട് കാലിലോട്ട് വേദന ഉണ്ടാകുന്നു. വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഓസ്റ്റിയോപോറോസിസ് അഥവാ അസ്ഥിശോഷണമാണ്. അസ്ഥിശോഷണം ഉണ്ടായാലും നടുവേദന സംഭവിച്ചുകൊണ്ടിരിക്കാം. കാരണം അസ്ഥികളുടെ ബലം നഷ്ടപ്പെടുന്നു, ചിട്ടയായ ആഹാരം കഴിക്കുന്നില്ല, പോഷകാംശമുള്ള ആഹാരങ്ങൾ കഴിക്കുന്നില്ല, അതുപോലെ തന്നെ നമ്മൾ കാൽഷ്യമുള്ള ആഹാരങ്ങൾ കഴിക്കുന്നില്ല. ഇങ്ങനെയുള്ള കണ്ടീഷൻ ഉണ്ടാകുമ്പോഴും അതുകൊണ്ടുള്ള ഓസ്റ്റിയോപോറോസിസ് നടുവേദന ഉണ്ടാകാം. അപ്പോൾ ചിട്ടയായ ആഹാരം, ചിട്ടയായ വ്യായാമവും ചിട്ടയായ ജീവിത രീതികളും കൊണ്ട് മാത്രമേ നമുക്ക് പല നടുവേദനകളെയും നേരിടാൻ പറ്റൂ. ഏകദേശം 50% കൂടുതലുള്ള നടുവേദനകളും ഇത്തരം ലൈഫ് സ്റ്റൈൽ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതല്ലാതെ തന്നെ ഗുരുതരമായ പല ആരോഗ്യ പ്രശ്നങ്ങളും നടുവേദനയിലേക്ക് നയിക്കാവുന്നതാണ്. ഒരുപക്ഷേ വേദന എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അവൻ്റെ ശരീരത്തിലുണ്ടാകുന്ന ഒരു അസുഖത്തിനെ കുറിച്ചുള്ളൊരു സൂചനയാണ്. സ്വാഭാവികമായിട്ടും നടുവേദന ഉണ്ടാകുമ്പോൾ നടുവേദനയുടെ കാര്യവും കാരണവും കണ്ടെത്താനും അതിന് ഉപോത്ബലകമായ ചികിത്സ തേടുവാനും ഏത് രോഗികളും തയ്യാറാകണമെന്നുള്ളതാണ് ഈ നടുവേദനയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അതിനുവേണ്ടിയുള്ളൊരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. കൂടാതെ തന്നെ ഇൻഫെക്ഷൻസ് കൊണ്ടും നടുവേദന ഉണ്ടാകാം. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഡിസ്കൈറ്റിസ്, ഡിസ്കിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്ന ഒത്തിരി രോഗികളിലേക്ക് വ്യാപിച്ചിട്ടുള്ള ട്യൂബർക്കുലോസിസ് രോഗവും നടുവിൽ ബാധിക്കാറുണ്ട്.

0: ആ ട്യൂബർക്കുലോസ് രോഗം നടുവിൽ ബാധിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ചില സമയങ്ങളിൽ നടുവേദന കൊണ്ട് രോഗികളുടെ കാലുകൾ തളർന്നു പോകാറുണ്ട്, അവരുടെ മലമൂത്ര വിസർജനം അതിനുള്ള കൺട്രോൾ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അങ്ങനെയുള്ള ഗുരുതരമായ കോംപ്ലിക്കേഷൻസിലേക്കും നടുവേദന നമ്മളെ മുന്നോട്ട് നയിക്കാറുണ്ട്. ഇപ്പം എങ്ങനെ നമുക്ക് ആരോഗ്യമുള്ള ഒരു നടുവുമായി ജീവിക്കാൻ പറ്റും? ആരോഗ്യമുള്ള ഒരു നടുവ് നമുക്കുണ്ടാകണമെങ്കിൽ ആദ്യം അതിനുണ്ടാകുന്ന ചെറിയ ചെറിയ അസുഖ ലക്ഷണങ്ങളെ നമ്മൾ ഗൗരവമായി കണക്കാക്കണം. അതിനാവശ്യമായ പരിശോധനകൾ ചെയ്യുകയും അസുഖത്തിൻ്റെ വ്യാപ്തിയും എന്തുകൊണ്ട് നടുവേദന ഉണ്ടായി എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമവും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. രണ്ടാമത്തെ കാര്യം, സമീകൃതമായ ആഹാരം കഴിക്കുക, ചിട്ടയായ വ്യായാമം ചെയ്യുക. കാരണം നമ്മുടെ നടുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിലുകളും ലിഗമെൻസുകളും ബോണും ചേർന്നുണ്ടാകുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മസിലിൻ്റെയും ലിഗമെൻറ്റിൻ്റെയും ബോണിൻ്റെയും ശക്തിയും ശേഷിയും നടുവിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമായ കാര്യമാണ്. ഇതിൻ്റെ ഏതിൻ്റെയെങ്കിലും ഒരു ശേഷിക്കുറവോ അല്ലെങ്കിൽ പരാജയമോ കൊണ്ട് നമുക്ക് നടുവേദന ഉണ്ടാകും. അസുഖം ഉണ്ടാകാതെ നോക്കുക, അസുഖം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.
1: നടുവേദന അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അസ്ഥിരോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ എസ് ഡി അനിൽകുമാർ.
2: വേനൽക്കാലത്ത് രാവിലെ 11 വൈകിട്ട് 3 ഇടയിൽ സൂര്യരശ്മിയിലെ അൾട്രാ വയലറ്റ് കിരണങ്ങൾ ശക്തമായിരിക്കും. ഇവ ശരീരത്തിൽ പൊള്ളൽ അഥവാ സൺബേൺ ഉണ്ടാകാൻ കാരണമാകുന്നു. ചൂട് കുറഞ്ഞ നേരം നോക്കി ജോലി സമയം ക്രമീകരിക്കുക.
3: ഡോക്ടർ എസ് അശ്വതി,
2: ശരീരം മുഴുവൻ മൂടുന്ന തരത്തിലുള്ള കട്ടി കുറഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. സൂര്യപ്രകാശം ഏൽക്കാനിടയുള്ള ഭാഗങ്ങളിൽ സൺബ്ലോക്ക് ക്രീമുകളോ ലോഷനുകളോ പുരട്ടാവുന്നതാണ്. വെയിൽ കൊള്ളുന്നതിന് 1.5 മണിക്കൂർ മുമ്പെങ്കിലും ക്രീം പുരട്ടുന്നത് കൊണ്ടേ പ്രയോജനം ലഭിക്കൂ. പുറത്തിറങ്ങുമ്പോൾ ചെരുപ്പ്, കുട, കൂളിംഗ് ഗ്ലാസ് എന്നിവ ഉപയോഗിക്കുക. ദിവസവും 2 തണുത്ത വെള്ളത്തിൽ കുളിക്കുക. നെല്ലിക്ക, രാമച്ചം, നാൽപ്പാമരം തുടങ്ങിയവയിട്ട് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുളിക്കുന്നതാണ് അഭികാമ്യം.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: ഇപ്പോൾ എം ജി ശ്രീകുമാരും സംഘവും പാടിയൊരു ഗാനം, ചിത്രം പട്ടാഭിരാമൻ, രചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ.

വിധു പ്രതാപും ബിജു നാരായണനും രാധിക തിലക്കും. ഇവർ പാടിയ ഗാനമാണിനി ചിത്രം പട്ടാളം. രചന ഗിരീഷ് പോത്തുഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: 101.9 ആകാശവാണി അനന്തപുരി FM സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: മലപ്പുറം വാൽപ്പാറ ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സഹായധനം അനുവദിക്കാൻ മന്ത്രിസഭാ യോഗ തീരുമാനം. മരണമടഞ്ഞവരിൽ നിന്ന് ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത 5 പേരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം നൽകും. അപകടത്തിൽ മരിച്ച അധ്യാപികയുടെ മകന്റെയും മറ്റൊരു അധ്യാപികയുടെ മകളുടെയും ചികിത്സാ ചെലവ് ഗവൺമെന്റ് വഹിക്കും. 12-ാം ശമ്പള കമ്മീഷന്റെ സുഗമമായ പ്രവർത്തനത്തിന് 14 അധിക തസ്തികകൾ സൃഷ്ടിച്ച് പുറപ്പെടുവിച്ച ഉത്തരവ് സാധൂകരിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. പ്രകൃതിക്ഷോഭങ്ങളും മറ്റ് അടിയന്തര സാഹചര്യങ്ങളും നേരിടുന്നതിനായി വികസിപ്പിച്ച സചേത് മൊബൈൽ മുന്നറിയിപ്പ് സംവിധാനം ഇന്ന് രാജ്യവ്യാപകമായി പരീക്ഷിച്ചു. ഉച്ചയോടെ മൊബൈൽ ഫോണുകളിൽ അലാറത്തോടുകൂടിയ ഫ്ളാഷ് മെസ്സേജുകൾ പ്രത്യക്ഷപ്പെട്ടു. സന്ദേശത്തിൽ പരിഭ്രാന്തരാകേണ്ടതില്ലെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. 2026-27 വർഷത്തെ 4 പാർലമെന്ററി കമ്മിറ്റികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. കോൺഗ്രസ് എംപി കെ സി വേണുഗോപാലിനെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി അധ്യക്ഷനായി നിയമിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയും ക്ഷേമവും മുൻനിർത്തി നടപ്പിലാക്കുന്ന മത്സ്യസാഗരമാല പദ്ധതി മികച്ച ഫലം നൽകുന്നതായി കേന്ദ്രമന്ത്രി കെ രാംമോഹൻ നായിഡു. ശ്രീകാകുളം പാർലമെന്റ് മണ്ഡലത്തിലെ എരമുക്കം ഗ്രാമത്തിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാംമോഹൻ നായിഡു. ആം ആദ്മി പാർട്ടിയിലെ മറ്റ് 6 രാജ്യസഭാ എംപിമാർക്കൊപ്പം അടുത്തിടെ ബിജെപിയിൽ ചേർന്ന രാജ്യസഭാ എംപി സന്ദീപ് പാഠക്കിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പഞ്ചാബ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. ഇത് പഞ്ചാബിൽ പുതിയ രാഷ്ട്രീയ പോരുകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്.

271-ാമത് ലോക ഹോമിയോപ്പതി ദിനം കോഴിക്കോട്ട് വിപുലമായി സംഘടിപ്പിക്കാൻ തീരുമാനം. ജില്ലാ ഹോമിയോപ്പതി വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ, ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ കോളേജ് കോഴിക്കോട് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മെയ് 6-7 തീയതികളിലാണ് ദിനാചരണം. നെയ്യാറ്റിൻകരയിൽ 10 കിലോ കഞ്ചാവുമായി ഫെഫ്ക അംഗം കൂടിയായ യുവാവ് പിടിയിൽ. ആര്യനാട് സ്വദേശി പ്രശാന്താണ് പിടിയിലായത്. FM News Headlines ഇനി 2 മണിക്ക്.

പ്രേക്ഷകരെ നമസ്കാരം. മീനപ്പൂക്കുടിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയ ഗാനങ്ങൾ കേൾക്കാനായി വാട്സ്ആപ്പ് സന്ദേശം അയയ്ക്കൂ 8281420305 എന്ന നമ്പറിലേക്ക്. സന്ദേശം അയയ്ക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ചിത്രത്തിന്റെ പേരും ആദ്യവരിയും ഉൾപ്പെടുത്താൻ മറക്കരുത്. ഓർക്കുക, പരിപാടി 2 മണിവരെ മാത്രം. ഈണപ്പൂക്കുട ആരംഭിക്കുകയായി. പരിപാടിയുമായി അനന്തപുരി എഫ്എമ്മിന്റെ സ്റ്റുഡിയോവിൽ ദീപ. ഇന്നാദ്യത്തെ സന്ദേശം വേങ്കവളയിലെ അശോക്, മുരുകൻ, ഗോപിപിള്ള, ഹരീന്ദ്രൻ, പുഷ്കല ഹരീന്ദ്രൻ ഇവരുടേതാണ്. വിനീ ശ്രീനിവാസനും ശ്വേതയും പാടിയ ഗാനമാണ് ചിത്രം കഥ പറയുമ്പോൾ. രചന ഗിരീഷ് പോത്തുംചേരി, സംഗീതം എം ജയചന്ദ്രൻ. ഗാനമിതാ

0: wait is over. MRT Home needs grand opening on May 1st. Inauguration by MRT Sushila Nadarajan.
1: May 1, 2 തീയതികളിൽ 1000 രൂപയ്ക്ക് മുകളിൽ നടത്തുന്ന ഷോപ്പിംഗിന് ഉറപ്പായ സമ്മാനം.
2: MRT മെറ്റൽ മാർട്ട്, ഓപ്പോസിറ്റ് വാട്ടർ അതോറിറ്റി ചാല, മെയിൻ റോഡ് ചാല.
3: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
4: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
5: കൊല്ലം സുപ്രീം.
6: ഈണപ്പൂക്കുടിയിലെ അടുത്ത ഗാനം സ്ത്രീ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം വി ദക്ഷിണമൂർത്തി. സന്ദേശം അയച്ചിരിക്കുന്നു കേശവദാസപുരത്ത് നിന്നും സുഗുണൻ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
3: ഇനി ഇരിഞ്ചയം കൈതക്കാടുള്ള പ്രിയ അജയന്റെ സന്ദേശം. പ്രിയ അജയന്റെ പ്രിയഗാനം എസ് ജാനകി പാടിയത് ചിത്രം ശേഷം കാഴ്ചയിൽ. ഗാനമെഴുതിയത് കോന്നിയൂർ ഭാസ്, സംഗീതം ജോൺസൺ.

0: പിന്നെ നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി ആനന്ദപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ഇനി ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയ ഗാനം. രചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ. സന്ദേശം അയച്ചിരിക്കുന്നു ആനാട് നിന്ന് ജയചന്ദ്രൻ, സിന്ധു, ശാന്ത, സനൽ, ആതിര, ബാലു, ആമി, ശ്രീകുട്ടി, ലച്ചു തുടങ്ങിയവർ. കേൾക്കാം നമുക്ക് ആ ഗാനം.

ഇണപ്പൂക്കുടിയിൽ ഇനി കേൾപ്പിക്കുന്നത് കാട്ടുകുരങ്ങ് എന്ന ചിത്രത്തിൽ പി സുശീല ഭടിയഗാനം. രചന പി ഭാസ്കരൻ, സംഗീതം ദേവരാജൻ. ഗാനത്തിനായി സന്ദേശമയച്ചു പാറ്റൂരിൽ നിന്ന് ലതിക.

ഇനി മേഘം എന്ന ചിത്രത്തിലെ ഗാനം. യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പൊത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ. ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നു കൈതമുക്കുനിന്ന് ജയചന്ദ്രൻ നായർ.

സമയം 1 മണി കഴിഞ്ഞ 31 മിനിറ്റ്. ശ്രോതാക്കൾ കേൾക്കുന്നു ഈണപ്പൂക്കുട 101.9 ആകാശവാണിയുടെ അനന്തപുരി FM ൽ.

0: ചേട്ടാ, ദേ ചൂട് കൂടിക്കൂടി വരുക കേട്ടോ, നോക്കിക്കോ, ഇനി ACയുടെയും വില കൂടും.
1: മോളെ, ചൂട് എത്ര കൂടിയാലും പിട്ടാപ്പള്ളി ഏജൻസീസിൽ നിന്നും നല്ല ബ്രാൻഡഡ് ACകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെ കിട്ടും. അത് മാത്രമല്ല, പിട്ടാപ്പള്ളി ഏജൻസീസ് ആകുമ്പോ ഇൻസ്റ്റാളേഷൻ ഉൾപ്പെടെ എല്ലാ സർവീസും ഉത്തരവാദിത്തത്തോടെ ചെയ്യും.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്, ഇനി വില കേട്ട് ഉയർക്കാതെ AC വാങ്ങാം.
2: പ്രേക്ഷോതാക്കളെ, ഈനപ്പൂക്കുടിയിലേക്ക് സന്ദേശമയക്കാം. പ്രിയഗാനങ്ങൾ കേൾക്കാനായി സന്ദേശമയക്കേണ്ട നമ്പർ 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281420305. പരിപാടി 2 മണിവരെ മാത്രം. ഇനി ചാത്തൻപാറ നിന്ന് ലൈല സന്ദേശമയച്ചിരിക്കുന്നു. യേശുദാസ് ഇനിയത്ര സന്ധ്യകൾ എന്ന ചിത്രത്തിൽ പാടിയ ഗാനം കേൾക്കാൻ. രചന മങ്കൊമ്പ ഗോപാലകൃഷ്ണൻ, സംഗീതം ദേവരാജൻ.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: ഇനി കിരീടം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനം രചന കൈതപ്രം, സംഗീതം ജോൺസൺ. സന്ദേശം അയച്ചത് ബാലരാമപുരത്തുള്ള അംജദ്.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക്.

0: 2:45.
1: ഇനി ചുവന്ന സന്ധ്യകൾ എന്ന ചിത്രത്തിലെ ഗാനം. പി സുശീല പാടിയ ഈ ഗാനത്തിന്റെ രചന വയലാർ, സംഗീതം ദേവരാജൻ. സന്ദേശം അയച്ചത് പനയമുട്ടത്ത് നിന്ന് സതീഷ്.

0: നാടുഭരിക്കുന്ന താര് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം. മെയ് 4 തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ ആകാശവാണിയുടെ അനന്തപുരി FM-ൽ. നാടുഭരിക്കുന്ന താര് മെയ് 4 തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ തത്സമയ പ്രക്ഷേപണം.
1: ഇനി യേശുദാസും ലതികയും പാടിയ ഗാനം കേൾപ്പിക്കാം. ചിലമ്പ എന്ന ചിത്രത്തിലെ ഗാനത്തിന്റെ രചന ഭരതൻ, സംഗീതം ഔസേപ്പച്ചൻ. ഗാനത്തിനായി വാട്സ്ആപ്പ് സന്ദേശം അയച്ചത് കൊല്ലം അരൂർക്കോണത്ത് നിന്ന് സജീവ്, ശർമ്മിള, ദേവേന്ദു എന്നിവരാണ്.

ഇനി നമുക്ക് ചിത്ര പാടിയ ഗാനം കേൾക്കാം. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ. ഞാൻ ഗന്ധർവൻ എന്നതാണ് ചിത്രം. ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നത് കുറ്റിയാണി വട്ടപ്പാറ നിന്നും സുമിയ, അനുശ്രീ, അഭിഷേക്, ജയൻ തുടങ്ങിയവരും.

ഇന്ന് ഈണപ്പൂക്കുടയിൽ ഒരു ഗാനം കൂടി. ഇത് നാലാഞ്ചിറ നിന്ന് അനിൽ ശോഭ. ഇവർ സന്ദേശം അയച്ചതാണ് ചിത്രം ഒരു സുന്ദരിയുടെ കഥ. യേശുദാസ് പാടിയതാണ്.

0: ഇന്നത്തെ ഈണപ്പോക്കുട സമാപിക്കുകയായി. പരിപാടി ഇനി നാളെ ഇതേ സമയം കേൾക്കാം. സന്ദേശം അയച്ചവർക്കും പരിപാടി ആസ്വദിച്ചവർക്കും നന്ദി. ട്യൂൺ ചെയ്തിരിക്കുന്നു 101.9 ആകാശവാണിയുടെ അനന്തപുരി FM. സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പശ്ചിമബംഗാളിലെ സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ 15 ബൂത്തുകളിലെ റീപോളിംഗിൽ രാവിലെ 11 വരെ 37% പേർ വോട്ട് രേഖപ്പെടുത്തി. മഗ്രാഹത്ത് പശ്ചിമിൽ 38.2%, ഡയമണ്ട് ഹാർബറിൽ 35.92% പേരും വോട്ട് രേഖപ്പെടുത്തി. മറ്റന്നാളത്തെ വോട്ടെണ്ണലിന് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോ. രക്തൻ യു ഖേൽക്കാർ. 15,465 ഉദ്യോഗസ്ഥരെ വോട്ടെണ്ണലിന് നിയോഗിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. 140 മണ്ഡലങ്ങളിലെ 43 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ. മറ്റന്നാൾ രാവിലെ 8 വോട്ടെണ്ണൽ ആരംഭിക്കുമെന്നും ഡോ. രക്തൻ യു ഖേൽക്കർ അറിയിച്ചു. 12 ശമ്പള കമ്മീഷന്റെ സുഗമമായ പ്രവർത്തനത്തിന് 14 അധിക തസ്തികകൾ സൃഷ്ടിച്ച് പുറപ്പെടുവിച്ച ഉത്തരവ് സാധൂകരിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം. ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച കമ്മീഷന്റെ പ്രവർത്തനം വേഗത്തിലാക്കുന്നതിനും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുമാണ് അധിക തസ്തിക അനുവദിച്ചത്. കേന്ദ്ര ഗവൺമെന്റ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സെൽ ബ്രോഡ്കാസ്റ്റ് അലേർട്ട് സിസ്റ്റം കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഉദ്ഘാടനം ചെയ്തു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ടെലികോം വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് ഈ അത്യാധുനിക സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഉഭയകക്ഷി സമുദ്ര സഹകരണവും പ്രതിരോധ ബന്ധവും ശക്തിപ്പെടുത്തുന്നതിന് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയുടെ മ്യാൻമർ സന്ദർശനം ആരംഭിച്ചു. ഈ മാസം 5 വരെയാണ് സന്ദർശനം. കുട്ടികളുൾപ്പെടെ അഫ്ഗാൻ അഭയാർത്ഥികളെ പാകിസ്ഥാൻ കൂട്ടത്തോടെ നാടുകടത്തുന്നതിൽ ഐക്യരാഷ്ട്രസഭ പീഡനവിരുദ്ധ സമിതി ആശങ്ക രേഖപ്പെടുത്തി. അഫ്ഗാൻ പൌരന്മാർക്കെതിരെ നിർബന്ധിതവും ക്രൂരവുമായാണ് പാകിസ്ഥാൻ നടപടി സ്വീകരിക്കുന്നതെന്നും ഐക്യരാഷ്ട്രസഭ കുറ്റപ്പെടുത്തി. 8th സ്വതന്ത്ര ചലച്ചിത്രമേള ഈ മാസം 6 മുതൽ 10 വരെ കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ. ലോക സിനിമാ വിഭാഗം, ഇന്ത്യൻ സിനിമ, മലയാള സിനിമ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കും. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 5 മണിക്ക്.

ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫോംസ് ഫിലിം സോങ്സ്. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ 30 മിനിറ്റ്. ശ്രോതാക്കൾ കേൾക്കുന്നു 101.9 ആകാശവാണിയുടെ അനന്തപുരി FM.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസ് പാടിയത് ചിത്രം തോൽക്കാൻ എനിക്കു മനസ്സില്ല. രചന മങ്കുമ്മ ഗോപാലകൃഷ്ണൻ, സംഗീതം ശങ്കർ ഗണേശ്.

0: നാടു ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം. മെയ് 4 തിങ്കളാഴ്ച രാവിലെ 9 മുതൽ ആകാശവാണിയുടെ അനന്തപുരി FM. നാടു ഭരിക്കുന്നതാര്? മെയ് 4 തിങ്കളാഴ്ച രാവിലെ 9 മുതൽ തത്സമയ പ്രക്ഷേപണം.
1: ഇപ്പോൾ സമയം 2 കഴിഞ്ഞ 45 മിനിറ്റ്. കേൾക്കുന്നു 101.9 ആകാശവാണിയുടെ അനന്തപുരി FM. ഇപ്പോൾ കേൾക്കാം സ്പോൺസർ പരിപാടി ലംഹേ.

ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. മധു ബാലകൃഷ്ണനും പി വി പ്രീതയും പാടിയത് ചിത്രം ശ്രീരാമരാജ്യം. ഗാനരചന മങ്കൊമ്പ ഗോപാലകൃഷ്ണൻ, സംഗീതം ഇളയരാജ.

പ്രേക്ഷിതാക്കളെ ഇപ്പോൾ കേൾക്കാം തിരൈപ്പൂക്കൾ, തമിഴ് ചലച്ചിത്രഗാന പരിപാടി. ആദ്യം കേൾപ്പിക്കുന്നത് ആയുധ എഴുത്ത് എന്ന ചിത്രത്തിൽ എ ആർ റഹ്മാനും മധുശ്രീയും പാടിയ ഗാനം.

ശ്രോതാക്കൾ കേൾക്കുന്നു തിരൈപ്പൂക്കൾ, തമിഴ് ചലച്ചിത്രഗാന പരിപാടി 101.9 ആകാശവാണിയുടെ അനന്തപുരി FM-ൽ. സമയം 3 മണി കഴിഞ്ഞ 30 മിനിറ്റ്.

0: ഇതുവരെ കേട്ടത് തിരയിപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി.
1: നാട് ഭരിക്കുന്ന താര്, കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം. മെയ് 4 തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ ആകാശവാണിയുടെ അനന്തപുരി FM-ൽ. നാട് ഭരിക്കുന്ന താര് മെയ് 4 തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ തത്സമയ പ്രക്ഷേപണം.
0: സമയം 3 മണി കഴിഞ്ഞ 45 മിനിറ്റ്. ശ്രോതാക്കൾ കേൾക്കുന്നു 101.9 ആകാശവാണിയുടെ അനന്തപുരി FM. ഇപ്പോൾ കേൾക്കാം റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് കുറച്ചു നാളുകളായി നാം വളരെ ഉത്കണ്ഠയോടെ ശ്രദ്ധിക്കുന്ന ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. ഈ രോഗത്തിന്റെ വ്യാപനത്തെക്കുറിച്ചും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. അമീബിക് മസ്തിഷ്ക ജ്വരം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കൂടുതൽ കാണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഈ രോഗത്തിൽ അല്ലെങ്കിൽ രോഗവ്യാപനത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് മാഡത്തിന് പറയാനുള്ളത്?
2: അതായത് നമുക്ക് മസ്തിഷ്ക ജ്വരം, അതായത് തലച്ചോറിനെ ബാധിക്കുന്ന അണുബാധ, തലച്ചോറിനെയോ അതിന്റെ ആവരണത്തെയോ ബാധിക്കുന്ന അണുബാധയാണ് നമ്മൾ മസ്തിഷ്ക ജ്വരം എന്ന് പറയുക. അത് പനി, തലവേദന, ഛർദ്ദിൽ തുടങ്ങിയ ലക്ഷണങ്ങളോടെ കാണപ്പെടും. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ, അതായത് നമ്മുടെ തലച്ചോറിന് ചുറ്റുമുള്ള ആവരണത്തിനകത്തു നിന്നുള്ള ദ്രാവകം കുത്തിയെടുത്തുള്ള പരിശോധന, നമ്മുടെ ശരീരത്തിന്റെ നടുഭാഗത്തു നിന്നുമാണ് ഈ ദ്രാവകം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത്. ഈ ദ്രാവകത്തിൽ പരിശോധന പലതരത്തിൽ, ബാക്ടീരിയയാണോ, വൈറസ് ആണോ, ഫംഗസ് ആണോ, ടി ബി ആണോ, ഇതെല്ലാം അറിയാനുള്ള പല വിധത്തിലുള്ള പരിശോധനകളുണ്ട്. കൾച്ചർ മുതൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് പി സി ആർ ടെസ്റ്റ് കഴിഞ്ഞൊരു 10 വർഷത്തിനപ്പുറം നമുക്ക് അതും ലഭ്യമാണ്. പക്ഷേ ഇതിൽ എത്ര തന്നെ നോക്കിയാലും, നമ്മൾ പി സി ആർ ടെസ്റ്റ് വരെ നോക്കിയാലും, ഒരു 30% ആൾക്കാരിൽ മാത്രമേ, ഒരു 25 മുതൽ 30% ആൾക്കാരിൽ മാത്രമേ ഈ അണുബാധ ഉണ്ടാക്കുന്ന അണു ഏതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലും അത്ര തന്നെ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു സാധാരണ രക്തപരിശോധന പോലെയോ, അല്ലെങ്കിൽ ഒരു മൂത്രത്തിൽ അണുബാധ ഉണ്ടാകുമ്പോൾ ഉള്ള പരിശോധന പോലെയോ, ഒരു കഫ പരിശോധന പോലെയോ അത്ര എളുപ്പം അണു ഈ സ്രവത്തിൽ നമുക്ക് കിട്ടാറുണ്ടായിരുന്നില്ല. ഈ 30% മാത്രമായിരുന്നു നമുക്ക് ആകെ കിട്ടിയിരുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഗൈഡ് ലൈൻസ് ചേഞ്ച് ചെയ്തപ്പോൾ, ആരെയൊക്കെ അമീബയ്ക്ക് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഗൈഡ് ലൈൻസ് ചേഞ്ച് ചെയ്തപ്പോൾ, എല്ലാ രീതിയിലും ഈ തലച്ചോറിന്റെ അണുബാധയുമായിട്ട് വരുന്ന എല്ലാ രോഗികളുടെയും സ്രവം അമീബ പരിശോധിക്കണം എന്നുള്ള നയം നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ വന്നു. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ഈ സ്രവത്തിനെ വെറ്റ് മൗണ്ട്, അതായത് മൈക്രോസ്കോപ്പിലൂടെ ഫ്രഷ് ആയിട്ടുള്ള സാമ്പിൾ നോക്കുന്ന വെറ്റ് മൗണ്ട് പരിശോധനയും, പിന്നെ ഈ വർഷം മാർച്ച് മുതൽ തിരുവനന്തപുരത്ത് നമ്മുടെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിൽ പി സി ആർ പരിശോധനയും നിലവിൽ വന്നു. അതോടുകൂടി നമുക്ക് കൂടുതൽ ഈ സ്രവത്തിലെ അമീബയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ പി സി ആർ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ പ്രൈവറ്റ് ലാബുകളിൽ പോലും ലഭ്യമായിട്ടുള്ള ഒന്നല്ല. രാജ്യത്ത് തന്നെ 2-3 സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതുള്ളത്. വളരെ അപൂർവമായിട്ടാണ് ഒരു പ്രൈവറ്റ് ലാബ്സിൽ പോലും ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം അത്യപൂർവമായിട്ടുള്ള ടെസ്റ്റ് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ തന്നെ ചെയ്യാനുള്ള സൗകര്യം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം നമ്മുടേതാണെന്ന് തന്നെ പറയാം. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നമുക്കിത് അക്യാന്തമീബയാണോ അതോ നെഗ്ലീറിയയാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു തുടങ്ങിയത്. മാത്രമല്ല, നമ്മുടെ തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെ മൈക്രോബയോളജി വിഭാഗവും വളരെ ശക്തമായി തന്നെ, വളരെ സ്ട്രോങ് ആയി തന്നെ ഇത് കണ്ടെത്താൻ പ്രാപ്തരാണ്. അങ്ങനെ നമുക്ക് കൂടുതൽ ഇത്തരം അണുബാധകൾ ഇതാണ്, അമീബയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. മുമ്പ് നമുക്ക് 70% ആൾക്കാരിൽ അണു ഏതാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അന്ന് നമ്മൾ ബാക്ടീരിയയ്ക്കും വൈറസിനും എല്ലാം ചേർന്ന ഒരു സംയോജനമാണ് തലച്ചോറിലെ അണുബാധയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ ചെയ്തിരുന്നത്. പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്തപ്പോൾ ടി ബിയുടെ ചികിത്സയും ചെയ്യേണ്ടി വരുമായിരുന്നു. ടി ബിയുടെ അണു എപ്പോഴും കിട്ടണമെന്നില്ല. പക്ഷേ ഈ പല മരുന്നുകളും അമീബിക്കെതിരെയും വർക്ക് ചെയ്യുമെന്നുള്ളതിനാൽ കുറേ പേർ രക്ഷപ്പെടുമായിരുന്നു. പിന്നെ കൃത്യമായ ചികിത്സ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അണുബാധയുള്ള, മസ്തിഷ്കത്തിന്റെ അണുബാധയുള്ള 50% ആൾക്കാർ മരണപ്പെടുകയും ചെയ്യും. അപ്പൊ ഇവരിലും പലപ്പോഴും നമുക്ക് കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് അന്ന് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ലഭ്യമായ ഈ മെച്ചപ്പെട്ട ടെസ്റ്റിംഗ് സൗകര്യങ്ങളിലൂടെയും, കൃത്യമായിട്ട് എല്ലാ ഈ അണുബാധ, മസ്തിഷ്ക അണുബാധ ഉള്ളവർക്കും അമീബ ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു നിയമം പോലും നമ്മുടെ നാട്ടിൽ വന്നതോടുകൂടി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കൃത്യമായ ടെസ്റ്റിംഗ് സ്ട്രാറ്റജിയിലൂടെ അത് നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനവും നമ്മുടേതാണ്. അങ്ങനെ

0: നമുക്ക് ഇതിൻ്റെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷേ മുൻ വർഷങ്ങളേക്കാൾ കൂടുതൽ മസ്തിഷ്ക അണുബാധ വന്നിട്ടുള്ളവരുടെ എണ്ണം വർദ്ധിച്ചതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷേ കാരണം കണ്ടെത്താൻ കഴിയുന്നുണ്ട്, കൃത്യമായ ചികിത്സ കൃത്യസമയത്ത് നൽകാനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വർദ്ധിച്ചു വരുന്നു എന്ന് നമ്മൾ പത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. കൃത്യമായ കാരണം കണ്ടെത്തി കൃത്യമായ സമയത്ത് ചികിത്സ നൽകി കൂടുതൽ രോഗികൾക്ക് രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ശരിക്കും ആശ്വാസകരമായിട്ടുള്ള കാര്യം.
1: ഇനി പ്രധാനമായും അറിയേണ്ടത് ഈ രോഗത്തിന്റെ പകർച്ച എങ്ങനെ എന്നുള്ളതാണ്. അതിനെ കുറിച്ചൊന്ന് പറയാമോ മാഡം?
0: പകർച്ചാരീതിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം, ഒന്ന്, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരസുഖമല്ല. രണ്ട്, മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരസുഖവുമല്ല. മൃഗങ്ങളിലും ഈ അമീബകൾ പലതും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവയൊന്നും തന്നെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലോട്ടോ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലോട്ടോ വരുന്നതല്ല. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മൾ എപ്പോഴും മീഡിയയിൽ ഇപ്പോൾ കേൾക്കുന്നതുമായിട്ടുള്ളത്, പ്രധാനമായിട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളം, അത് അശുദ്ധമായിട്ടുള്ള വെള്ളമായിരിക്കാം. നമ്മൾ എവിടെയായാലും വെള്ളം കെട്ടിക്കിടന്നാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ പായൽ വരുന്നതായിട്ട് നമുക്കറിയില്ലേ. അപ്പോൾ അങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം, പ്രത്യേകിച്ചും കുറച്ച് ചൂട് കൂടിയുള്ള, നമ്മുടെ സംസ്ഥാനത്ത് ഒരു 25 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ പൊതുവേ ഉള്ള താപനില. അപ്പം ആ താപനില പ്രത്യേകിച്ചും നെഗ്ലേറിയ പോലെയുള്ള അമീബയ്ക്ക് വളരാൻ കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നതും നമ്മൾ സ്വിമ്മിംഗ് പൂൾസിലോ അല്ലെങ്കിൽ തീം പാർക്കിലോ പോകുമ്പോഴും കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മുങ്ങിക്കുളിക്കുമ്പോൾ നമ്മുടെ മൂക്കിലൂടെ ഈ അശുദ്ധജലത്തിലൂടെ അമീബ നമ്മുടെ തലച്ചോറിലേക്ക് പ്രവേശിക്കാം. അതായത് നമ്മുടെ തലയോട്ടിയ നമ്മുടെ മൂക്കിൻ്റെ മുകളിൽ ഒരു നേർത്ത ഒരു പാളിയുണ്ട്, ക്രിബ്രിഫോം പ്ലേറ്റ്. പ്രത്യേകിച്ചും കുട്ടികളിൽ അത് നല്ല രീതിയിൽ വികസിച്ചിട്ടുണ്ടാവില്ല, അവിടെ ചെറിയ സുഷിരങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ചില ENT സർജറികളൊക്കെ ചെയ്തിട്ടുള്ള ചിലരിൽ, എല്ലാവർക്കും അല്ല, ചിലതരം ENT സർജറീസ് ചെയ്തുള്ളവർക്ക് തലച്ചോറിന് തലയോട്ടിക്ക് മുഖത്ത് ആക്സിഡൻറ്റൊക്കെ പറ്റി മൂക്കിനൊക്കെ പരിക്ക് പറ്റിയവരിലെല്ലാം ആ സുഷിരങ്ങളിലൂടെ ഈ അമീബ എളുപ്പത്തിൽ ഞരമ്പിലൂടെ നമ്മുടെ തലച്ചോറിലോട്ട് പ്രവേശിക്കാം. അതാണ് നമുക്ക് ഏറ്റവും കോമൺ, ഏറ്റവും സാധാരണയായിട്ട് അറിയാവുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നമുക്ക് ഏറ്റവും പ്രിവെൻറ്റ് ചെയ്യാനും തടയാനും കഴിയാവുന്ന ഒരു മാർഗം ഇതാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലുള്ള, അതുപോലെ മൂക്ക് വെള്ളം വെച്ച് വലിച്ച് കഴുകുന്നവരുണ്ട് ചിലർ, അത് മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കും അല്ലാതെയും മൂക്ക് വെള്ളം വലിച്ചു കയറ്റി കഴുകുന്നതും ഒഴിവാക്കേണ്ടതാണ് അശുദ്ധമായിട്ടുള്ള ജലം ഉപയോഗിച്ച്. രണ്ടാമത്തൊരു കാര്യം, മുറിവുകൾ നമ്മൾ കഴുകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അപ്പം കിട്ടുന്ന വെള്ളം ഉപയോഗിച്ച് കഴുകും. പക്ഷേ ഈ മുറിവുകളിലും ഇത്തരം വെള്ളം കോണ്ടാക്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം മുറിവുള്ള കാലമായിട്ട് നമ്മൾ ചെളിയിലൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിലും ആ മുറിവിലൂടെ അമീബ നമ്മുടെ രക്തത്തിലേക്ക് പ്രവേശിച്ച് ഇതുണ്ടാക്കാം. മറ്റൊന്ന്, ഒരുപാട് പൊടിപടലങ്ങളുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ എ സിയുടെ വെന്റിനടുത്തെല്ലാം വർക്ക് ചെയ്യുമ്പോൾ ആ സമയത്തെ അമീബയുടെ സിസ്റ്റും എല്ലാം ശ്വസനത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോകാം. ഈ സിസ്റ്റ് രൂപത്തിലുള്ള അമീബ അതൊരു ചെറിയ തോട് പോലുള്ളതാണ്. ആ തോട് പൊട്ടിച്ച് അത് എപ്പോൾ വേണമെങ്കിലും ഈ അമീബ ആക്റ്റീവ് ആകാം. അത് കൂടുതൽ ആ നിർജീവമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് സജീവമായി രക്തത്തിലൂടെ കലർന്ന് നമ്മുടെ, പ്രധാനമായിട്ടും തലച്ചോറാണ് അമീബയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവയവം, അവിടേക്കാണ് കൂടുതൽ അണുബാധ ഉണ്ടാക്കുക. ഈ മൂന്ന് രീതിയിലാണ് പ്രധാനമായിട്ടും അമീബ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതും രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്.
1: മാഡം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: നമ്മൾക്ക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണം ജ്വരം അഥവാ പനി തന്നെയാണ്. ഒന്ന്, പ്രധാനപ്പെട്ട പനി ഉണ്ടാകാം. പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് പനി ഇല്ലാതെയും മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള മറ്റു പല അസുഖങ്ങളുമായിട്ട് ഈ രോഗികൾ വരുന്നുണ്ട്. മറ്റൊന്ന്, തലവേദന. ഇപ്പം മുൻപ് തലവേദന ഉണ്ടായിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മുമ്പുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അതികഠിനമായ, തീവ്രമായ, ഒരു പക്ഷെ ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കടുത്ത തലവേദന. അതിനോടൊത്ത് ഓക്കാനമുണ്ടാകാം, ഛർദ്ദിലുണ്ടാകാം, കഴുത്തിന് വേദന, കഴുത്ത് തിരിക്കുമ്പോഴുള്ള മസിലിനൊരു പിടുത്തം, അത് ഈ തലച്ചോറിന്റെ ആവരണത്തിൽ പഴുപ്പ് വരുമ്പോൾ ഉള്ള ഒരു ആദ്യ ലക്ഷണങ്ങളിലൊന്നാണ്. മറ്റൊന്ന്, വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ കണ്ണ് പുളിക്കുന്ന പോലെ തോന്നുക, ചെവി വളരെ അസ്വസ്ഥത അനുഭവപ്പെടുക. തലച്ചോറിൽ കൂടുതൽ അണുബാധ കൂടുതൽ തീവ്രമാകുമ്പോൾ സംസാരത്തിന് കുഴച്ചിൽ, മയക്കം, ബോധക്ഷയം, ജന്നി തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകും. കുറച്ചുകൂടെ കൂടുന്നൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ പലപ്പോഴും അബോധാവസ്ഥയും കൈകാലുകളുടെ പേശി ചലനക്കുറവും അങ്ങനെയുള്ള ലക്ഷണങ്ങളുമായിട്ടും ഇത്തരം രോഗികൾ വരാറുണ്ട്. ചിലർക്ക് തലച്ചോറിനകത്തെ മർദ്ദം, പ്രഷർ കൂടുന്ന ലക്ഷണമായിട്ടാണ് വരിക. ഇവർ പലപ്പോഴും രണ്ടായിട്ട് കാണുന്നത് പോലെയും ചെവിക്കുള്ളിൽ മൂളൽ, മുഴക്കം, പെട്ടെന്ന് ചിലപ്പോൾ കാഴ്ച മങ്ങുന്ന പോലുള്ള ലക്ഷണങ്ങൾ, ഇത്തരം രോഗലക്ഷണങ്ങളുമായിട്ടും ഈ രോഗികൾ വരാറുണ്ട്. അപ്പം മുൻപില്ലാത്ത രീതിയിലുള്ള പുതിയൊരു തരത്തിലുള്ള തലവേദന കഠിനമായിട്ട് വരികയാണ്, ഉറക്കം പോലും പറ്റാത്ത രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ, ഇത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ കണ്ട് വേണ്ട പരിശോധനകൾ ചെയ്യണം.
1: മാഡം, ഈ രോഗത്തിന് കൃത്യമായ ചികിത്സയുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: അതായത് നമുക്ക് ഏതൊരു രോഗത്തിനും ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെരിമെന്റൽ ട്രയൽസ് എന്നൊക്കെ പറയും, റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ, അതൊക്കെയാണ് ഏറ്റവും തെളിവ് എന്ന് പറയുന്നത്. പക്ഷേ ഈ അമീബിക് മെനിങ്കോ എൻകെഫലൈറ്റിസ് ഒന്നും അങ്ങനെ നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിലൊരു റാൻഡമൈസ് കൺട്രോൾ ട്രയൽ ഒന്നും നടത്താൻ കഴിയുന്ന ഒരു രോഗമല്ല. അത് ലോകത്ത് ഒരിടത്തും അങ്ങനെയല്ല. അപ്പൊ നമുക്ക് ഉള്ള തെളിവുകൾ ലോകത്ത് എമ്പാടും ഉള്ള പല കേസ് റിപ്പോർട്ട്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള എവിഡൻസ്, ആ തെളിവുകൾ വെച്ച് ഓരോ രോഗികൾക്കും ഏതായിരിക്കും ഏറ്റവും പ്രയോജനപ്പെട്ടിട്ടുള്ള മരുന്നുകൾ എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള 4 മരുന്നുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്, നമ്മുടെ നാട്ടിലും ലഭ്യമാണ്. അത് വെച്ചാണ് ഒരു സെഫ്ട്രാക്സോൺ, അസിത്രോമൈസിൻ, ഡോക്സിസൈക്ലിൻ, ഫ്ലൂക്കണസോൾ, അങ്ങനെ ചിലതരം മരുന്നുകളുണ്ട്. ഇവയുടെ ഒരു സംയോജനമാണ് മിക്ക രോഗികൾക്കും നമ്മൾ ഉപയോഗിച്ചു വരിക. പിന്നെ ഈ PCR പരിശോധനയിൽ നമുക്ക് ഏത് തരം അമീബയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അതിനും നെഗ്ലേറിയ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്കാന്തമീബ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മരുന്നുകൾ ഒരു എക്സ്ട്രാ മരുന്ന് അഡീഷണൽ ആയിട്ട് കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. പിന്നെ വേണ്ടത് രോഗിക്ക് സപ്പോർട്ടീവ് കെയർ ആണ്, അല്ലെങ്കിൽ ആ രോഗലക്ഷണം അനുസരിച്ച്. ഉദാഹരണത്തിന് അപസ്മാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ജന്നി വരാതിരിക്കാനുള്ള മരുന്ന്, തലച്ചോറിലെ മർദ്ദം കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനുള്ള മരുന്ന്, തലച്ചോറിലെ ആവരണത്തിലെ നീര് കുറയ്ക്കാനുള്ള മരുന്ന്, ഇത് ഓരോ രോഗലക്ഷണങ്ങൾ അനുസരിച്ചുള്ള മറ്റ് കെയർ വേണ്ടി വരും. അപ്പൊ അബോധാവസ്ഥയിലേക്ക് പോവുകയോ ജന്നി വരികയോ ഒക്കെ ചെയ്യുന്ന ഒരു രോഗിയാണെങ്കിൽ നമുക്ക് അവർക്ക് ഒരു ICU കെയർ വേണ്ടി വന്നേക്കാം, ചിലപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായം വേണ്ടി വന്നേക്കാം. ഇപ്പൊ തലച്ചോറിനകത്ത് പഴുപ്പ് കെട്ടിക്കിടക്കുകയോ അല്ലെങ്കിൽ തലച്ചോറിലെ മർദ്ദം മരുന്നുകളോട് പ്രതികരിക്കാത്ത രീതിയിൽ ഉയർന്നു നിൽക്കുകയോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ന്യൂറോ സർജറിയും വേണ്ടി വന്നേക്കാം. ആ പഴുപ്പെടുത്ത് കളയാനോ അല്ലെങ്കിൽ പ്രഷർ കുറയ്ക്കാനോ ഉള്ള സർജറിയും ചില രോഗികൾക്ക് വേണ്ടി വരും.
1: മേഡം, നമുക്ക് എങ്ങനെയാണ് ഈ രോഗത്തെ പ്രതിരോധിക്കുവാനാവുക?
0: നമുക്ക് പ്രതിരോധിക്കാൻ ഏറ്റവും നന്നായിട്ട് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നമ്മൾ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊന്നും തല മുങ്ങി കുളിക്കുകയോ അല്ലെങ്കിൽ അശുദ്ധമായ വെള്ളം നമ്മുടെ മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ശുദ്ധമായിട്ടുള്ള ജലം എപ്പോഴും നമ്മുടെ എല്ലാ ജലസ്രോതസ്സുകളും ശുദ്ധമായി സൂക്ഷിക്കണം. രണ്ടാമത്തേത് മുറിവുകളൊക്കെ കഴുകുമ്പോൾ അല്ലെങ്കിൽ മുറിവുള്ള കാലുമായിട്ട് നമ്മൾ ചെളിയിലും അഴുക്ക് വെള്ളത്തിൽ ചവിട്ടാതിരിക്കും. മുറിവുകളിലൂടെ പെട്ടെന്ന്, അത് പ്രത്യേകിച്ചും രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിൽ അത് അമീബ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴിയാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ.
1: മേഡം, നമ്മുടെ ജലസ്രോതസ്സുകൾ ശുദ്ധിയായി സൂക്ഷിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത ഈ രോഗത്തെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിലില്ലേ? അതിനെ കുറിച്ച് എന്താണ് മേഡത്തിന് പറയാനുള്ളത്?
0: നമുക്ക് എവിടെയായാലും ജലത്തിൽ അമീബയും മറ്റ് ജീവികളും ഉണ്ടാകും, അത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഈ ജലസ്രോതസ്സുകൾ ശുദ്ധമായിട്ട് സൂക്ഷിക്കുക. നമ്മൾ ചിലരിൽ കണ്ടത് വീട്ടിലെ കിണറ്റിൽ മീൻ വളർത്തുന്നവരുണ്ട്, അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മീൻ വളർത്തുമ്പോൾ അതിൽ അമീബ പോലുള്ള സൂക്ഷ്മജീവികൾ പെറ്റ് പെരുകാനുള്ള സാധ്യത കൂടുകയാണ്. പിന്നെ മീൻ വളർത്തുന്നു എന്ന് പറഞ്ഞ് ക്ലോറിനേറ്റ് ചെയ്യാതിരിക്കും, മീൻ ചത്തുപോകുന്നത് അതൊഴിവാക്കണം. അതുപോലെ സെപ്റ്റിക് ടാങ്ക് എല്ലാം ഇതിനടുത്തായിട്ട് കിണറിനടുത്തുണ്ടെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കാൻ നോക്കുക. അങ്ങനെയുള്ള രീതിയിൽ ഈ കിണറിലെ വെള്ളം മലിനമാകാതെ സൂക്ഷിക്കണം. കൃത്യസമയത്ത് ആരോഗ്യ പ്രവർത്തകർ പറയുന്ന അനുസരിച്ച് ക്ലോറിനേഷൻ ചെയ്യണം. അതുപോലെ പല വീടുകളിലും ഈ വെള്ളം സൂക്ഷിക്കുന്ന ടാങ്കുകളുണ്ട്. ആ ജലസംഭരണികൾക്കുള്ളിലും അമീബ ഉണ്ടാകാം. അമീബ എന്നല്ല, പായലുണ്ടാകും, സ്വാഭാവികമാണ്. വെള്ളം എവിടെ കെട്ടിക്കിടന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ പായലുണ്ടാകാം. അപ്പൊ ഈ ജലസംഭരണികൾ നമ്മൾ കൃത്യമായി സൂക്ഷിക്കണം. പിന്നെ ഈ അമീബ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു സംഗതി അല്ല, ഇത് ലോകമെമ്പാടും ഉള്ളത് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ടെസ്റ്റിംഗ് ഇംപ്രൂവ് ചെയ്തതുകൊണ്ട് മാത്രമാണ് നമുക്കിത് കൃത്യമായി നേരത്തെ കണ്ടെത്താൻ കഴിയുന്നത്. ഇത് പല രോഗികളിലും, രോഗികളല്ല, ആരോഗ്യമായിട്ടിരിക്കുന്ന സാധാരണ മനുഷ്യരിലുള്ള ആന്റിബോഡി ടെസ്റ്റിംഗ് ഉണ്ട്. നമ്മുടെ ശരീരത്തിനുള്ളിൽ ഏതെങ്കിലും അമീബയാവട്ടെ, ബാക്ടീരിയ ആവട്ടെ, ഇവയൊക്കെ പ്രവേശിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള സീറോ പ്രിവലൻസ് സ്റ്റഡീസ്, ഇത് വിദേശ രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ളവയാണ്. കഴിഞ്ഞ വർഷം ടെക്സസിൽ നടത്തിയിരുന്നു, US UKയിലും ഒക്കെ നടത്തി, ഓസ്ട്രേലിയയിലും എല്ലാം നടത്തിയിട്ടുള്ളതാണ്. അപ്പൊ ഇതിലെല്ലാം കണ്ടെത്തിയിട്ടുള്ളത് സാധാരണ മനുഷ്യരിൽ പോലും 90% ആൾക്കാരിലും നെഗ്ലേറിയയുടെ വന്നു പോയതിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ അക്കാദമിയ 95% ആൾക്കാരിലും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതായത് നമ്മൾ എല്ലായിടത്തും ഉള്ള ഒരു സൂക്ഷ്മജീവി തന്നെയാണിത്. അത്രത്തോളം ഭയക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷേ നമ്മുടെ ജലസ്രോതസ്സുകളെല്ലാം മലിനമാകാതെ ശുദ്ധമായി സൂക്ഷിക്കണം. അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. ലക്ഷണങ്ങൾ കണ്ട എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സേവനം തേടുകയും വേണം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് അറ്റ്

ഇപ്പോൾ മുതൽ 5 മണിവരെ കേൾക്കാം നിത്യഹരിത ഹിന്ദി യുഗ്മഗാനങ്ങൾ. അതിങ്കൽപ്പിക്കുന്നു ആശാ ബോൺസ്ലെയും മുഹമ്മദ് റാഫിയും പാടിയ ഗാനം, ചിത്രം ബഹു ബേഗം.

0: നാടു ഭരിക്കുന്ന താര്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം. മെയ് 4 തിങ്കളാഴ്ച രാവിലെ 9 മുതൽ ആകാശവാണിയുടെ അനന്തപുരി FM-ൽ നാടു ഭരിക്കുന്ന താര്. മെയ് 4 തിങ്കളാഴ്ച രാവിലെ 9 മുതൽ തത്സമയ പ്രക്ഷേപണം.
1: നിത്യഹരിത ഹിന്ദി ഗുമഗാനങ്ങൾ തുടരുകയാണ്. ഇനി കേൾക്കാം സോനു നിഗമും അൽക്ക യാഗ്നികും പാടിയത് ചിത്രം ഫിസ.

ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട മണ്ണന്തല.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: ഈ ഗാനം ലതാ മങ്കേഷ്കറും മുഹമ്മദ് റാഫിയും പാടിയത് ചിത്രം ജിഗ്രി ദോസ്ത്.

0: ഹിന്ദി ചലച്ചിത്രങ്ങളിൽ നിന്നുള്ള നിത്യഹരിത യുഗ്മഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. എവർഗ്രീൻ ഡ്യുവറ്റ് ഹിന്ദി ഫിലിം സോങ്സ് വീണ്ടും എത്തും അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക്. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോകുന്നതിന് അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ ഇറാന് പണം നൽകിയാൽ ഉപരോധം നേരിടേണ്ടിവരുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. വാൽപ്പാറ വാഹനാപകടത്തിൽ മരണമടഞ്ഞ മലപ്പുറം പാങ് ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും കുടുംബാംഗങ്ങൾക്ക് സഹായധനം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് ഇന്ന് വേനൽ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. VIP ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്ന മെഡിക്കൽ ഓഫീസർമാർക്ക് സമ്മർദ്ദമില്ലാതെ ജോലി നിർവഹിക്കുന്നതിനായി പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് മനുഷ്യാവകാശ കമ്മീഷനിൽ സമർപ്പിച്ച ശുപാർശകൾ ഉൾപ്പെടുത്തി സർക്കാർ മാർഗനിർദ്ദേശം പുറത്തിറക്കണമെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. 8th സ്വതന്ത്ര ചലച്ചിത്രമേള May 6 to 10 കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ നടക്കും. മത്സര വിഭാഗത്തിൽ മലയാളത്തിൽ നിന്ന് 3 ചിത്രങ്ങൾ ഉൾപ്പെടെ 9 ചിത്രങ്ങൾ മത്സരിക്കും. ടൂറിസം മേഖലയിലെ പുതിയ പ്രവണതകൾ തിരിച്ചറിയാനും ബിസിനസ് നെറ്റ്വർക്കിംഗിനും അവസരമൊരുക്കുന്ന ഗ്ലോബൽ ട്രാവൽ മാർക്കറ്റ് GTM 2026 2nd edition June 3 to 5 തിരുവനന്തപുരത്ത് നടക്കും. ഇടുക്കി വാഴത്തോപ്പ് പേപ്പാറയിലെ റേഷൻ കടയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ഭക്ഷ്യയോഗ്യമല്ലാത്ത അരി വിതരണം ചെയ്തതിനെ തുടർന്നാണ് നടപടി. ISL ഫുട്ബോളിൽ ഇന്ന് സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി പഞ്ചാബ് FC നേരിടും. ന്യൂഡൽഹി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ആകാശവാണി അനന്തപുരി FM 101.9 പ്രധാന വാർത്തകൾ വീണ്ടും 6 മണിക്ക് കേൾക്കാം.

0: നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന ചിത്രത്തിനുവേണ്ടി സുജാത നയിച്ച സംഘഗാനമാണ് കേട്ടത്. മുലനേഴിയുടെ ഗാനവരികളും ജോൺസന്റെ സംഗീതവും.
1: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
0: ഇന്ന് മെയ് 2. പോയ കാലം ഈ ദിവസത്തെ എങ്ങനെയൊക്കെ അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്ന് കേൾക്കണ്ടേ.
3: ചരിത്രത്തിലിന്ന് അൽ ഖ്വയ്ദ ഭീകര സംഘടനയുടെ തലവനും സെപ്റ്റംബർ 11 ആക്രമണത്തിന്റെ സൂത്രധാരനുമായിരുന്ന ഒസാമ ബിൻ ലാദൻ 2011 മെയ് 2 കൊല്ലപ്പെട്ടത്. പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ വെച്ച് അമേരിക്കൻ നാവികസേന നടത്തിയ ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയർ എന്ന രഹസ്യ നീക്കത്തിലൂടെയായിരുന്നു ഇത്. ലോകമെമ്പാടുമുള്ള ഭീകരവിരുദ്ധ പോരാട്ടത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലുകളിൽ ഒന്നായി ഈ സംഭവം വിലയിരുത്തപ്പെടുന്നു. ബിൻ ലാദന്റെ മൃതദേഹം കടലിൽ സംസ്കരിച്ചതായി പിന്നീട് അമേരിക്കൻ അധികൃതർ അറിയിച്ചു. ലോകരാഷ്ട്രീയത്തിലും സുരക്ഷാ നയങ്ങളിലും വലിയ മാറ്റങ്ങൾ വരുത്തിയ ഒരു ദിവസമായിരുന്നു ഇത്. 2nd ലോകമഹായുദ്ധത്തിന്റെ അവസാന നാളുകളിൽ സോവിയറ്റ് യൂണിയൻ ബെർലിൻ നഗരം പിടിച്ചടക്കിയതായി പ്രഖ്യാപിച്ചത് 1945 മെയ് 2. ജർമ്മൻ സൈന്യത്തിന്റെ പരാജയത്തെ തുടർന്ന് നഗരത്തിലെ ഗവർണർ സോവിയറ്റ് സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങി. ഹിറ്റ്ലറുടെ ആത്മഹത്യയ്ക്ക് 2 ദിവസത്തിന് ശേഷമാണ് ഈ സംഭവം നടന്നത്. യൂറോപ്പിലെ യുദ്ധത്തിന്റെ ഔദ്യോഗിക അന്ത്യത്തിലേക്ക് നയിച്ച സുപ്രധാനമായ ഒരു ചുവടുവെപ്പായിരുന്നു ഇത്. ഈ വിജയം നാസി ഭരണത്തിന്റെ പൂർണമായ തകർച്ചയ്ക്ക് കാരണമായി. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിഭകളിൽ ഒരാളായ ലിയോനാർഡോ ഡാവിഞ്ചി 1519 മെയ് 2 അന്തരിച്ചത്. ചിത്രകാരൻ, ശില്പി, ശാസ്ത്രജ്ഞൻ, എഞ്ചിനീയർ,

0: 2022 ജനിച്ചത്. പഥേർ പാഞ്ചാലി എന്ന ചിത്രത്തിലൂടെ അദ്ദേഹം ലോക സിനിമാ ഭൂപടത്തിൽ ഇന്ത്യയെ അടയാളപ്പെടുത്തി. ഓസ്കർ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ ചലച്ചിത്ര പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. സംവിധാനത്തിന് പുറമെ സംഗീതം, സാഹിത്യം, ചിത്രരചന എന്നീ മേഖലകളിലും അദ്ദേഹം മികവ് തെളിയിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ കൊമേഴ്സ്യൽ ജെറ്റ് വിമാന അപകടം നടന്നത് 1953 മെയ് 2 കൊൽക്കത്തയിൽ നിന്ന് പറന്നുയർന്ന ഉടനെ ഒരു ബ്രിട്ടീഷ് കോമറ്റ് വിമാനം കൊടുങ്കാറ്റിൽപ്പെട്ട് തകർന്നു വീഴുകയായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 43 യാത്രക്കാരും ഈ അപകടത്തിൽ മരണപ്പെട്ടു. ഏവിയേഷൻ ചരിത്രത്തിലെ ഒരു വലിയ ദുരന്തമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഈ അപകടം വിമാനങ്ങളുടെ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ കാരണമായി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കാർഗിൽ സംഘർഷത്തിന്റെ പ്രാരംഭഘട്ടങ്ങൾ മെയ് 2 റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പാക് നുഴഞ്ഞുകയറ്റക്കാരെ ലഡാക്കിലെ കുന്നുകളിൽ ആദ്യം ശ്രദ്ധിച്ച തീയതികളിൽ ഒന്ന് മെയ് മാസത്തിലെ ആദ്യവാരമായിരുന്നു. ഇത് പിന്നീട് മാസങ്ങൾ നീണ്ടുനിന്ന വലിയൊരു യുദ്ധത്തിലേക്ക് നയിച്ചു. ഇന്ത്യൻ സൈന്യത്തിന്റെ ധീരമായ പോരാട്ടവീര്യം ലോകം കണ്ട നിമിഷങ്ങളായിരുന്നു ഇത്. ജൂലൈ മാസത്തോടെ ഇന്ത്യ ഈ യുദ്ധത്തിൽ വിജയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിലെ പ്രശസ്തമായ ക്ലബായ മോഹൻ ബഗാൻ 1982 മെയ് 2 ഫെഡറേഷൻ കപ്പ് കിരീടം നിലനിർത്തി. ഇന്ത്യയിലെ ഏറ്റവും പഴയ ഫുട്ബോൾ ടൂർണമെന്റുകളിൽ ഒന്നാണ് ഫെഡറേഷൻ കപ്പ്. കോഴിക്കോട് വെച്ച് നടന്ന മത്സരത്തിൽ മാഫത്ത് ലാലിനെ പരാജയപ്പെടുത്തിയായിരുന്നു ഈ നേട്ടം. കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് ഈ മത്സരം വലിയൊരു ആവേശമായിരുന്നു. ഈ വിജയം കൊൽക്കത്തൻ ഫുട്ബോളിന്റെ ആധിപത്യം വീണ്ടും ഉറപ്പിച്ചു. കേരള രാഷ്ട്രീയത്തിൽ ചരിത്രം കുറിച്ചുകൊണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ രണ്ടാമതും അധികാരത്തിലേറുമെന്ന് ഉറപ്പായ ജനവിധി വന്നത് 2021 മെയ് 2. കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി ഒരു ഭരണ തുടർച്ച പ്രകടമായ മുഹൂർത്തമായിരുന്നു ഇത്.
1: ആയുരാരോഗ്യം.
2: ആയുരാരോഗ്യത്തിൽ നിന്ന് കിടക്കയിൽ നിന്നും ഉണർന്നെഴുന്നേൽക്കുമ്പോഴുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ GP സിദ്ധി.
3: ഉണർന്നുടനെ കാണുന്ന ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്നും അതിനെങ്ങനെയൊക്കെ നമുക്ക് പരിഹാരം കാണാമെന്ന് നോക്കാം. സാധാരണ ഇപ്പോഴ് നമ്മൾ ഉറങ്ങുന്ന സമയം വളരെ ലേറ്റായി, അതുകൊണ്ട് തന്നെ ഉണരുന്നത് പലരും പല സമയത്താണ്. കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൃത്യസമയത്ത് ഉറങ്ങുകയും കൃത്യസമയത്ത് ഉണരുന്നതും ഒരു ശീലമാക്കുക. പലപ്പോഴും പല പ്രായക്കാരിലും കാണുന്നതാണ് ഉണർന്ന് ഉടനെ തന്നെയുള്ളൊരു തലചുറ്റൽ, അതുപോലെ തന്നെ ഉണർന്നുടനെ കാല് തറയിൽ ചവിട്ടാൻ വൈകായികയുള്ള വേദന, അതുപോലെ തന്നെ ഒരു തൊണ്ടയിലൊരു ആരോഗ്യ പ്രശ്നം. ഇങ്ങനെ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രായഭേദമന്യേ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ആരോഗ്യ പ്രശ്നം ഒന്നോ രണ്ടോ ദിവസം നിൽക്കുകയും ചെറിയ ചെറിയ ദിനചര്യ ക്രമീകരണം കൊണ്ട് അത് ശരിയാവുകയും ചെയ്യുകയാണെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഒന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അത് ദീർഘനാൾ നിൽക്കുകയാണ്, നമ്മുടെ അന്നത്തെ ദിവസത്തെ അത് ബാധിക്കുന്നു എങ്കിൽ കൃത്യമായി അതിന്റെ കാരണം കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണ് വേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കിടക്കയിൽ നിന്നും പെട്ടെന്ന് എണീറ്റ് നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്കറിയാം ഇത്രയും നേരം നമ്മൾ ഒരു കണ്ടിന്യൂ ആയി വന്നിരുന്ന ഒരു പോസ്റ്ററിൽ നിന്നും പെട്ടെന്ന് എണീക്കുമ്പോൾ സാധാരണയായി ഒരു ഗ്രാവിറ്റി പ്രശ്നവും തലകറക്കവും അനുഭവപ്പെടാറുണ്ട്. ആയുർവേദത്തിൽ ഒരു ദിനചര്യ തുടങ്ങുന്നത് തന്നെ ശരീരചിന്ത്യാം നിർവൃത്തിയ എന്ന് പറയും. അതായത് എണീറ്റിരുന്ന ഉടനെ ചാടി എണീറ്റല്ല പോകേണ്ടത്, ഒരു മിനിറ്റ് ബെഡിലിരുന്ന് അവനവന്റെ ആരോഗ്യത്തെക്കുറിച്ചും എങ്ങനെയാണ് ഇന്നത്തെ ദിവസം എന്നതിനെ കുറിച്ചും കുറച്ചു നേരം ഒന്ന് ഇരുന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം പോവുക. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് എണീറ്റുമ്പോൾ ഉണ്ടാകുന്ന ഈ തലകറക്കം മാറ്റാൻ സാധിക്കും. അതല്ല പ്രമേഹ രോഗമുള്ളവര്, അതുപോലെ അതായത് രക്താതിമർദ്ദം, നമ്മുടെ BP വേരിയേഷൻസ് ഉള്ളവരിലൊക്കെ ഇത് സാധാരണ ഒരു ആരോഗ്യ പ്രശ്നമായി തന്നെ കാണാറുണ്ട്. മാത്രമല്ല വെർട്ടൈഗോ എന്ന് പറയുന്ന നമ്മുടെ ബാലൻസിന്റെ പ്രശ്നമുള്ളവർക്കും ഈ ഒരു തലചുറ്റല് പ്രശ്നമുണ്ടാവാറുണ്ട്. അത്തരം ആൾക്കാരിൽ ഉണർന്നുടനെ എണീറ്റ് പോകുന്ന രീതി മാറ്റുക. ഇരുന്നതിന് ശേഷം നമ്മൾ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് അത്തരം ബ്രീതിങ് എക്സസൈസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എണീറ്റ് നടക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. അല്ല നമുക്ക് നിത്യജീവിതത്തെ അത് ബാധിക്കുന്ന രീതിയിൽ എല്ലാ ദിവസവും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കൃത്യമായ പരിശോധനകൾ ചെയ്തതിന് ശേഷമാണ് ഇതിന് ഒരു പരിഹാരം കാണേണ്ടത്. അതുപോലെ തന്നെ പലരിലും കാണുന്ന, പ്രത്യേകിച്ച് സ്ത്രീകളിൽ, ഒരു മധ്യവയസ്സ് കഴിഞ്ഞവരിൽ കാണുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് എണീറ്റുടനെ കാല് തറയിൽ, അതായത് ഉപ്പുറ്റി വേദന, തറയിൽ തൊടാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. നമ്മൾ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന് പറയും. കുറച്ചുകൂടെ അത് നമ്മൾ ചികിത്സിക്കാതെ വിടുകയാണെങ്കിൽ കാൽക്കേനിയൽ സ്പർ

0: എന്നൊക്കെ പറയും. അതായത് നമ്മുടെ ഉള്ളം കാലില് ഉള്ള ഒരു നീർക്കെട്ടും അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന കോശങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നവുമാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ എണീറ്റോടനെ തറയിൽ ചവിട്ടാതെ കുറച്ചു നേരം ഉള്ളം കാലിൽ നമ്മളൊന്ന് ജസ്റ്റ് മൃദുവായി ഒന്ന് മസാജ് ചെയ്യുക, അതിനുശേഷം കാല് തറയിൽ വെക്കുക. കിടക്കുന്നതിന് മുന്നേ തന്നെ ചൂടുവെള്ളത്തിലും അതുപോലെ തണുത്ത വെള്ളത്തിലും മാറി മാറി ഉപ്പുറ്റി മുക്കി വെച്ചതിന് ശേഷം കിടക്കുന്നതും ഇതിന് ഒരു പരിധിവരെ സഹായകമാണ്. മാത്രമല്ല ആയുർവേദത്തിലെ പിണ്ടതൈലം പോലുള്ള ഔഷധങ്ങൾ ഉള്ളം കാലിൽ തേച്ചിട്ട് ഇപ്രകാരം കാല് വെള്ളത്തിൽ മുക്കി വെക്കുന്നതും ഒരു പരിധിവരെ പരിഹാരം കാണുന്നു. ഒരു ശ്രദ്ധ കൊടുക്കാതെ ഈ വേദനയോടുകൂടി തന്നെ നടക്കുകയാണെങ്കിൽ അവിടുത്തെ എല്ലിന് തേയ്മാനവും ഉപ്പുറ്റി തറയിൽ ഊന്നുമ്പോഴും മുള്ളുകൊള്ളുന്ന പോലുള്ള വേദനയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരം അവസരങ്ങളിൽ നമ്മൾ എക്സ്റേ പോലുള്ള പരിശോധനകൾ നടത്തി എന്താണ് ആരോഗ്യ പ്രശ്നമെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് വേണ്ടിയിട്ടുള്ള ചികിത്സയാണ് നമ്മൾ ചെയ്യേണ്ടത്. വെള്ളം കുടിയുടെ അളവ് കൃത്യമാക്കുക, അതുപോലെ തന്നെ കാലിന് പാദസംരക്ഷണം നമ്മുടെ ദിനചര്യയുടെ ഒരു ഭാഗമാക്കുക. പ്രത്യേകിച്ചും പ്രമേഹ രോഗമുള്ളവര് തുടക്കത്തിലെ തന്നെ ഈ ആരോഗ്യ പ്രശ്നത്തിന് കൃത്യമായ പരിഹാരം കാണേണ്ടതുമാണ്. ശരീരഭാരം കൂടുന്നത് ഒഴിവാക്കുക, പാദസംരക്ഷണത്തിന് സഹായിക്കുന്ന രീതിയിലുള്ള ഫുഡ് വെയറുകൾ ഉപയോഗിക്കുക, നമ്മുടെ ചെരുപ്പിലും മോഡിഫിക്കേഷൻസ് വരുത്തുക. ഇവയൊക്കെ നമുക്ക് ഒരു പരിധിവരെ ഇങ്ങനെയൊക്കെ ശീലിക്കുകയാണെങ്കിൽ മറ്റ് തീവ്രമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്ത ഉപ്പുറ്റി വേദന ഒഴിവാക്കാവുന്നതാണ്.
1: ആയുരാരോഗ്യത്തിൽ എന്ന് കിടക്കയിൽ നിന്നും ഉണർന്നെഴുന്നേൽക്കുമ്പോഴുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ജി പി സിദ്ധി.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക് കർട്ടൻ ഫർണിഷിംഗ് ക്ലോത്ത് മാട്രസ്. ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
3: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
4: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
6: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
7: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
8: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപുര.
9: നമസ്തേ, അനന്തപുരിയിൽ ഇനി തൊഴിൽ ദർശനം.
10: തിരുവനന്തപുരത്തുള്ള വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ ജൂനിയർ റിസർച്ച് ഫെലോ ആകാൻ അവസരം. 8 ഒഴിവുണ്ട്. യോഗ്യത 60% മാർക്കോ തത്തുല്യ ഗ്രേഡ് പോയിന്റോടെയോ ഫിസിക്സ്, അപ്ലൈഡ് ഫിസിക്സ്, എഞ്ചിനീയറിംഗ് ഫിസിക്സ്, സ്പേസ് ഫിസിക്സ്, അറ്റ്മോസ്ഫറിക് സയൻസ്, സ്പേസ് സയൻസ്, പ്ലാനറ്ററി സയൻസിലുള്ള ബിരുദാനന്തര ബിരുദം, MS, ME, MTech, CSIR, UGC, നെറ്റ്, ഗേറ്റ് യോഗ്യത നേടിയിരിക്കണം. പ്രായം 2026 മെയ് 5, 28 വയസ്സ് കവിയരുത്. അഭിമുഖം നടത്തിയാവും തിരഞ്ഞെടുപ്പ്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് 5. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.bsse.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.bsse.gov.in. ISRO കീഴിൽ തിരുവനന്തപുരം വലിയ മലയിലുള്ള ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റംസ് സെന്ററിൽ സയന്റിസ്റ്റ് എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. 6 ഒഴിവുണ്ട്. യോഗ്യത 65% മാർക്കോ അല്ലെങ്കിൽ 6.84 ഗ്രേഡ് പോയിന്റോടെയോ ഉള്ള BE, BTech, ME, MTech. മെക്കാനിക്കൽ പ്രൊഡക്ഷൻ, വെൽഡിംഗ് ടെക്നോളജി, മെക്കാനിക്കൽ വെൽഡിംഗ് ആൻഡ് ഷീറ്റ് മെറ്റൽ എഞ്ചിനീയറിംഗ്, ടർബോ മെഷീനറി, ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിൻസ് ആൻഡ് ടർബോ മെഷീനറി, ഇന്റേണൽ കമ്പസ്റ്റൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, പവർ ഇലക്ട്രോണിക്സ്, പവർ ഇലക്ട്രോണിക്സ് ആൻഡ് കൺട്രോൾ, പവർ കൺട്രോൾ ആൻഡ് ഡ്രൈവ്സ്, അഡ്വാൻസ്ഡ് ഇലക്ട്രിക്കൽ പവർ സിസ്റ്റം, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഹൈ വോൾട്ടേജ് ആൻഡ് പവർ സിസ്റ്റം എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ പവർ കൺട്രോൾ ആൻഡ് ഡ്രൈവ്സ്, RF ആൻഡ് മൈക്രോവേവ് എഞ്ചിനീയറിംഗ്, മൈക്രോവേവ് ആൻഡ് ഒപ്റ്റിക്കൽ എഞ്ചിനീയറിംഗ്, മൈക്രോവേവ് എഞ്ചിനീയറിംഗ്, മൈക്രോവേവ്സ് മെറ്റലർജി എഞ്ചിനീയറിംഗ്, മെറ്റലർജി ആൻഡ് മെറ്റീരിയൽസ് ടെക്നോളജി, മെറ്റീരിയൽ സയൻസ് ആൻഡ് ടെക്നോളജി, മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മെയ് 12. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ്

0: വിലാസം www.lpsc.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.lpsc.gov.in. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 30 ഒഴിവുണ്ട്. പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അവസരം. ഒഴിവുകൾ: സിവിൽ എഞ്ചിനീയർ 21, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ 7, മെക്കാനിക്കൽ എഞ്ചിനീയർ 2. യോഗ്യത: 60% മാർക്കോടെ സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിഇ, ബിടെക്കും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 20-30 വയസ്സിനും ഇടയിൽ. SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 59 രൂപയാണ് അപേക്ഷാ ഫീസ്. മറ്റുള്ളവർക്ക് 1180 രൂപ. അപേക്ഷ ഓൺലൈനായി അയക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 5. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://pnb.bank.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://pnb.bank.in. ഹൈദരാബാദിലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ നാഷണൽ മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ജൂനിയർ എഞ്ചിനീയർ മൈനിംഗ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവിധ മൈനിംഗ് പ്രോജക്ടുകളിലായി 59 ഒഴിവുണ്ട്. യോഗ്യത: മൈനിംഗ് എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ, ഫോർമാൻ സർട്ടിഫിക്കറ്റ് അഭികാമ്യം. പ്രായം 50 വയസ്സ് കവിയരുത്. അപേക്ഷാ ഫീസ് 250 രൂപ. SC/ST വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസില്ല. ഫീസ് ഓൺലൈനായി അടയ്ക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://nmdcjot.forumflix.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://nmdcjot.forumflix.com. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 6.
1: തൊഴിൽ ദർശനം.
2: നാട് ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം. May 4 തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ ആകാശവാണിയുടെ അനന്തപുരി FM-ൽ. നാട് ഭരിക്കുന്നതാര്? May 4 തിങ്കളാഴ്ച രാവിലെ 9 മണി മുതൽ തത്സമയ പ്രക്ഷേപണം.
3: നമസ്തേ, അനന്തപുരി തുടരുകയാണ്. ഇനി കാലം സാക്ഷി.
4: ആർ നരേന്ദ്രപ്രസാദ് നാടകവേദികളിലൂടെ ചിന്തയുടെയും ഭാവതീവ്രതയുടെയും അഗ്നിയുമായി മലയാള സിനിമയിലേക്കെത്തിയ പ്രതിഭയായിരുന്നു ആർ നരേന്ദ്രപ്രസാദ്. ദീർഘകാലം കോളേജ് അധ്യാപകനും ഇംഗ്ലീഷ് പ്രൊഫസറുമായിരുന്നു അദ്ദേഹം. അരങ്ങിലെ അഭിനയം കൊണ്ടും എഴുത്തിലെ നിരീക്ഷണ പാടവം കൊണ്ടും മലയാള സാഹിത്യത്തിലും സിനിമയിലും സവിശേഷമായ സ്ഥാനം അദ്ദേഹം നേടി. 1946 December 26 ജനിച്ച അദ്ദേഹം തൻ്റെ അക്കാദമിക ജീവിതവും കലാജീവിതവും ഒരുമിച്ച് കൊണ്ടുപോയിരുന്നു. മാവേലിക്കര ഗവൺമെൻറ് ഹൈസ്കൂൾ, പന്തളം NSS കോളേജ്, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. മാവേലിക്കര ബിഷപ്പ്മൂർ കോളേജ്, പാലക്കാട് വിക്ടോറിയ കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ് തുടങ്ങിയ കോളേജുകളിൽ അധ്യാപകനായിരുന്നു. നാട്യഗൃഹം എന്ന പേരിൽ ഒരു നാടകസംഘം രൂപീകരിച്ച നരേന്ദ്രപ്രസാദ് സൗപർണിക, മരണം തുടങ്ങിയ നാടകങ്ങളിലൂടെ മലയാള നാടകവേദിക്ക് പുതിയ ദിശാബോധം നൽകുകയും മികച്ച സാഹിത്യ നിരൂപകനായി ശ്രദ്ധ നേടുകയും ചെയ്തു. 1989 അസ്ഥികൾ പൂക്കുന്നു എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ അദ്ദേഹം ചുരുങ്ങിയ കാലം കൊണ്ട് സ്വഭാവ നടനായും വില്ലനായും തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾക്ക് ഒരു എഴുത്തുകാരൻ്റെയും പ്രഭാഷകൻ്റെയും വ്യക്തതയും കൃത്യതയും സംഭാഷണ ശൈലി ഉണ്ടായിരുന്നു. തലസ്ഥാനം, ഏകലവ്യൻ, കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത്, മേലേപ്പറമ്പിൽ ആൺവീട്, അനിയൻ ബാവ, ചേട്ടൻ ബാവ തുടങ്ങി നിരവധി ചിത്രങ്ങളിലെ അദ്ദേഹത്തിൻ്റെ വേഷങ്ങൾ ഇന്നും പ്രേക്ഷക മനസ്സിൽ മായാതെ നിൽക്കുന്നു. ഞാൻ ഗന്ധർവൻ, ചിത്രം തുടങ്ങി ചില സിനിമകളിൽ അദ്ദേഹം ശബ്ദം നൽകിയിട്ടുമുണ്ട്. ഭാവുകത്വം മാറുന്നു, നിഷേധികളെ മനസ്സിലാക്കുക, അരങ്ങും പുരുളും, ആധുനികതയുടെ മധ്യാനം, എൻ്റെ സാഹിത്യ നിരൂപണങ്ങൾ, ജാതി പറഞ്ഞാലെന്ത് എന്നീ നിരൂപണങ്ങളും സൗപർണിക, വെള്ളിയാഴ്ച, പടിപ്പുര, കുമാരൻ വരുന്നില്ല തുടങ്ങിയവയുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. നരേന്ദ്രപ്രസാദ് എന്ന ഈ ബഹുമുഖ പ്രതിഭ 2003 November 3 56 വയസ്സിൽ ഓർമ്മയായി. എങ്കിലും അദ്ദേഹം പകർന്നു നൽകിയ അഭിനയത്തിൻ്റെ തീവ്രതയും സംഭാഷണങ്ങളുടെ ഭംഗിയും സാഹിത്യത്തിലെയും നാടകരംഗത്തെയും സംഭാവനകൾ കൊണ്ടും ഇന്നും അദ്ദേഹം ഓർമ്മിക്കപ്പെടുന്നു.
1: എല്ലാ നാടക ചർച്ചകൾക്കും തുടക്കം കുറിക്കുന്ന ഒരു സങ്കല്പമുണ്ട്. നാടകം ഒരു ദൃശ്യകലയാണ് എന്നതാണത്. അരങ്ങിൽ മനുഷ്യർ ചെയ്യുന്ന ക്രിയകളുടെ സംവിധാനത്തിലൂടെയാണ് അത് സഹൃദയരുമായി സംവേദനം ചെയ്യുന്നത് എന്നുകൂടി പറയേണ്ടതുണ്ട്. അതേസമയം തന്നെ അടിവരയിടേണ്ട മറ്റൊരു വാചകവുമുണ്ട്. സാഹിത്യപരമായ മൂല്യം നിലനിർത്തുന്ന കൃതികൾക്ക് മാത്രമേ നാടകങ്ങളായി നിലനിൽപ്പുള്ളൂ എന്ന്. നാടകകൃതിയും രംഗവേദിയുമായിട്ടുള്ള ബന്ധം നാടകം രചിക്കുന്ന ആളിന്റെ മനസ്സിൽ തന്നെ ആരംഭിക്കുന്നു. ലോകനാടകത്തിന്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഉജ്ജ്വലമായ ക്ലാസിക്കുകളായി അറിയപ്പെടുന്ന നാടകങ്ങൾ രംഗത്ത് അവതരിപ്പിക്കാൻ വേണ്ടി തന്നെ എഴുതിയിട്ടുള്ളതാണെന്ന് കാണാം. തന്റെ കാലഘട്ടത്തിലെ അവതരണ സമ്പ്രദായങ്ങൾക്ക് അനുരൂപമായും ചിലപ്പോൾ അവയെ അതിവർത്തിച്ചും നാടകകൃത്ത് രചന നിർവഹിക്കുന്നു. എന്നാൽ രംഗവേദിയുടെ സമ്പ്രദായങ്ങൾ മാറിമറിഞ്ഞു കഴിഞ്ഞാലും ക്ലാസിക്കുകളായ നാടകങ്ങൾ നിലനിൽക്കുക തന്നെ ചെയ്യുന്നു. പുതിയ പുതിയ അവതരണ സമ്പ്രദായങ്ങളിൽ അവ വീണ്ടും രംഗവ്യാഖ്യാനങ്ങൾക്ക് വിധേയമാകുന്നു. ഇത് നാടകത്തിന്റെ സാഹിത്യപരമായ രൂപശില്പത്തെ സംബന്ധിച്ചും ശരിയാണ്. രചനാ സമ്പ്രദായങ്ങൾ മാറിയാലും മഹത്തായ കൃതികൾ എക്കാലവും നിലനിൽക്കുമല്ലോ. നാടകവേദിയുടെ ചരിത്രവും നാടക സാഹിത്യത്തിന്റെ ചരിത്രവും ഇഴചേർന്ന് നിൽക്കുന്നു. ഇന്ന് ഒരു മികച്ച കൃതി എഴുതുന്ന ഒരു നാടകകൃത്ത് ഒരുപക്ഷെ നാളത്തെ പുതിയ നാടകവേദിക്ക് ബീജാവാപം ചെയ്തു എന്ന് വരാം. ഉദാഹരണമായി എൻ കൃഷ്ണപിള്ളയുടെ ഭഗ്നഭവനം എന്ന നാടകം എഴുതപ്പെടുന്ന സമയത്ത് അത്തരമൊരു കൃതി രംഗത്ത് അവതരിപ്പിക്കാനുള്ള ഉപാധികൾ മലയാള നാടകവേദിക്ക് വശകമല്ലായിരുന്നു. ഒരൊറ്റ പ്രമേയത്തിന്റെ വികാസത്തിലൂടെ പ്രേക്ഷകരുടെ ഗൌരവപൂർണമായ ശ്രദ്ധ ഒരൊറ്റ സന്ദർഭത്തിന്റെ അല്ലെങ്കിൽ സംഘർഷത്തിന്റെ അനിവാര്യമായ വികാസത്തിലേക്ക് കേന്ദ്രീകരിപ്പിച്ച് പൊടിപ്പും തൊങ്ങലുമില്ലാതെ കൊണ്ടുപോകുന്ന നാടകരൂപം തന്നെ അന്ന് മലയാളത്തിലില്ലായിരുന്നു. അങ്ങനെ ഭഗ്നഭവനം നാടകത്തെ സംബന്ധിച്ച സാഹിത്യപരമായ സങ്കല്പത്തിൽ വിപ്ലവം സൃഷ്ടിച്ചു. അതോടൊപ്പം ആ കൃതി ഒരു പുതിയ രംഗവേദിക്ക് കളമൊരുക്കുകയും ചെയ്തു.
4: ഇന്ന് കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് നരേന്ദ്രപ്രസാദിന്റെ ശബ്ദം.
3: നരേന്ദ്രപ്രസാദ് ദേവദത്തൻ ചെമ്മാതിരിപ്പാട് എന്ന വേദപണ്ഡിതനായി മികച്ച അഭിനയം കാഴ്ചവെച്ച ചിത്രമാണ് 1993 ജയരാജ് സംവിധാനം ചെയ്ത പൈതൃകം. ഈ ചിത്രത്തിനുവേണ്ടി കൈതപ്രം എഴുതി എസ് പി വെങ്കടേഷ് ഈണം പകർന്ന യേശുദാസ് പാടിയ ഗാനം ഇതാ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 നമസ്തേ അനന്തപുരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി തുടരും 5:40 വരെ. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
0: പ്രിയ ശ്രോതാക്കളെ, നമുക്ക് തുടരാം.
2: നമസ്തേ അനന്തപുരി. നമസ്തേ അനന്തപുരി.
3: പാട്ടും പൊരുളും. രചന ശ്രീകുമാർ മുഖത്തല.
4: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പാട്ടും പൊരുളും പരിപാടിയിലേക്ക് സ്വാഗതം. അനുരാഗത്തിന്റെ അഗാധ ശോകം അനുവാചകരെ അനുഭവിപ്പിച്ചത് ഭാസ്കരൻ മാസ്റ്ററാണ്. അദ്ദേഹം എഴുതാനിരിക്കുമ്പോൾ വികാരങ്ങളുടെ വിനിമയം നേരിട്ട് ഗാനങ്ങളിൽ സംഭവിക്കുന്നു. വിശ്വപ്രസിദ്ധമായ പ്രണയകഥയിലെ വികാരതീവ്രമായ രംഗത്തിന് ഭാസ്കരൻ മാസ്റ്റർ എഴുതിയ ഗാനം ആസ്വാദനത്തിനെടുക്കുമ്പോഴാണ് അതിലടങ്ങിയ ദുഃഖത്തിൻ്റെ തീക്കനലിൽ നമ്മൾ തൊടുന്നത്. എപ്പോൾ വേണമെങ്കിലും ആവർത്തിക്കാവുന്ന നിരീക്ഷണമാണ് ഏറ്റവും സാധാരണ പദങ്ങളിലൂടെ ഭാസ്കരൻ മാസ്റ്റർ നടത്തുന്ന മാന്ത്രിക സഞ്ചാരത്തെക്കുറിച്ചുള്ളത്. ചുടുകണ്ണീരാലൻ ജീവിതകഥ ഞാൻ മണ്ണിതിലെഴുതുമ്പോൾ കരയരുതാരും കരളുകൾ ഉരുകി കരയരുതേ വെറുതെ, ആരും കരയരുതേ വെറുതെ.

ലൈല മജ്നു എന്ന വിശ്വോത്തര പ്രണയകഥയിലെ മജ്നുവിന്റെ വിലാപമാണ്. ആ വിധത്തിൽ ഉള്ളം തകരുന്ന ആരുടെയും വിലാപമാണ്. എന്റെ ജീവിതകഥ ചുടു കണ്ണീരാൽ, ചുട്ടുപൊള്ളുന്ന കണ്ണീരാൽ മണ്ണിതിലെഴുതുമ്പോൾ കണ്ണീരിന് യഥാർത്ഥത്തിൽ പൊള്ളിക്കാനാവില്ല. പക്ഷേ അകമെരിഞ്ഞു പുറത്തു വരുന്ന കണ്ണീര് പൊള്ളിക്കും. സ്വന്തം ജീവിതകഥ മണ്ണിലെഴുതുകയാണ്. മണ്ണിതിൽ എന്നാണ്, ഈ മണ്ണിൽ ഞാൻ ജീവിക്കുന്നിടത്ത്, അവിടെയാണ് ഞാൻ എഴുതുന്നത്. സിനിമയിൽ കഥാപാത്രം മണ്ണിൽ ലൈല എന്ന് ആവർത്തിച്ചെഴുതുന്നത് കാണാം. അത്തരമൊരെഴുത്തല്ല ഭാസ്കരൻ മാസ്റ്റർ നമ്മളിലേക്ക് പകരുന്ന എഴുത്ത്. അനുഭവിച്ചയാൾക്കറിയാം, അയാളുടെ കഥ കേട്ടാൽ, താൻ പൊറുക്കുന്ന മണ്ണിലെഴുതിയ കഥ കേട്ടാൽ കരയും ആരും, അതും കരളുരുകിക്കരയും. അയാൾ പറയുന്നു ആരും കരയരുത് വെറുതെ എന്ന്. അത് പറയുമ്പോൾ അയാൾക്കുള്ളിലറിയാം വെറുതെ അല്ല എന്ന്. അത് ആവർത്തിക്കുന്നുമുണ്ട്. എന്റെ ഈ തീവ്ര സങ്കടം ഞാൻ തന്നെ അനുഭവിക്കേണ്ടതാണ് എന്ന ധ്വനി കൂടിയുണ്ട് വെറുതെ എന്ന വാക്കിൽ.

പ്രാണസഖി നിൻ കല്യാണത്തിന് ഞാനൊരു സമ്മാനം നൽകാം. മാമക ജീവിത രക്തം കൊണ്ടൊരു മായാമലർമാല, നല്ലൊരു വാടാമലർമാല. അലയോ പ്രാണസഖി, പ്രാണസഖി എന്ന അഭിസംബോധനയിൽ തന്നെ ഉണ്ട് ബന്ധത്തിൻ്റെ ആഴം. പ്രാണന്റെ കൂട്ടുകാരിയാണ്. അനേകവട്ടം ഉപയോഗിച്ച് ബലം കുറഞ്ഞു പോയിട്ടുണ്ട് പ്രാണസഖി എന്ന വാക്കിന്. നിന്റെ കല്യാണത്തിന് ഞാനൊരു സമ്മാനം നൽകാം. നിനക്ക് മറ്റൊരു വിവാഹത്തിന് വഴങ്ങേണ്ടി വന്നു. ഞാൻ പുറത്താക്കപ്പെട്ടവനായി, പ്രണയം നിഷേധിക്കപ്പെട്ടവനായി. എന്താണ് സമ്മാനം? മാമക ജീവിത രക്തം കൊണ്ടൊരു മായാമലർമാല. മാമകം എന്നാൽ എൻ്റേത് എന്നർത്ഥം. എൻ്റെ ജീവിത രക്തം കൊണ്ട് ഒരു മായാമലർമാല. ജീവിത രക്തം, തൻ്റെ ഇത്രയും കാലത്തെ വാഴുവിൻ്റെ പിഴപ്പിൻ്റെ രക്തം കൊണ്ടാണ് മാല. അതൊരു മായാമലർമാലയാണ്. മായ എന്നാൽ മാഞ്ഞു പോകുന്നതാണ്, അസ്ഥിരമാണ്, ക്ഷണികമാണ്. ഉടൻ ഒരു ഉറപ്പിക്കൽ ഒപ്പം വരുന്നു. നല്ലൊരു വാടാമലർമാല, വാടിപ്പോകാത്ത പൂക്കൾ കൊണ്ട് ഒരു പൂമാല. ആ മാല പ്രണയത്തിൻ്റെ അസ്ഥിരതയുടെ മായ ഉള്ളതാണ്. പക്ഷേ എൻ്റെ ജീവിത രക്തത്തിൻ്റെ വാടിപ്പോകായിക ആ മാലയ്ക്കുണ്ട്.

വെണ്ണീറാകും വ്യാമോഹം, ഒരു നാൾ മണ്ണായിത്തീരും ദേഹം, മണ്ണടിയില്ല മഹി ഇതിലെന്നും നിർമ്മലമാം അനുരാഗം, നമ്മുടെ സുന്ദരമാം അനുരാഗം. അനുരാഗത്തിൻ്റെ ശാശ്വത സ്വഭാവം പറയുകയാണ് കാമുകൻ. വ്യാമോഹങ്ങൾ വെണ്ണീറാവും. മിഥ്യാബോധമാണ് വ്യാമോഹം, അത് അൽപ്പായുസാണ്, അത് ചാരമായിപ്പോകും. ഒരു നാൾ നമ്മുടെ ഈ ദേഹം മണ്ണായിത്തീരും. പക്ഷേ അപ്പോൾ ഒരു കാര്യം അവശേഷിക്കും, അത് മഹിയിലെ, ഭൂമിയിലെ നിർമ്മലമായ അനുരാഗമാണ്. നിർമ്മലം, ഒരു കളങ്കവുമില്ലാത്തത് എന്നർത്ഥം. മാത്രമല്ല നമ്മുടെ അനുരാഗം സുന്ദരവുമാണ്. തീവ്രവേദന കടിച്ചമർത്തുമ്പോഴും ഭൗതികമായി പ്രണയിനി നഷ്ടമായിട്ടും അയാളിൽ അതീതവും വിശുദ്ധവുമായ പരമാർത്ഥമായി പ്രണയം നിലനിൽക്കും എന്ന വിശ്വാസമാണുള്ളത്.

ആദർശാത്മക പ്രണയത്തിന്റെ പതാക നാട്ടുവാൻ ഭാസ്കരൻ മാസ്റ്റർ കഴിഞ്ഞേ ഉള്ളൂ മറ്റേതൊരു ഗാനരചയിതാവും. ഈ ഗാനത്തെ വിഷാദ തീവ്രമായി ഈണമിട്ടണിയിച്ചൊരുക്കിയത് MS ബാബുരാജ്. തുല്യതയില്ലാത്ത ആലാപന ശൈലിയിലൂടെ നമ്മളിലേക്ക് ഗാനം പകർന്നത് KP ഉദയഭാനു. തിരശീലയിൽ പ്രേം നസീർ. പലവട്ടം പറഞ്ഞു എങ്കിലും ആവർത്തിക്കട്ടെ, ചിത്രം ലൈല മജ്നു.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ സായാഹ്ന അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലങ്കേഷ് അഗസ്ത്യക്കോട്. നമസ്തേ അനന്തപുരി വീണ്ടും എത്തും നാളെ രാവിലെ 6:02 അറിയിപ്പുകൾക്ക് ശേഷം. ഏവർക്കും ശുഭസായാഹ്നം.

0: അടുത്ത പരിപാടിയിലേക്ക്.
1: ഉള്ളത് പറയാം.
0: നിങ്ങൾ പെണ്ണുങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്? ആണുങ്ങൾക്ക് എന്തൊക്കെ കഷ്ടപ്പാടെന്നറിയാമോ?
1: അതെന്താടാ ഇപ്പം അങ്ങനെ ഒരു വർത്തമാനം? നിങ്ങൾക്ക് എന്താണോ ഇത്ര കഷ്ടപ്പാട്?
2: ആ അതന്നെ, ഇതുവരെ നേരെ തിരിച്ചാണല്ലോ കേട്ടിട്ടുള്ളത്.
3: ഓ, നിങ്ങളെല്ലാം കൂടെ അങ്ങ് ശാക്തീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ ആണുങ്ങളെ കാര്യം.
1: ഇവൻ എന്തോ ഈ പറയുന്നത്?
3: ഞാൻ പറയാം, ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുത്താല് കല്യാണം കഴിയുന്നവരെ അമ്മ തന്നെ എല്ലാ കാര്യവും നോക്കിത്തരും. ഭക്ഷണം വിളമ്പി തരും, അല്ല ആദ്യം ഭക്ഷണം ഉണ്ടാക്കി തരും, പിന്നെ വിളമ്പി തരും, ഇനി കഴിച്ചിട്ട് പോയ പാത്രം കഴുകിത്തരും, തുണി കഴുകിത്തരും, എടുത്തിട്ട് വിരിക്കും, തേക്കും, ഉണക്കും, മടക്കും.
1: അല്ല ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ എന്തോ പറ്റി?
3: ഓ, ഇനി എന്തോന്ന് പറ്റേ. അവള് വന്ന് കേറിയതിനു ശേഷം സംഗതി എല്ലാം പപ്പാതിയായി.
1: അത് ശരിയല്ലേ?
3: ശരി, ഭക്ഷണം എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല, അപ്പൊ അവൾ ഉണ്ടാക്കുമെന്ന് വെക്കാം. പക്ഷേ പാത്രം ഞാൻ കഴുകണം.
1: കഴുകണം?
2: നീ കഴിച്ച പാത്രമല്ലേ, നിനക്ക് കഴുകിക്കൂടെ?
3: അങ്ങനെയാണേ കുഴപ്പമില്ല, നീ ഇപ്പൊ ഞാൻ കഴിച്ചതും കഴുകണം, ഇനി അവള് കഴിച്ചത് കഴുകണം, ഭക്ഷണം ഉണ്ടാക്കിയത് കഴുകണം.
1: കഴുകണം, അവളല്ലേ ഭക്ഷണം ഉണ്ടാക്കുന്നത്, പിന്നെ നീ കഴുകിക്കൂടെ?
3: അല്ല കഴുകുന്നുണ്ട്. ഇനി ഈ തുണി കഴുകുന്ന കാര്യം പറഞ്ഞാലേ, അതും വാഷിംഗ് മെഷീനാണ്, വലിയ പണിയില്ല. എടുത്തിടുന്ന കാര്യം അവക്ക് കൊണ്ടിടാലോ, അവക്ക് എളുപ്പമാണല്ലോ.
1: അപ്പൊ നിനക്കെന്ത് പറ്റി എടുത്തിടാൻ? കൈവേദനയാ?
3: അല്ല, എന്റെ തുണി ഞാൻ തന്നെ എടുത്തിട്ട് അലക്കണോന്ന്. ഇട്ടാ മാത്രം പോരാ, കഴുകി കഴിഞ്ഞ് ഉണക്കണം, വിരിക്കണം, മടക്കണം. എന്റെ അമ്മോ,
2: ഇവള് ആള് കൊള്ളാലോ. പണ്ട് നമ്മള് വീട്ടുജോലിയും ചെയ്ത് ഓഫീസിലെ കാര്യങ്ങളും ചെയ്ത് അതിന്റെ കൂട്ടത്തില് പിള്ളേരെയും വളർത്തി എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നിറന്നതാ. ഇപ്പത്തെ പെൺപിള്ളേർക്ക് എന്തിന്റെ കേടാ? അവക്ക് ജോലിയുള്ള എന്റെ അഹങ്കാരമാണെന്നാ തോന്നുന്നേ.
1: എടാ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നീ എത്രാമത്തെ വയസ്സിലെ കല്യാണം കഴിച്ചു?
3: അതെ, ഒരുമാതിരി ആളെ കളിയിക്കരുത് കേട്ടോ. 10-30 വയസ്സായിട്ട് ഇവിടെ പെണ്ണ് കിട്ടാതെ തേരാപ്പാര നടന്നപ്പം നിങ്ങളല്ലേ പറഞ്ഞോണ്ടെ ഞാൻ ഏജ് ഓവറായെന്ന്?
1: അല്ല, നീ പറ.
3: 32.
1: അപ്പൊ ഈ 32 വയസ്സ് വരെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിന്റെ അമ്മയാണോ ചെയ്തു തന്നോണ്ടിരുന്നത്?
3: അതിപ്പോ നാട്ടിൽ കല്യാണം കഴിയുന്നവരെ അമ്മ എന്നല്ലയോ ചെയ്തു തരുന്നേ? അത് കഴിഞ്ഞ പിന്നെ ഭാര്യ അല്ലയോ ചേച്ചി?
2: ആ അത് തന്നെ, അങ്ങനെയാണല്ലോ ഒരു നാട്ടു നടപ്പ്. അതിനല്ലേ ഇവനെയൊക്കെ പിടിച്ച് കെട്ടിക്കുന്നത്.
1: പിന്നെ ഇവന്മാരെ പോലുള്ള ആളുകളെ ഇപ്പോഴത്തെ പെമ്പിള്ളാർ എന്താ പറയുന്നത് അറിയാവോ?
2: എന്താ?
1: മാൻ ചൈൽഡ്.
2: മാൻ ചൈൽഡോ? മാൻ എന്നല്ലേ പറയേണ്ടത്? ഇതാ പറയുന്നത് ഇപ്പത്തെ പെമ്പിള്ളേർക്കൊന്നും ഒരു വിവരവും ഇല്ല എന്ന്.
1: എന്റെ കവിതേ, ഈ 32 വയസ്സ് വരെ ഇങ്ങനെ എല്ലാം ചെയ്തു കൊടുത്ത് ഇങ്ങനെ ശീലിച്ച് അവസാനം കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടും വീണ്ടും ചെയ്തോണ്ടിരിക്കുന്ന ഇവന്മാരെയൊക്കെ പിന്നെ എന്താ പറയേണ്ടത്? പിന്നെ വിവരമില്ലാത്തത് അവർക്കല്ല, നമുക്കാ. നമ്മളെ ഈ പ്രായം വരെയൊക്കെ ഇവന്മാർക്കല്ലേ ഇതെല്ലാം ചെയ്തു കൊടുത്തിട്ട് അതിന്റെ പാതി കാര്യം ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്കും ഇവന്മാർക്ക് ബുദ്ധിമുട്ട്, പിന്നെ കഷ്ടപ്പാടും. എന്താ പിന്നെ, ഞാൻ ഇവനെ അങ്ങ് അനുഗ്രഹിച്ചേക്കാം, അടുത്ത ജന്മം ഇവൻ പെണ്ണാകട്ടെ.
3: ഓ, എന്റെ പൊന്നി ചേച്ചി എന്നെ ശവിക്കല്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയും പോക്കോളാമേ.
1: ഉള്ളത് പറയാം.
4: രചന ഐശ്വര്യ, ശബ്ദം നൽകിയവർ MK ദിലീപ്, സിവിൽ ജിഹാൻ, രഞ്ജിനി MR.
5: ഏവിയേഷൻ രംഗത്തെ ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം?
6: എങ്കിൽ നിങ്ങളുടെ തീരുമാനം 18 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള അയോട്ട അംഗീകൃത ട്രെയിനിംഗ് സെന്ററായ വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ തന്നെയാകട്ടെ. അയോട്ട ക്യാബിൻ ക്രൂ, അയോട്ട എയർപോർട്ട് മാനേജ്മെന്റ്, DBA, BCOM+ അയോട്ട തുടങ്ങിയ കോഴ്സുകളിലൂടെ ഏവിയേഷൻ രംഗത്ത് നിങ്ങൾക്കും ഒരു ജോലി സ്വന്തമാക്കാം.
5: വിഷൻ സ്കൂൾ ഓഫ് ഏവിയേഷൻ, ട്രിവാൻഡ്രം, 9744988222.
7: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
8: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
7: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം, കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
9: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
10: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
9: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
11: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
12: എന്നും രാവിലെ 10:30.
11: പ്രായോജകർ,
12: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
11: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
13: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
14: നാടു ഭരിക്കുന്ന ദാര്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം. May 4 തിങ്കളാഴ്ച രാവിലെ 9 മുതൽ ആകാശവാണിയുടെ അനന്തപുരി FM. നാടു ഭരിക്കുന്ന ദാര്, May 4 തിങ്കളാഴ്ച രാവിലെ 9 മുതൽ തത്സമയ പ്രക്ഷേപണം.
15: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. MT പ്രദീപ് കുമാർ എഴുതി, R സോമശേഖരൻ സംഗീതം നൽകി, P ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ആദ്യം. ചിത്രം അയാൾ.

0: സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോകുന്നതിന് അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ ഇറാന് പണം നൽകിയാൽ ഉപരോധം നേരിടേണ്ടിവരുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. VIP ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്ന മെഡിക്കൽ ഓഫീസർമാർക്ക് സമ്മർദ്ദമില്ലാതെ ജോലി നിർവഹിക്കുന്നതിനായി പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് മനുഷ്യാവകാശ കമ്മീഷനിൽ സമർപ്പിച്ച ശുപാർശകൾ ഉൾപ്പെടുത്തി സർക്കാർ മാർഗനിർദ്ദേശം പുറത്തിറക്കണമെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലെ പ്രവേശനത്തിനുള്ള നീറ്റ് UG പരീക്ഷ നാളെ സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. ഉച്ചയ്ക്ക് 2 ആരംഭിക്കുന്ന പരീക്ഷ വൈകിട്ട് 5 അവസാനിക്കും. കൊല്ലം ജില്ലയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കൊല്ലം സെന്റ് അലോഷ്യസ് HSS, ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ കേന്ദ്രങ്ങളിലായി 11 നിയോജക മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ നടക്കും. 8th സ്വതന്ത്ര ചലച്ചിത്രമേള മെയ് 6 മുതൽ 10 വരെ കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ നടക്കും. മത്സര വിഭാഗത്തിൽ മലയാളത്തിൽ നിന്ന് 3 ചിത്രങ്ങൾ ഉൾപ്പെടെ 9 ചിത്രങ്ങൾ മത്സരിക്കും. സംസ്ഥാനത്ത് ഇന്ന് വേനൽ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ടൂറിസം മേഖലയിലെ പുതിയ പ്രവണതകൾ തിരിച്ചറിയാനും ബിസിനസ് നെറ്റ്വർക്കിംഗിനും അവസരമൊരുക്കുന്ന ഗ്ലോബൽ ട്രാവൽ മാർക്കറ്റ് GTM 2026 2nd പതിപ്പ് June 3 മുതൽ 5 വരെ തിരുവനന്തപുരത്ത് നടക്കും. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇന്റർ കാശി മത്സരം പുരോഗമിക്കുന്നു. ആകാശവാണി അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും രാത്രി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയം ഇനി അറിയിപ്പിനെ തുടർന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കാം. ഈ അറിയിപ്പിനെ തുടർന്ന് 6:20 വരെ ചലച്ചിത്ര ഗാനങ്ങളാണ്. 6:20-നും 6:40-നും സന്ധ്യാഗീതം, 6:30-ന് പ്രാദേശിക വാർത്തകൾ, 6:50-ന് വയലും വീടും. വീട്ടുവളപ്പിൽ സുരക്ഷിതമായി പച്ചക്കറി ഉൽപ്പാദനം, മഞ്ജു തോമസുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20-നും 9:00-ക്കും ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 8:00-ക്ക് FM ന്യൂസ് ഹെഡ്ലൈൻസ്, 8:02-ന് ശാസ്ത്രീയ സംഗീത പരിപാടി സംഗീതസുധ. ഇന്ന് സംഗീതസുധയിൽ സവിത നരസിംഹൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി കേൾക്കാം. ആർ ശിവകുമാർ വയലിൻ, ആർ ശങ്കരനാരായണൻ മൃദംഗം, എൻ ജി രമാകാന്ത് മോർസിംഗ്. 10:00-ക്ക് സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:30-ന് നിശാ സുരഭി, 11:00-ക്ക് സുഭാഷിതം. ജെ ജേക്കബ് അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി പരിപാടികൾ മുംബൈറിലെ. ഇനി നാളത്തെ പരിപാടികൾ ശ്രദ്ധിക്കാം. നാളെ രാവിലെ 5:55 സുഭാഷിതം, സ്വാമി മുനി നാരായണ പ്രസാദ് അവതരിപ്പിച്ചത്. രാവിലെ 6:00, 8:00, 10:00, 11:00, ഉച്ചയ്ക്ക് 12:00, 1:00, 2:00, വൈകുന്നേരം 5:00, 6:00, രാത്രി 8:00 സമയത്ത് FM ന്യൂസ് ഹെഡ്ലൈൻസ്. നാളെ രാവിലെ 6:02-നുള്ള അറിയിപ്പുകളെ തുടർന്ന് 9:00 വരെ നമസ്തെ അനന്തപുരിയാണ്. ഇതിൽ ഉഷമലരി, ശ്രീനാരായണ ഗുരുവിന്റെ ദേവീസ്തവം, ആലാപനം കാവാലം സജീവ്. ഉദയഗീതത്തിൽ എസ് ജാനകിയും സംഘവും പാടിയത് കേൾക്കാം. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകളെ തുടർന്ന് നമസ്തെ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖല വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, പാട്ടും പൊരുളും, കണ്ടതും കേട്ടതും, ഇന്നത്തെ ചോദ്യം, അതിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്കു ചുറ്റും. 8:30-ന് ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 6:00. 8:35-ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും നമസ്തെ അനന്തപുരിയിൽ കേൾക്കാം. 9:00 മുതൽ 9:30 വരെ ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ് ആണ്. 9:30-ന് ഗാനോപഹാരം. നാളെ ഈ പരിപാടിയിൽ 2021 മുതൽ 2025 വരെ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം. 10:02-ന് ഓർമ്മച്ചെപ്പ്, 10:30-നുള്ള റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് ശേഷം ഓർമ്മച്ചെപ്പ് തുടരും. 11:02-ന് ബാലലോകമാണ് ഹലോ AI ചിത്രീകരണം. രചന ദേവദത്ത് TB. ദേവിക DS അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം. ശന്തനു A. ഉണ്ണിത്താൻ അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ സംഗീതവും ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 11:30-ന് കുട്ടികൾക്കുള്ള ചലച്ചിത്ര ഗാനങ്ങളുമായി പഞ്ചാര മിഠായിയാണ്. ഉച്ചയ്ക്ക് 12:02-ന് യുഗ്മഗാനങ്ങളുമായി ഗാനമാലിക. 12:40-ന് പ്രകാശധാരയിൽ റൂട്ട് കനാൽ ചികിത്സ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ അലീന മേരി വർഗീസ് സംസാരിക്കുന്നു. 12:50-ന് ചലച്ചിത്ര ഗാനങ്ങൾ. 1:02-ന് തത്സമയ വാട്സ്ആപ്പ് ഇഷ്ടഗാന പരിപാടി ഈണപ്പൂക്കൂട. 2:02-ന് ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്. 2:30-ന് ചലച്ചിത്ര ഗാനങ്ങൾ. 2:45-ന് സ്പോൺസർഡ് പരിപാടി ലംഹേ. ഉച്ചതിരിഞ്ഞ് 3:00-ന് തിരൈപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി. 3:45-ന് റേഡിയോ ഹെൽത്ത്, സ്പോൺസർഡ് പരിപാടി. വൈകുന്നേരം 4:00-ന് ചലച്ചിത്ര ഗാനങ്ങളാണ്. 5:02-ന് നമസ്തേ അനന്തപുരിയുടെ സായാഹ്ന അധ്യായം. ഇതിൽ ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. 5:45-നും 6:02-നുള്ള അറിയിപ്പുകൾക്ക് ശേഷവും ചലച്ചിത്ര ഗാനങ്ങളാണ്. 6:20-നും 6:40-നും സന്ധ്യാഗീതം. 6:30-ന് പ്രാദേശിക വാർത്തകൾ. 6:50-നുള്ള വയലും വീടും പരിപാടിയിൽ കുരുമുളകിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളും നിയന്ത്രണ മാർഗങ്ങളും, ഡോക്ടർ രാധിക NS അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, ഇതിൽ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്നു. രാത്രി 7:20-നും 9:00-ക്കും ചലച്ചിത്ര ഗാനങ്ങൾ. 8:02-ന് സംഗീതസുധ. കർണാട്ടിക്ക സഹോദരന്മാരായ KN ശശികിരൺ, P. ഗണേഷ് എന്നിവർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. SR മഹാദേവ ശർമ്മ വയലിൻ, നാഞ്ചിൽ AR അരുൾ മൃദംഗം, ആദിച്ചനല്ലൂർ M. അനിൽകുമാർ ഖടം, തിരുനക്കര KR രതീഷ് മുഖർശങ്ക്. 10:00-ന് സൺഡേ സെലക്ഷൻസ്, 10:30-ന് നിശാ സുരഭി, 11:00-ന് സുഭാഷിതം, സ്വാമി മുനി നാരായണ പ്രസാദ് അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ ഭാരതി പരിപാടികൾ മുംബൈറിലെ. ഈ നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. ഇനി ഇന്നത്തെ കാലാവസ്ഥയൊന്ന് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 35.5°C, കുറഞ്ഞ താപനില 27.3°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 35.1°C, കുറഞ്ഞ താപനില 28.4°C.
ഇതോടെ ഈ നേരത്തെ അറിയിപ്പുകൾ കഴിഞ്ഞു.

ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വാഴുന്നോർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയതാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഗാനവരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

0: wait is over. MRT Home needs grand opening on May 1st. Inauguration by MRT Sushila Nadarajan.
1: May 1, 2 തീയതികളിൽ 1000 രൂപയ്ക്ക് മുകളിൽ നടത്തുന്ന ഷോപ്പിംഗിന് ഉറപ്പായ സമ്മാനം.
2: MRT മെറ്റൽ മാർട്ട് ഓപ്പോസിറ്റ് വാട്ടർ അതോറിറ്റി ചാല മെയിൻ റോഡ് ചാല.
3: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. അടുത്ത ഗാനത്തിന്റെ രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം എം കെ അർജുനൻ. യേശുദാസും വാണി ജയറാമും പാടിയത് ചിത്രം അരുണയുടെ പ്രഭാതം.

സന്ധ്യാഗീതം. പ്രിയ ശ്രോതാക്കൾക്ക് ഇന്നത്തെ സന്ധ്യാഗീതത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. എസ് രമേശൻ നായർ എഴുതി, ജയവിജയ സംഗീതം നൽകി, യേശുദാസ് പാടിയ ആൽബം ഗാനമാണ് ആദ്യം.

0: സന്ധ്യാഗീതം 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം. സമയം 6:30.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും നിയമസഭയിലേക്കുള്ള ജനവിധി മറ്റന്നാൾ അറിയാം. വോട്ടെണ്ണൽ രാവിലെ 8 മുതൽ. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര, കൊയിലാണ്ടി സ്ട്രോങ് റൂം വിഷയത്തിൽ ചട്ടലംഘനമില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. വോട്ടെണ്ണൽ ദിനത്തിൽ ജില്ലയിൽ നിരോധനാജ്ഞ. പശ്ചിമബംഗാളിൽ വോട്ടെടുപ്പിൽ പരാതി ഉയർന്ന 15 മണ്ഡലങ്ങളിൽ റീപോളിംഗ് പൂർത്തിയായി. ഈ വർഷത്തെ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് യുജി നാളെ സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെ ജനവിധി അറിയാൻ ഇനി 2 നാൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ വോട്ടെണ്ണൽ മറ്റന്നാൾ നടക്കും. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സംസ്ഥാനത്ത് ഒട്ടാകെ 43 സ്ഥലങ്ങളിലായുള്ള 140 കേന്ദ്രങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടക്കുക. ആകെ 15,465 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ പ്രക്രിയയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. ഇവർ രാവിലെ 6 മണിക്ക് തന്നെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തും. റിട്ടേണിംഗ് ഓഫീസർമാർ അടക്കം എല്ലാവർക്കും QR കോഡ് അധിഷ്ഠിത ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 8 മണിക്ക് തപാൽ വോട്ടുകളാകും ആദ്യം എണ്ണിത്തുടങ്ങുക. ഇതിന് 1.5 മണിക്കൂറിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. വോട്ടെണ്ണലിന്റെ ഓരോ റൌണ്ട് പൂർത്തിയാകുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആപ്പിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാക്കും.
1: കൊല്ലം ജില്ലയിൽ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കൊല്ലം സെന്റ് അലോഷ്യസ് HSS, ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ കേന്ദ്രങ്ങളിലായി 11 നിയോജക മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ ആരംഭിക്കും. ആകെ 1,125 പേരെയാണ് വോട്ടെണ്ണൽ ജോലികൾക്കായി ജില്ലയിൽ നിയോഗിച്ചിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ഒരുക്കം പൂർത്തിയായതായി ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ S വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിൽ 3 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുണ്ട്. കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ്, ചെന്നീർക്കര കേന്ദ്രീയ വിദ്യാലയം, മലയാളപ്പുഴ മുസ്ലിയാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി എന്നിവയാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ. എറണാകുളം ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. കളമശ്ശേരി കുസാറ്റ്, ആലുവ UC കോളേജ്, കോതമംഗലം MA കോളേജ് എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് വോട്ടെണ്ണൽ നടപടികൾ സുഗമമായി നടത്തുന്നതിന് അവധി നൽകിയിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്ര, കൊയിലാണ്ടി സ്ട്രോങ് റൂം വിഷയത്തിൽ ചട്ടലംഘനമില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചതായി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു. പേരാമ്പ്ര, കൊയിലാണ്ടി വരണാധികാരികൾക്ക് അപാകത സംഭവിച്ചില്ല. കൊയിലാണ്ടി വരണാധികാരി സ്ട്രോങ് റൂമിനടുത്ത് പോയത് പതിവ് പരിശോധനയ്ക്കാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം വോട്ടെണ്ണൽ ദിവസം ജില്ലയിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തുമെന്ന് കളക്ടർ പറഞ്ഞു. ആഹ്ലാദ പ്രകടനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. കാസർഗോഡ് ജില്ലയിൽ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി P ജഗന്നിവാസൻ.
3: ജില്ലയിലെ മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ കേന്ദ്രങ്ങളിലും, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രങ്ങളിലും നടക്കും. 540 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ പ്രക്രിയയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ EVMലെ വോട്ടുകൾ എണ്ണുന്നതിനായി പരമാവധി 14 കൌണ്ടിംഗ് മേശകൾ വീതം സജ്ജീകരിക്കും. ആദ്യം എണ്ണിത്തുടങ്ങുന്നത് പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും.
1: തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെണ്ണൽ ഒരുക്കങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് 62 കേന്ദ്രങ്ങളാണ് വോട്ടെണ്ണലിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. വോട്ടെടുപ്പിൽ ക്രമക്കേടെന്ന് പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് നടന്നു. 3 മണിവരെ 72.43% പോളിംഗ് രേഖപ്പെടുത്തി. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. South 24 പർഗാനാസ് ജില്ലയിലുള്ള മഗ്രാഹട്ട് പശ്ചിമിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബറിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു.

0: പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. പ്രസാർഭാരതി ചെയർമാനായി പ്രസൂൺ ജോഷിയെ നിയമിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. പരസ്യം, സാഹിത്യം, കല, സിനിമ എന്നീ മേഖലകളിലൂടെ ലോകപ്രശസ്തനാണ് ശ്രീ ജോഷിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മുംബൈയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അധ്യക്ഷനായും ശ്രീ ജോഷി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായുള്ള നീറ്റ് യുജി പരീക്ഷ നാളെ സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. ഉച്ചയ്ക്ക് 2 ആരംഭിക്കുന്ന പരീക്ഷ വൈകിട്ട് 5 അവസാനിക്കും. എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും രാവിലെ 11 മുതൽ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. അഡ്മിറ്റ് കാർഡുകൾക്കൊപ്പം ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖ കൈവശം വയ്ക്കണം. പരീക്ഷാർത്ഥികളുടെ ബയോമെട്രിക് ഹാർജർ രേഖപ്പെടുത്തും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അറിയിപ്പുണ്ട്. കോട്ടയം ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം എന്നിവ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ എൻ പ്രിയ അറിയിച്ചു. വീടിന്റെ പരിസരങ്ങളിലും റബ്ബർ തോട്ടങ്ങളിലും വെള്ളം കെട്ടിനിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കണം. കൊതുക് ഉണ്ടാവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നവർക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. മെയ് മാസത്തിൽ അനുഭവപ്പെടുന്ന കടുത്ത ചൂടിനെക്കുറിച്ച് പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. ചൂടുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളെ നേരിടാൻ സർക്കാർ പൂർണ്ണമായും തയ്യാറാണെന്നും സംസ്ഥാന ജില്ലാതലങ്ങളിൽ ശ്രമങ്ങൾ ഏകോപിപ്പിച്ച് നടപ്പാക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ശരീരത്തിൽ ജലാംശം നിലനിർത്താനും ദീർഘനേരം കഠിനമായ വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കാനും അദ്ദേഹം പൊതുജനങ്ങളോട് നിർദ്ദേശിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ചെന്നൈയിലെ എംഎ ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ജനങ്ങളോടുള്ള ഉത്തരവാദിത്തത്തിനാണ് പോലീസ് മുൻഗണന നൽകേണ്ടതെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 32A ബാച്ചിലെ 60 സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ കാലത്തെ പോലീസിംഗിന് കായികക്ഷമതയോടൊപ്പം സാങ്കേതിക സൈബർ രംഗങ്ങളിൽ പ്രാവീണ്യവും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിഐപി ഡ്യൂട്ടിക്കായി നിയോഗിക്കുന്ന മെഡിക്കൽ ഓഫീസർമാർക്ക് സമ്മർദ്ദരഹിതമായി ജോലി ചെയ്യാൻ സർക്കാർ മാർഗനിർദ്ദേശമിറക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് മനുഷ്യാവകാശ കമ്മീഷനിൽ സമർപ്പിച്ച ശുപാർശകൾ ഉൾപ്പെടുത്തി മാർഗനിർദ്ദേശം പുറത്തിറക്കണമെന്ന് പൊതുഭരണ വകുപ്പിനും ആരോഗ്യവകുപ്പിനും കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നിർദ്ദേശം നൽകി. ഓഫീസർമാർ അനുഭവിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് GMOA സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ്. 8th സ്വതന്ത്ര ചലച്ചിത്രമേള 6-10 കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മത്സര വിഭാഗത്തിൽ ബയോസ്കോപ്പ് അവാർഡിനായി മലയാളത്തിൽ നിന്ന് 3 ചിത്രങ്ങൾ ഉൾപ്പെടെ 9 ചിത്രങ്ങൾ മത്സരിക്കും. 1,00,000 രൂപയും ഫലകവുമാണ് അവാർഡ്. മലപ്പുറം പാങ്ങ് ഗവൺമെന്റ് UP സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും അവരുടെ ചില കുടുംബാംഗങ്ങളും സഞ്ചരിച്ചിരുന്ന വാഹനം മറിഞ്ഞ് അപകടം സംഭവിച്ച വാൽപ്പാറ ദുരന്തത്തിൽ സഹായധനം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മരണമടഞ്ഞ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത 5 കുടുംബാംഗങ്ങൾക്ക് 10,00,000 രൂപ നൽകും. 12th ശമ്പള കമ്മീഷന്റെ സുഗമമായ പ്രവർത്തനത്തിനായി 14 തസ്തികകൾ സൃഷ്ടിച്ച് പുറപ്പെടുവിച്ച ഉത്തരവ് സാധൂകരിക്കാനും മന്ത്രിസഭ തീരുമാനമായി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ദോഹ, ദുബായ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസ് പുനരാരംഭിച്ചു. ഞായർ, ചൊവ്വ ഒഴികെയുള്ള ദിവസങ്ങളിൽ ദോഹയിലേക്കും ചൊവ്വ ഒഴികെയുള്ള ദിവസങ്ങളിൽ ദുബായിലേക്കും വ്യാഴം, ശനി ദിവസങ്ങളിൽ ബഹ്റിനിലേക്കും സർവീസ് ഉണ്ടാകും. 2026-27 വർഷത്തേക്കുള്ള 4 പാർലമെന്ററി സമിതികളെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് MP KC വേണുഗോപാലിനെ നിയമിച്ചു. 15 ലോക്സഭാ അംഗങ്ങളും 7 രാജ്യസഭാ അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ സമിതി. ലോക്സഭയിലെ 30 അംഗങ്ങൾ ഉൾപ്പെടുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി BJP MP സഞ്ജയ് ജയ്സ്വാളിനെ നിയമിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള സമിതിയുടെ അധ്യക്ഷനായി BJP MP ബൈജയന്ത് പാണ്ഡെയെ തിരഞ്ഞെടുത്തു. അടുത്ത വർഷം April 30 സമിതികളുടെ കാലാവധി. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്തെ പാചകവാതക വിതരണം സാധാരണ നിലയിൽ തുടരുന്നതായും ഗാർഹിക ഉപഭോക്താക്കൾക്ക് 100% LPG സിലിണ്ടറുകളുടെ വിതരണം ഉറപ്പാക്കുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളമുൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും നിയമസഭയിലേക്കുള്ള ജനവിധി മറ്റന്നാൾ അറിയാം. വോട്ടെണ്ണൽ രാവിലെ 8:00. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര, കൊയിലാണ്ടി സ്ട്രോങ് റൂം വിഷയത്തിൽ ചട്ടലംഘനമില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. വോട്ടെണ്ണൽ ദിനത്തിൽ ജില്ലയിൽ നിരോധനാജ്ഞ. പശ്ചിമബംഗാളിൽ വോട്ടെടുപ്പിൽ പരാതി ഉയർന്ന 15 മണ്ഡലങ്ങളിൽ റീപോളിംഗ് പൂർത്തിയായി. ഈ വർഷത്തെ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് UG നാളെ സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സന്ധ്യാഗീതം തുടരുകയാണ്. യത്തീം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

0: وسلم صلى الله عليه وسلم.
1: പി ഭാസ്കരൻ എഴുതി, എം എസ് ബാബുരാജ് സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്, ചിത്രം യത്തീം. അടുത്ത ഗാനം എഴുതിയത് വയലാർ. ജി ദേവരാജന്റെ സംഗീതം. പി ലീല പാടിയത്, ചിത്രം ചട്ടക്കാരി.

ഇന്നത്തെ സന്ധ്യാഗീതത്തിൽ ഒരു ഗാനം കൂടി. ഒ എൻ വി കുറുപ്പിന്റെ ഗാനവരികൾ, ജോൺസന്റെ സംഗീതം, എസ് ജാനകി പാടിയ ഗാനം, ചിത്രം സമാഗമം.

0: പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ സന്ധ്യാവേളകൾ ഭക്തിസാന്ദ്രമാക്കാൻ സന്ധ്യാഗീതം നാളെയും എത്തും. സന്ധ്യയ്ക്ക് 6:20. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വീടും

0: നമസ്കാരം പ്രിയ വയലുംവീടും ശ്രോതാക്കളെ, ഭയവും സന്ദേഹവും ചിന്തകളിൽ നിന്ന് മാറുമ്പോഴാണ് സന്തോഷവും സംതൃപ്തിയും പ്രവൃത്തികളിൽ നിറയുന്നത്. ശരിയായി ചിന്തിക്കാനും അനാവശ്യമായി ചിന്തിക്കാതിരിക്കാനും ശീലിച്ചാൽ എല്ലാം ശരിയാകും. ഈ ഒരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ വീട്ടുവളപ്പിൽ സുരക്ഷിതമായ പച്ചക്കറി ഉൽപാദനം, ഇതേക്കുറിച്ച് തിരുവനന്തപുരം വെള്ളനാട് മിത്രനികേതൻ ICAR കൃഷിവിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞയായ മഞ്ജു തോമസുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്: പശുവിന്റെ പ്രസവശേഷം ചെനക്കായി കുത്തിവെക്കേണ്ടത് എപ്പോഴാണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. പണ്ടുകാലത്ത് ഏതൊരു വീട്ടിലെയും അടുക്കളയിൽ ഉറപ്പായും കാണുന്ന ഉപകരണമാണ് ഉറികൾ. നിലത്തുനിന്ന് കൈയെത്തി സാധനങ്ങൾ എടുക്കത്തക്ക ഉയരത്തിലാണ് ഉറി കെട്ടിത്തൂക്കിയിടുന്നത്. ഭക്ഷണ സാധനങ്ങളെല്ലാം തന്നെ ആവശ്യാനുസരണം ഉപയോഗിച്ച ശേഷം ബാക്കി വരുന്നത് ഉറിയിലാണ് സൂക്ഷിക്കുക. ആദ്യകാലത്തൊക്കെ തെങ്ങിന്റെ ഓല കൊണ്ടുണ്ടാക്കുന്ന ഉറിയാണ് ഉപയോഗിച്ചിരുന്നത്. തെങ്ങിന്റെ ഓല ചെറുതായി 3 കഷ്ണങ്ങളാക്കി മുറിച്ച് അവ മെടഞ്ഞ് കൂട്ടിയോജിപ്പിച്ചാണ് ഉറി ഉണ്ടാക്കിയിരുന്നത്. പിന്നീട് ഇതിന്റെ നിർമ്മാണം കയർ കൊണ്ടുള്ളതായി. വൃത്താകൃതിയിലുള്ള ഒരു വളയമാണ് ഇതിന്റെ അടിസ്ഥാനം. 3-4 കയർവള്ളികളിൽ ഇത് തൂക്കിയിടുന്നു. പണ്ടൊക്കെ മൺചട്ടിയിലും കൽച്ചട്ടിയിലുമൊക്കെയാണ് ഭക്ഷണം പാകം ചെയ്ത് ഉപയോഗിച്ചിരുന്നത്. ഈ ചട്ടിയും കലവും അവയുടെ വലുപ്പവും വായവട്ടവും അനുസരിച്ച് ഒന്നിനു മേലെ ഒന്നായി ഉറിയിൽ അടുക്കി വയ്ക്കുന്നു. പൂച്ചയുടെയും എലിയുടെയും ഉറുമ്പിന്റെയും ഒക്കെ ശല്യമില്ലാതെ ഭക്ഷണ സാധനങ്ങൾ വളരെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ പറ്റിയ നാടൻ സംവിധാനമാണ് ഈ ഉറികൾ. അന്നൊക്കെ വിറകും ചൂട്ടും മറ്റുമൊക്കെ ഇന്ധനമായി ഉപയോഗിച്ചിരുന്നതിനാൽ അവ കത്തിച്ചുണ്ടാകുന്ന പുകയേറ്റ് അടുക്കളയിൽ തൂക്കിയിടുന്ന ഉറിക്ക് ഈടും ഉറപ്പും ഏറുകയും കൂടുതൽ കാലം ദ്രവിക്കാതെ നിലനിൽക്കുകയും ചെയ്യും. പണ്ടൊക്കെ ഫ്രിഡ്ജില്ലാത്ത സമയത്ത് ഉറി വളരെ ഉപകാരപ്രദമായിരുന്നു. ഇപ്പോൾ ചില വീടുകളിൽ ഇത് ആചാരത്തിനും അലങ്കാരത്തിനുമാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. വീട്ടുവളപ്പിൽ സുരക്ഷിതമായ പച്ചക്കറി ഉൽപാദനം. തിരുവനന്തപുരം വെള്ളനാട് മിത്രനികേതൻ ICAR കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ശാസ്ത്രജ്ഞയായ ശ്രീമതി മഞ്ജു തോമസുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: മേഡം, വീട്ടുവളപ്പിലെ കൃഷി എല്ലാവരും അതിൽ താല്പര്യപ്പെടുന്നുണ്ട്, മിക്കവാറും ആൾക്കാരത് ചെയ്യാറുണ്ട്. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം സുരക്ഷിതമായ പച്ചക്കറി എങ്ങനെയാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന്.
2: വീട്ടുവളപ്പിലെ സുരക്ഷിത പച്ചക്കറി ഉൽപാദനം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ, അത് അവരുടെ കോമ്പൗണ്ടിൽ തന്നെ, അത് ടെറസ് ഗാർഡനാകാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുവളപ്പിൽ കുറച്ച് സ്ഥലം ലഭ്യമായിട്ടുണ്ടെങ്കിൽ അവിടെയാകാം, ചെടിച്ചട്ടികളിലാകാം. അപ്പം നമുക്ക് ലഭ്യമായിട്ടുള്ള വീടിന് ചുറ്റും, നമ്മുടെ ടെറസിലും മട്ടുപ്പാവിലും അതുപോലെ നമ്മുടെ വീടിന് ചുറ്റുമുള്ള ലഭ്യമായിട്ടുള്ള സ്ഥലം വളരെ ഇഫക്റ്റീവായിട്ട് പ്രയോജനപ്പെടുത്തി നമ്മുടെ കുടുംബത്തിനാവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ജൈവ രീതിയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: ന്യൂട്രീഷ്യസ് കിച്ചൺ ഗാർഡനെ കുറിച്ച് പറയാറുണ്ടല്ലോ, അപ്പൊ അത് ഒരു ലേ ഔട്ട് നമ്മൾ ചെയ്യണം, ഒരു പ്ലാനിങ് ചെയ്യണം, ഇതൊക്കെ പച്ചക്കറി അല്ലെങ്കിൽ ഫലവൃക്ഷങ്ങൾ നമുക്ക് നടാൻ സാധിക്കും, അങ്ങനെ ഒരു പ്രോപ്പർ പ്ലാനിങ് ചെയ്താൽ ഇച്ചിരി കൂടെ നല്ലതായിരിക്കുമല്ലേ.
2: കിച്ചൺ ഗാർഡൻ ചെയ്യുമ്പോൾ നമ്മൾ വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷിയെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ കുറച്ചൊരു പ്ലാനിങ്ങോടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുടുംബത്തിനാവശ്യമായിട്ടുള്ള അത്യാവശ്യം ഫലവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ ഒക്കെ തന്നെ നമുക്ക് കൃഷി ചെയ്ത് ഉണ്ടാക്കാം. മാത്രമല്ല നമുക്ക് ലഭ്യമായിട്ടുള്ള സ്ഥലം കുറച്ച് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. കാരണം ഇപ്പോൾ പച്ചക്കറി കൃഷിക്കൊക്കെ പറയുമ്പോൾ നല്ല സൂര്യപ്രകാശ ലഭ്യതയുള്ള സ്ഥലം വേണം. ഇപ്പോൾ നമ്മൾ വീട്ടുവളപ്പിലൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് എല്ലാ വീടിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം അതുപോലെ സൂര്യപ്രകാശ ലഭ്യതയുള്ള സ്ഥലങ്ങളായിരിക്കുകയല്ല. അപ്പം കുറച്ചൊരു പ്ലാനിങ്ങോടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സൂര്യപ്രകാശം വേണ്ട വിളകൾ അങ്ങനെയുള്ള സ്ഥലത്ത് കൃഷി ചെയ്തുകൊണ്ട് അല്പം തണൽ വീഴുന്ന സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് കിഴങ്ങ് വർഗ്ഗ വിളകൾ കൃഷി ചെയ്യാം, ഇഞ്ചി മഞ്ഞൾ പോലുള്ള വിളകൾ കൃഷി ചെയ്യാം. പിന്നെ അവേലി പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് അല്പം പടർന്നു വളരുന്ന വിളകൾ കൃഷി ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ വളരെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് കുറച്ച് വൈവിധ്യമാർന്ന ഫലങ്ങളും പച്ചക്കറികളും ഒക്കെ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും, കുറച്ച് പ്ലാനിങ്ങോടെ തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ.
1: ഇത് മണ്ണൊരുക്കം ഒരു പ്രധാന ഘടകമാണല്ലോ.
2: ഇപ്പൊ നമ്മൾ വീട്ടുവളപ്പിൽ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ സ്ഥലം തിരഞ്ഞെടുക്കുമ്പോഴും അതും പ്രത്യേകിച്ച് പച്ചക്കറി കൃഷിക്കായിട്ട് സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ടുള്ള സൂര്യപ്രകാശ ലഭ്യത, അതുപോലെ നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന സ്ഥലങ്ങൾ, നല്ല ഡ്രെയിനേജ് ഉള്ള സ്ഥലങ്ങൾ, യാതൊരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കാനായിട്ട് പാടില്ല. മണ്ണ് നന്നായിട്ട് കിളച്ചിളക്കണം. കിളച്ചിളക്കിയതിന് ശേഷം ആദ്യമായിട്ട് ചെയ്യേണ്ടത് മണ്ണിൽ കുമ്മായം പ്രയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. മണ്ണിൻ്റെ അമ്ലത അല്ലെങ്കിൽ പുളിപ്പ് ക്രമീകരിക്കുന്നതിന് മണ്ണിൽ കുമ്മായം പ്രയോഗിക്കണം. അങ്ങനെ മണ്ണിൽ കുമ്മായം പ്രയോഗിച്ചതിന് ശേഷം നമ്മൾ വിത്ത് നടുന്ന സമയത്ത് അല്ലെങ്കിൽ തൈകൾ നടുന്ന സമയത്ത് അടിവളമായിട്ട് നല്ല രീതിയിൽ ജൈവ വളങ്ങൾ കൊടുത്തു തന്നെ നമ്മൾ കൃഷി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഗ്രോ ബാഗുകളിലും ചെടിച്ചട്ടികളിലും ഒക്കെ കൃഷി ചെയ്യുന്നവർ അതിൽ നമ്മൾ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുമ്പോൾ മണ്ണ് അതോടൊപ്പം ചാണകപ്പൊടി പിന്നെ മണൽ, പോട്ടിംഗ് മിശ്രിതത്തിൽ മണലിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ പോട്ടിംഗ് മിശ്രിതത്തിൽ നിന്ന് വെള്ളം എളുപ്പത്തിൽ വാർന്നു പോകുന്നതിനാണ്, ഡ്രെയിനേജിന് വേണ്ടിയാണ്. മണല് ലഭ്യമല്ലാത്ത ഒരു സാഹചര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ കയർപിറ്റ് കമ്പോസ്റ്റ് അല്ലെങ്കിൽ കൊക്കോപീറ്റ് ഇതൊക്കെ തന്നെ പ്രയോജനപ്പെടുത്താനായിട്ട്
1: സാധിക്കും.
2: കരിയിലയുടെ അങ്ങനെയുള്ള ജൈവ വസ്തുക്കൾ, ഇപ്പൊ ചാണകപ്പൊടി എന്ന് പറയുമ്പോൾ ചാണകപ്പൊടിക്ക് പകരം നമുക്ക് കമ്പോസ്റ്റ്, വീട്ടുവളപ്പിലൊക്കെ ആകുമ്പോൾ ജൈവ അവശിഷ്ടങ്ങളൊക്കെ അടിച്ചു വാരി അത് കത്തിച്ചു കളയാതെ അത് നമുക്ക് കമ്പോസ്റ്റ് ആക്കി വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ഈ കൃഷിയിൽ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുമ്പോൾ പ്രയോജനപ്പെടുത്താനായിട്ട്
1: പറ്റും. വിത്ത് തിരഞ്ഞെടുക്കുമ്പം എങ്ങനത്തെ വിത്തായിരിക്കണം അത്? ഇപ്പം ഹൈബ്രിഡ് സീഡ്സ് ഒക്കെ ആകുമ്പം ചെറിയൊരു സ്ഥലത്ത് ഒത്തിരി നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ കിട്ടാറുണ്ട്, പക്ഷെ ചിലർ പറയാറുണ്ട് നമുക്ക് നാടൻ വിത്ത് തന്നെയാണ് നല്ലതെന്ന്.
2: ഹൈബ്രിഡ് സീഡ്സ് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല, കാരണം നമുക്ക് നല്ല അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ കിട്ടും. നമുക്ക് അധികം സ്ഥലം വീട്ടുവളപ്പിലാവുമ്പോൾ അല്ലെങ്കിൽ ടെറസ് ഗാർഡനിലൊക്കെ ആവുമ്പോൾ നമുക്ക് അധികം സ്ഥലമൊന്നും ലഭ്യമല്ല. അപ്പം നമുക്ക് ഒരു നാലോ അഞ്ചോ ചെടിച്ചട്ടികളിൽ അല്ലെങ്കിൽ ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യുമ്പോൾ ഹൈബ്രിഡ് ഇനങ്ങൾ കൃഷി ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, നല്ല ഇനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് കാർഷിക കോളേജിൻ്റെ വൈഗ എന്ന് പറയുന്ന ഒരു ചീര ഇനം അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ആ ഇനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു മൾട്ടിക്കട്ട് വെറൈറ്റി. സാധാരണ നമ്മൾ ഇപ്പം ചുമന്ന ചീരയൊക്കെ കൃഷി ചെയ്യുമ്പോൾ ഒരു മാസം കൊണ്ട് പെട്ടെന്ന് ചെടികൾ പൂത്ത് അതിൻ്റെ നമുക്കപ്പോൾ അത്രയ്ക്ക് ഇത്ര വിളവേ അതിനകത്ത് നിന്ന് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ വൈഗ പോലെയുള്ള ഇനം എന്ന് പറഞ്ഞാൽ ഇതൊരു മൾട്ടിക്കട്ട് വെറൈറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് 4-5 പ്രാവശ്യം മുറിച്ച് മുറിച്ച് വിളവെടുക്കാനായിട്ട് പറ്റും. ചുമന്ന ഇനമാണ്, ഞാനിപ്പോൾ ഡെമോൺസ്ട്രേഷൻ ഫ്രണ്ട്ലൈൻ ഡെമോൺസ്ട്രേഷൻ ചെയ്തതേ ഉള്ളൂ, അതുകൊണ്ട് അതിൻ്റെ റിസൾട്ടിൽ നിന്ന് പറയാം. നല്ല എന്താ പറയുക, നമുക്ക് വീട്ടുവളപ്പിൽ അതുപോലെ എത്തിയപ്പോൾ കൊമേഴ്ഷ്യലി കൃഷി ചെയ്യുന്ന കർഷകരോട് അത് മൾട്ടിക്കട്ട് വെറൈറ്റി മുറിച്ചെടുക്കാൻ പറഞ്ഞാൽ അത് അത്രത്തോളം പ്രായോഗികമാകത്തില്ല. പക്ഷേ വീട്ടുവളപ്പിലെ കൃഷിക്ക് വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു ഇനമാണ് വൈഗ. അതുപോലെ വെണ്ട, വെണ്ട നമ്മളിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ ആനക്കൊമ്പൻ എന്ന് പറയുന്ന ഇനമാണ് കൃഷി ചെയ്യുന്നത്. പക്ഷേ ആനക്കൊമ്പൻ ഇനം അതാണ് മാർക്കറ്റ് പ്രിഫറൻസ് ഉണ്ട്, മാർക്കറ്റിൽ നല്ല വില കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും കൂടുതലും ഈ മൊസൈക്ക് രോഗത്തിന് സസെപ്റ്റബിൾ ആണ്, പെട്ടെന്ന് മൊസൈക്ക് രോഗം കയറി പിടിക്കും. അത് ഈവൻ സീഡ് ഫ്രൂട്ടിങ്ങിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മൊസൈക്ക് രോഗബാധ ഉണ്ടാകാറുണ്ട്. ഞാൻ നടത്തിയ ഒരു കൃഷിയുടെ പരീക്ഷണത്തിൽ കണ്ടത് നമ്മൾ ഫൂലെ വിമുക്ത എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലുള്ള മഹാത്മാ ഫൂലെ കൃഷി വിദ്യാപീഠം എന്ന് പറയുന്ന കാർഷിക സർവകലാശാല ഉരുത്തിരിച്ചെടുത്ത ഒരു ഇനമാണ്. ഈ ഇനം ഞാൻ 2-3 വർഷം ഫീൽഡ് ട്രയൽ നടത്തി. അപ്പോൾ അവിടെ കണ്ടത് ഇത് വളരെ നല്ല രീതിയിൽ മൊസൈക്ക് രോഗത്തെ പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ 4 വർഷം നടന്ന ഫീൽഡ് ട്രയലിൽ ഒരു ചെടിയിൽ പോലും മൊസൈക്ക് രോഗബാധ ഉണ്ടാകുന്നില്ല. ഫൂലെ വിമുക്ത എന്ന ഈ ഇനത്തിന്റെ പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല പച്ച കളറാണ്, പിന്നെ നല്ല കുക്കിംഗ് ക്വാളിറ്റി ഉണ്ട്, പിന്നെ അതിലെല്ലാം ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതിന് നല്ല ഷെൽഫ് ലൈഫ് ആണ്. നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം വരെ ഇത് നമുക്ക് റെഫ്രിജറേഷൻ പോലും ഇല്ലാതെ ഫ്രഷ് ആയിട്ട് സൂക്ഷിപ്പിക്കും.
1: ചെടികൾ എങ്ങനെ ഒത്തിരി നീളം വെക്കുന്നതാണോ?
2: അല്ല, ഒത്തിരി ആനക്കൊമ്പന്റെ കൂട്ട് ഒത്തിരി റോബസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് അല്ല. അപ്പൊ ഒരു ന്യായമായിട്ടുള്ള ഗ്രോത്തേ ഉള്ളൂ. പക്ഷേ ഏറ്റവും ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആനക്കൊമ്പൻ വെണ്ടയുടെ സൈസ് ഇല്ല. ഇപ്പം നമുക്ക് തിരുവനന്തപുരംകാർക്ക് ആനക്കൊമ്പൻ എന്ന് പറയുന്നത് ഒരു ക്രേസാണ്. പക്ഷെ ആ ഒരു വലുപ്പമൊന്നുമില്ല, എങ്കിൽ പോലും തെറ്റില്ലാത്ത വലുപ്പമുണ്ട്, നല്ല പച്ച നിറമാണ്, നല്ല കുക്കിംഗ് ക്വാളിറ്റി ഉണ്ട്.
1: പിന്നെ പച്ചമുളകും മിക്കവാറും ആൾക്കാർ ചെയ്യാറുണ്ട്.
2: പച്ചമുളക് നമ്മൾ ദൈനംദിന ആവശ്യത്തിന്, അത് ഒരു കിച്ചൺ ഗാർഡനിൽ അല്ലെങ്കിൽ ഒരു ടെറസ് ഗാർഡനിലൊക്കെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ക്രോപ്പാണ് പച്ചമുളക് എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും അധികം ബുദ്ധിമുട്ട് കുരുടിപ്പ്, എന്താ പറയുന്ന വെള്ളീച്ച, അങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ മുളകിൽ വ്യാപകമായിട്ട് കാണുന്നുണ്ട്. അവിടെയും ഞങ്ങൾ ഫ്രണ്ട് ലൈൻ ഡെമോൺസ്ട്രേഷനിൽ കണ്ട ഒരു കാര്യം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ചിന്റെ അർക്കാഖ്യാതി എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡിന്, ഇത് നല്ല രീതിയിൽ മൊസൈക്ക് രോഗത്തെ പ്രതിരോധിക്കുന്നുണ്ട്. അല്പസ്വല്പം ഇത് പ്രതിരോധമല്ല, ടോളറന്റ് ആണെന്ന് നമുക്ക് പറയാം. അവിടെ ഇവിടെയൊക്കെ ഒന്ന് രണ്ട് ചെടികളിൽ രോഗബാധ ഉണ്ടായാൽ തന്നെ ആ രോഗം ബാധിച്ച ശാഖകൾ അങ്ങ് നീക്കം ചെയ്ത് ജൈവ കീടനാശിനികൾ, നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ നിയന്ത്രിക്കുന്നതിന് ജൈവ കീടനാശിനികൾ എന്തെങ്കിലും പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കിതിനെ വളരെ ഇഫക്റ്റീവായിട്ട് സംരക്ഷിച്ച് നിർത്താൻ പറ്റും. നല്ല ഹൈ ഈൽഡിംഗ് ആണ്, ഹൈബ്രിഡ് ആണ് ഈ മുളക് ഇനം. അപ്പൊ അത് നല്ല ഹൈ ഈൽഡിംഗ് ആണ്, നല്ല ഒരു മീഡിയം മോഡറേറ്റ് പഞ്ചൻസി ഉണ്ട്, നല്ല സൈസ് ഉണ്ട്, നല്ല മാർക്കറ്റ് അക്സെപ്റ്റബിലിറ്റി. ഇനി വിപണനം ചെയ്യാനാണെങ്കിൽ മാർക്കറ്റിൽ നല്ല അക്സെപ്റ്റബിലിറ്റി ഉണ്ട്. ചെടി ഒരു 4-4.5 മാസം നിന്ന് നമുക്ക് നല്ല വിളവ് തരും. അപ്പൊ ഇനിയും കിച്ചൺ ഗാർഡനിൽ നമ്മളൊരു 1-2 ചുവട് മുളക് ഉണ്ടെങ്കിൽ, 2 എണ്ണം തന്നെ വേണ്ട, 1 ചുവട് മുളക് നന്നായിട്ട് കായ്ക്കുന്നതുണ്ടെങ്കിൽ, നന്നായിട്ട് പരിപാലിച്ചു കഴിഞ്ഞാൽ ഒരു വീടിന് ആവശ്യമായിട്ടുള്ള മുളക് നമുക്ക് അവിടെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും.
1: വഴുതനയിൽ ഇതേമാതിരി ഇനങ്ങൾ ഉണ്ടാകണം.
2: വഴുതനയിൽ വിൽറ്റ് റെസിസ്റ്റന്റ്, IHR ബാംഗ്ലൂരിന്റെ അർക്ക ആനന്ദ് എന്നൊക്കെ പറയുന്ന ഇനങ്ങൾ വിൽറ്റ് റെസിസ്റ്റന്റ് ആണ്. പിന്നെ അതിനകത്ത് നമ്മൾ കൂടുതൽ കൃഷിയുടെ പരീക്ഷണങ്ങളൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ ഈ പറയുന്ന പോലെ ബാക്ടീരിയൽ വാട്ടം വരുന്നില്ല, പൂർണ്ണമായിട്ടും വിൽറ്റ് റെസിസ്റ്റന്റ് ആയിട്ടാണ് കണ്ടത്. അത് പറയുമ്പോൾ വള്ളിപ്പയറിന്റെ ഒരു ഇനം അർക്ക മംഗള, അത് ഹൈബ്രിഡ് അല്ല, അതും IHR ബാംഗ്ലൂരിന്റെ ഇനമാണ് അർക്ക മംഗള. അതും വളരെ നല്ല, നമ്മുടെ കാലാവസ്ഥയിൽ വളരെ ഹൈ ഈൽഡിംഗ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. അത് ഞങ്ങൾ 2-3 വർഷം ഞാൻ ഫീൽഡ് ട്രയൽ നടത്തി, അതിനുശേഷം ഡെമോൺസ്ട്രേഷൻ ചെയ്തു. ഇപ്പം KVK നിന്ന് അതിന്റെ വിത്ത് കർഷകർക്ക് ലഭ്യമാക്കുന്നുണ്ട്. എനിക്ക് ഓരോ വർഷവും ധാരാളം ആൾക്കാർ KVK വന്ന് ഈ അർക്കാമംഗള വിത്ത് തന്നെ ചോദിച്ചു വാങ്ങി കൊണ്ടുപോകുന്നുണ്ട്. കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യുന്ന കർഷകരും അതുപോലെ ഹോംസ്റ്റഡിൽ കൃഷി ചെയ്യുന്ന കർഷകരും ധാരാളമായിട്ട് അർക്കാമംഗള യൂസ് ചെയ്യുന്നുണ്ട്. അതും നല്ല രീതിയിൽ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഇനമാണ്.
1: ഇപ്പം മേഡം പറഞ്ഞ മാതിരി അർക്ക ഖ്യാതി അല്ലെങ്കിൽ ഫൂലെ വിമുക്ത, ഇതിൻ്റെയൊക്കെ വിത്ത് KVK ലഭ്യമാണോ?
2: ആ പുലെ വിമുക്ത നമ്മൾ എല്ലാ വർഷവും KVK ഇതിൻ്റെ ആ ഒരു സീസണിൽ നമ്മൾ അതിൻ്റെ വിത്ത് ലഭ്യമാക്കുന്നുണ്ട്. IHR ഞാൻ പറഞ്ഞ അർക്കാഖ്യാതി, അർക്കാമംഗള തുടങ്ങിയ വിത്തുകൾ നമ്മൾ KVK നിന്ന് കർഷകർക്ക് ലഭ്യമാക്കുന്നുണ്ട്. KVK തന്നെ കർഷകർക്ക് ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഇത് IHR ഒരു സീഡ് പോർട്ടലുണ്ട്. അപ്പോൾ അത് ഓരോ കർഷകനും ഒരു ലോഗിൻ ID ഇട്ട് ആ IHR സീഡ് പോർട്ടലിൽ കയറി അതിനകത്ത് ഈ ഞാൻ പറഞ്ഞ ഇനങ്ങൾ മാത്രമല്ല, അല്ലാതെ എല്ലാ ഇനങ്ങളുടെയും വിത്തുകൾ ഈ സീഡ് പോർട്ടലിൽ കർഷകർക്ക് ലഭ്യമാണ്. അവർക്കപ്പം ഏത് ഇനമാണ്, ഇപ്പൊ തക്കാളി വേണം എന്നുണ്ടെങ്കിൽ ടൊമാറ്റോ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൊമാറ്റോയുടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു 3-4 വെറൈറ്റി വരും. അപ്പൊ അതിനകത്ത് അവർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇത് നോട്ട് സ്യൂട്ടബിൾ ഫോർ കേരള എന്നൊക്കെ പറഞ്ഞു, ചില ഇനങ്ങൾക്ക് കാണുന്നുണ്ട് സ്യൂട്ടബിൾ ഫോർ യുവർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള വിത്ത് ക്ലിക്ക് ചെയ്ത് അത് വലിയ ബൾക്ക് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈവൻ 10 ഗ്രാം 5 ഗ്രാം ടൊമാറ്റോ ഒക്കെയാണ് 1 ഗ്രാം ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ 30-40 രൂപയുടെയും ഒക്കെ പാക്കറ്റുകൾ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. ലോഗിൻ ID ഇട്ട് കയറി ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കാർട്ടിലിട്ട് പൈസ അടച്ചു കഴിഞ്ഞാൽ ഒരു 10-12 ദിവസത്തിനകം ഇത് തപാൽ മാർഗം നമ്മുടെ കയ്യിലെത്തും. അപ്പം ഇതിന് ഈ IHR സീഡ്സ് ഒക്കെ വാങ്ങുന്നതിന് KVK പോലും ആശ്രയിക്കേണ്ടതായിട്ട് ആവശ്യമില്ല. കർഷകർക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം, എങ്കിൽ പോലും KVK നിന്ന് ഈ വിത്തുകളെല്ലാം തന്നെ നമ്മൾ ലഭ്യമാക്കുന്നുണ്ട്.
1: ഈ കാര്യം തന്നെ ഞാൻ ചോദിക്കാൻ പോകുമായിരുന്നു, നമ്മൾ ഈ ഓൺലൈനായിട്ട് ഇഷ്ടമാതിരി സീഡ്സ് അവൈലബിൾ ഉണ്ട്, അപ്പം അത് ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണോ അല്ലയോ ഇതൊന്നും നോക്കാതെ തന്നെ ആൾക്കാർ ഇത് വാങ്ങി

0: ക്കാറുമുണ്ട്. ഇപ്പം ഐ എച്ച് ആറിനെ മേഡം പറഞ്ഞത് നോട്ട് സ്യൂട്ടബിൾ ഫോർ യുവർ ലൊക്കേഷൻ, ഇവിടത്തേന് വേണ്ടി കൊള്ളത്തില്ല, കേരളത്തിന് വേണ്ടി അനുയോജ്യമാണ്, അത് ആ കാര്യം അവർ പറയുന്നുണ്ട്. അപ്പം വിത്തൊക്കെ വാങ്ങുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ വാങ്ങണം.
1: അത് എല്ലാ വിത്തും നമ്മൾ വാങ്ങുന്നത് നമ്മുടെ സ്റ്റേറ്റിന് അനുയോജ്യമായിട്ടുള്ളതില്ല. അപ്പം അങ്ങനെ പുറത്തു ഓൺലൈനായിട്ടൊക്കെ സീഡ്സ് പർച്ചേസ് ചെയ്യുന്നവർ ചെറിയ ക്വാണ്ടിറ്റി വല്ലതും വാങ്ങി ആദ്യം ഒന്ന് ട്രയൽ നടത്തി അത് സ്യൂട്ടബിൾ ആണെങ്കിൽ മാത്രം എന്താ പറയുന്നത് നമ്മൾ കുറച്ചും കൂടെ വലിയ ക്വാണ്ടിറ്റിയിലേക്കൊക്കെ പോവുക. കാരണം എല്ലാ സീഡ്സും ഈ ഓൺലൈനായിട്ട് അവൈലബിൾ ആകുന്ന എല്ലാ സീഡ്സും നമ്മുടെ സാഹചര്യത്തിന് അനുയോജ്യമാകണമെന്നില്ല.
0: പിന്നെ ഇതിൻ്റെ നമ്മൾ ഒരു വർഷം നട്ട് കഴിഞ്ഞാൽ വളപ്രയോഗമൊക്കെ എങ്ങനെയായിരിക്കും ചെയ്യേണ്ടത്?
1: നമ്മൾ ഇപ്പം നമ്മൾ കിച്ചൺ ഗാർഡനെ കുറിച്ച് അല്ലെങ്കിൽ ടെറസ് ഗാർഡനെ കുറിച്ചൊക്കെ ആണല്ലോ പറയുന്നത്. ഇപ്പം ടെറസ് ഗാർഡനിലൊക്കെ ചെയ്യുമ്പോൾ കർഷകർ പൂർണ്ണമായിട്ടും രാസവളങ്ങൾ ഒഴിവാക്കണം. കാരണം നമ്മൾ ടെറസ് ഗാർഡനിലൊക്കെ ഗ്രോ ബാഗുകളിലും ചെടിച്ചട്ടികളിലും ഒക്കെ രാസവളങ്ങൾ ഇട്ടതിന് ശേഷം നനയ്ക്കുമ്പോൾ ഈ കെമിക്കൽസ് നമ്മുടെ കോൺക്രീറ്റിലേക്ക് നമ്മുടെ റൂഫിലേക്ക് ലീച്ച് ചെയ്തിട്ട് ഇത് നമ്മുടെ കോൺക്രീറ്റിന് കേടുപാടുകൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. പൊതുവെ നമ്മൾ പറയുമ്പോൾ ഇട്ടുവളപ്പിലെ കൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ജൈവ രീതിയിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ചാണകപ്പൊടി ഉപയോഗിക്കാം, കമ്പോസ്റ്റ് ഉപയോഗിക്കാം, വിറകടുപ്പ് കത്തിക്കുമ്പോൾ കിട്ടുന്ന ചാരം ഉപയോഗിക്കാം. ചാരം പൊട്ടാഷിൻ്റെ ഒരു സ്രോതസ്സാണ്. പിന്നെ വിവിധ തരം പിണ്ണാക്കുകൾ ഉപയോഗിക്കാം, കടല പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, അങ്ങനെയുള്ള പിണ്ണാക്കുകൾ ഉപയോഗിക്കാം. ഇനി ഇതല്ലാതെ പച്ചച്ചാണകം വേണമെങ്കിൽ നേർപ്പിച്ച് കലക്കി ചെടികളുടെ ചുവട്ടിലൊഴിക്കാം, നല്ല ഒന്നാന്തരം ഒരു വളമാണ്. മണ്ണിര കമ്പോസ്റ്റ് ഉപയോഗിക്കാം. പിന്നെ വേണമെങ്കിൽ ചാണകവും പിണ്ണാക്കുകളും കൂടെ പുളിപ്പിച്ച് വെച്ചതിന് ശേഷം കലക്കി വെച്ച് പുളിപ്പിക്കുക. ചാണകവും കടല പിണ്ണാക്ക വേപ്പും പിണ്ണാക്ക ഇത് കലക്കി വെച്ച് പുളിപ്പിച്ചതിന് ശേഷം ആ മിശ്രിതം നേർപ്പിച്ച് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിപ്പം ഫിഷ് അമിനോ ആസിഡ്, എഗ് അമിനോ ആസിഡ് അങ്ങനെയുള്ള കൂട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ തന്നെ നമുക്ക് കൃഷിക്ക് പ്രയോജനപ്പെടുത്താം. ഈ രീതിയിൽ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് ഈ പല രീതിയിലുള്ള ജൈവ വളപ്രയോഗങ്ങൾ തന്നെ മാറിയും മറിഞ്ഞും ഒക്കെ ഉപയോഗിച്ച്
0: വീട്ടിൽ മിച്ചം വരുന്ന അവശിഷ്ടങ്ങൾ കമ്പോസ്റ്റ് ചെയ്യാം.
1: അതെ, അങ്ങനെയുള്ള ആ സാധനങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി നമുക്ക് ഈ പറയുന്ന വലിയ ഒരു ബേർഡൻ ആകാതെ തന്നെ നമുക്ക് ഈ വളപ്രയോഗം ക്രമീകരിക്കാൻ പറ്റുന്നതാണ്.
0: കീടങ്ങളും രോഗങ്ങളുമാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളി നമ്മൾ എവിടെ കൃഷി ചെയ്താലും. രണ്ട് ഗ്രോ ബാഗ് ആണെങ്കിലും അവിടെയും ഈ രണ്ട് കാര്യം വരാറുണ്ട്. അപ്പൊ ഇതിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്?
1: ഇപ്പൊ കീട നിയന്ത്രണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടുവളപ്പിലെ കൃഷി അല്ലെങ്കിൽ ടെറസിലെ കൃഷി എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഏറിയ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ കുറച്ച് ചെടികളേ ഉള്ളൂ. നമ്മൾ നന്നായിട്ട് നമ്മുടെ കൃഷിയുടെ മോണിറ്റർ ചെയ്യുക. കീട രോഗബാധയേറ്റ സസ്യഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കാര്യം. കീട നിയന്ത്രണത്തിൻ്റെ ഇപ്പം പലപ്പോഴും ഇലകളിൽ പ്രാണികൾ കൂടിയിരിക്കുന്നത് കാണാം, ഇലകളുടെ അടിഭാഗത്ത് നോക്കിയാൽ കീടങ്ങളുടെ മുട്ടക്കൂട്ടങ്ങൾ കാണാം. അപ്പം നമ്മൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങി നടക്കുമ്പോഴും ഒരു കവറെടുത്തിട്ട് ഈ ഇങ്ങനെയുള്ള കീടബാധയേറ്റ സസ്യഭാഗങ്ങൾ മുറിച്ച് ഇതിനകത്തിട്ട് നശിപ്പിച്ച് കളയുക. അവിടെ തന്നെ ഇടരുത്. അവിടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് ധാരാളം കീടങ്ങൾ വീണ്ടും നമ്മുടെ കൃഷിയിലേക്ക്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനുശേഷം നമുക്ക് ജൈവ രീതിയിലുള്ള നിയന്ത്രണ മാർഗങ്ങൾ ചെയ്യാം. നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്കെതിരെയാണെങ്കിൽ നമുക്ക് ധാരാളം ജൈവ കീടനാശിനികൾ ലഭ്യമാണ്. മരച്ചീനി അധിഷ്ഠിത ജൈവ കീടനാശിനി നന്മ കിട്ടുന്നുണ്ട്, ശ്രേയ കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഒരു 7 മുതൽ 10 ml/L വെള്ളത്തിനെന്നുള്ള തോതിൽ നേർപ്പിച്ച് വൈകുന്നേരങ്ങളിൽ വെയിൽ അല്ലെ അതിരാവിലെ വെയിൽ താഴ്ന്ന നിൽക്കുന്ന സമയത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ഈ നീരൂറ്റി കുടിക്കുന്ന ചെറു പ്രാണികളെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് മഞ്ഞക്കെണി, നീലക്കെണി അങ്ങനെയുള്ള മെക്കാനിക്കൽ ട്രാപ്പുകൾ ഉപയോഗിക്കാം. അതും നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഈ ഗോമൂത്രത്തിനകത്ത് അല്പം കാന്താരിമുളക് അരച്ച് ചേർത്ത് അതൊരു 6-7 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് അതിൻ്റെ തെളിയെടുത്ത് സ്പ്രേ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴും ചെടികൾക്ക് അത്യാവശ്യം നല്ലൊരു വളപ്രയോഗമാണ്. അതോടൊപ്പം തന്നെ ഈ നീരൂറ്റി കുടിക്കുന്ന ഇങ്ങനെയുള്ള ചെറു പ്രാണികളെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ബയോകൺട്രോൾ ഏജൻസിനെ ഉപയോഗിക്കാം. മെറ്റാറൈസിയം, ബ്യുവേറിയ, ലക്കാനിസീരിയം അങ്ങനെയുള്ള മിത്ര കുമിളുകളെ ഇഫക്റ്റീവായിട്ട് പ്രയോജനപ്പെടുത്തി നമുക്ക് ഈ പറയുന്ന കീട നിയന്ത്രണത്തിന് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആണെങ്കിൽ വളരെ ഇഫക്റ്റീവായിട്ട് അതും ഈ ആദ്യ സമയത്ത് തന്നെ ഇതൊന്ന് വളരെ രൂക്ഷമാകുന്നതിന് മുമ്പ് കീടബാധയുടെ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ വളരെ ഇഫക്റ്റീവായിട്ട് ഇങ്ങനെയുള്ള നിയന്ത്രണം നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിച്ച് നമുക്കതിനെ നിയന്ത്രിക്കാനായിട്ട്.
0: പിന്നെ സൂഡോമോണാസും ട്രൈക്കോഡെർമയൊക്കെ എല്ലാ കർഷകരും ഇപ്പം യൂസ് ചെയ്യുന്നുണ്ട്.
1: അത് രോഗ നിയന്ത്രണത്തിലേക്ക് വരുമ്പോഴും ഗ്രോബാഗിലും ചെടിച്ചട്ടിയിലും അതുപോലെ മണ്ണിലും ഒക്കെ കൃഷി ചെയ്യുമ്പോൾ കൃഷി

0: കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്യൂഡോമോണാസ് ഉപയോഗിക്കാം. സ്യൂഡോമോണാസ് ഒരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് എന്നുള്ള തോതിൽ നേർപ്പിച്ച് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ വളരെ ഇഫക്റ്റീവായിട്ട് രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്ന രീതികളാണ്.
1: ഇപ്പം ഒത്തിരി കർഷക കൂട്ടായ്മകളുണ്ട്, അവർ തമ്മിൽ തന്നെ ഈ എക്സ്പീരിയൻസ് എല്ലാം ഷെയർ ചെയ്ത് ഇങ്ങനെ നിരവധി ആൾക്കാർ ഞാൻ ആദ്യം സൂചിപ്പിച്ച മാതിരി തന്നെ വീട്ടുവളപ്പിലും ടെറസിലും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പം അറിയാത്ത ആൾക്കാർ, അവർക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, അവർക്ക് വേണ്ടിയുള്ള പരിശീലന പരിപാടിയൊക്കെ KVK മിത്രനികേതനില് നിങ്ങൾ നടത്താറുണ്ടോ?
0: KVK ചെറിയ രീതിയിൽ പുതുതായിട്ട് കൃഷിയിലേക്ക് വരുന്ന ടെറസ് ഗാർഡനും കിച്ചൺ ഗാർഡൻ അങ്ങനെയുള്ള ചെറിയ കൃഷിയിലേക്ക് വരുന്നവർക്കുള്ള പരിശീലനങ്ങൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന കർഷകർക്കുള്ള പരിശീലനങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. ഇങ്ങനെയുള്ള പരിശീലനങ്ങളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾ ഫോണിൽ വിളിച്ച് KVK നിങ്ങളുടെ പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്തിടുക. അപ്പം നമ്മൾ ഒരു 25 മുതൽ 30 പേരുടെ ഒരു ഗ്രൂപ്പിൻ്റെ രജിസ്ട്രേഷനായി കഴിയുമ്പോൾ KVK നിന്ന് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് അറിയിച്ച് നമ്മൾ ട്രെയിനിങ് നടത്തി കൊടുക്കും. ഇനി അതല്ല, ഒരു ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു റെസിഡൻസ് അസോസിയേഷൻ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ നിങ്ങളായിട്ട് ഓർഗനൈസ് ചെയ്ത ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതും നമുക്ക് KVK സൗജന്യമായിട്ട് തന്നെ ഈ ട്രെയിനിങ്ങുകൾ നമ്മൾ നടത്തി തരും. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഒരു കിച്ചൺ ഗാർഡൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ടെറസ് ഗാർഡനിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക സാങ്കേതികമായിട്ടുള്ള എന്ത് ബുദ്ധിമുട്ടുകൾ നേരിട്ടാലും നിങ്ങളെ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്നതിനായിട്ട് KVK എപ്പോഴും സന്നദ്ധമായിട്ട് കൂടെയുണ്ട്.
1: മഞ്ജു മാഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇന്ന് നമ്മൾ വീട്ടുവളപ്പിലെ കൃഷിയെക്കുറിച്ച് നമ്മൾ ഇത്ര നല്ലൊരു ചർച്ച ചെയ്ത് ഇത് കർഷകർക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് ഉപയോഗമാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. വളരെ നന്ദി.
0: താങ്ക് യു.
2: വീട്ടുവളപ്പിൽ സുരക്ഷിതമായ പച്ചക്കറി ഉൽപാദനം. തിരുവനന്തപുരം വെള്ളനാട് മിത്രനികേതൻ ICAR കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ശാസ്ത്രജ്ഞയായ മഞ്ജു തോമസുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. മഞ്ജു തോമസിന്റെ ഫോൺ നമ്പർ പറയാം. 9447856216.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: വാഴപ്പഴത്തിന്റെ പഴുപ്പും പോഷക ഗുണങ്ങളും. വാഴപ്പഴത്തിന്റെ പഴുപ്പ് മാറുന്നതിനനുസരിച്ച് അതിലെ പോഷക ഗുണത്തിലും കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. പച്ച നിറത്തിലുള്ള കായകളിൽ റെസിസ്റ്റന്റ് സ്റ്റാർച്ച് ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് ദഹനം സാവധാനത്തിലാക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് വർദ്ധിക്കാതെ നിയന്ത്രിക്കാനും സഹായിക്കുന്നു. എന്നാൽ പഴം പഴുക്കുന്നതോടെ ഈ എനജം പ്രകൃതിദത്ത പഞ്ചസാരയായി മാറുന്നു. മഞ്ഞ നിറത്തിലുള്ള പഴങ്ങൾ ശരീരത്തിന് പെട്ടെന്ന് ഊർജം നൽകാനും ദഹനം സുഗമമാക്കാനും മികച്ചതാണ്. വാഴപ്പഴം കൂടുതൽ പഴുത്ത് തൊലിപ്പുറത്ത് കറുത്ത കുത്തുകൾ വീഴുമ്പോൾ അതിലെ ആന്റി ഓക്സിഡന്റുകളുടെ അളവ് ഗണ്യമായി വർദ്ധിക്കുന്നു. ഇത്തരം പഴങ്ങൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശരീരത്തിലെ കോശങ്ങളുടെ സംരക്ഷണത്തിനും സഹായിക്കുമെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ പ്രമേഹ രോഗികൾ അമിതമായി പഴുത്ത പഴങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം അവയിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലായിരിക്കും. ചുരുക്കത്തിൽ, ഓരോ ഘട്ടത്തിലുള്ള പഴവും വ്യത്യസ്തമായ ആരോഗ്യ ഗുണങ്ങളാണ് നമുക്ക് നൽകുന്നത്. വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, പശുവിന്റെ പ്രസവശേഷം ചെനയ്ക്കായി കുത്തിവെക്കേണ്ടത് എപ്പോഴാണ്? ഉത്തരം, പശുവിന്റെ പ്രസവശേഷം ചെനയ്ക്കായി കുത്തിവെക്കേണ്ടത് 40 മുതൽ 50 ദിവസത്തിനുള്ളിലാണ്. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: ശ്രോതാക്കൾ ട്യൂൺ ചെയ്തിരിക്കുന്നു ആകാശവാണി അനന്തപുരി FM 101.9.

പ്രിയ ശ്രോതാക്കളെ, ഇനി 8 മണിവരെ നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വിനോദയാത്ര എന്ന ചിത്രത്തിൽ നിന്നാണ്. 2007 സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിനു വേണ്ടി അഫ്സലും വിനീത് ശ്രീനിവാസനും പാടിയത്. ഗാനരചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം ഇളയരാജ.

2007 എസ് പി മഹേഷ് സംവിധാനം ചെയ്ത ചങ്ങാതി പൂച്ചയിലെ ഗാനമാണ് അടുത്തത്. മഞ്ജരിയും വിനീത് ശ്രീനിവാസനും പാടിയ ഈ ഗാനം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. ഔസേപ്പച്ചന്റെ സംഗീതം.

ചങ്ങാതി പൂച്ച എന്ന ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഈ ഗാനത്തിന്റെ മഞ്ജരിയും വിനീത് ശ്രീനിവാസനും പാടിയ പതിപ്പ് മറ്റൊരവസരത്തിൽ കേൾപ്പിക്കുന്നതാണ്.

ആകാശവാണി അനന്തപുരി FM 101.9 ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി തുടരും 8 മണിവരെ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 31 മിനിറ്റ്.

0: നാടു ഭരിക്കുന്ന ദാര്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം. മെയ് 4 തിങ്കളാഴ്ച രാവിലെ 9 മുതൽ ആകാശവാണിയുടെ അനന്തപുരി FM-ൽ നാടു ഭരിക്കുന്ന ദാര്. മെയ് 4 തിങ്കളാഴ്ച രാവിലെ 9 മുതൽ തത്സമയ പ്രക്ഷേപണം. ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: പ്രായോജകർ
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. 2007 ജോഷി സംവിധാനം ചെയ്ത ജൂലൈ 4 എന്ന ചിത്രത്തിനുവേണ്ടി ഷിബു ചക്രവർത്തി എഴുതി, ഔസേപ്പച്ചൻ സംഗീതം നൽകി, അഫ്സലും സയനോര ഫിലിപ്പും പാടിയ ഗാനം.

2007 എസ് എൽ പുരം ജയസൂര്യ സംവിധാനം ചെയ്ത സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഗാനവരികൾ, ദീപക് ദേവിന്റെ സംഗീതം, ഗായകർ സുജാത, ഉദിത് നാരായൺ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. അടുത്ത ഗാനത്തിന്റെ രചന വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം വിദ്യാസാഗർ. 2007 കമൽ സംവിധാനം ചെയ്ത ഗോൾ എന്ന ചിത്രത്തിനുവേണ്ടി ശ്വേതാമോഹനും വി ദേവാനന്ദും പാടിയത്.

സുജാതയും മധു ബാലകൃഷ്ണനും പാടിയ ഗാനമാണ് അടുത്തത്. 2007 രഞ്ജിത്ത് സംവിധാനം ചെയ്ത റോക്ക് ആൻഡ് റോളിലെ ഈ ഗാനം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. സംഗീത സംവിധാനം വിദ്യാസാഗർ.

അലക്സ് പോളിന്റെ സംഗീതത്തിൽ ലിജി ഫ്രാൻസിസും അഖില ആനന്ദും പാടിയ ഗാനം. 2007 ഷാഫി സംവിധാനം ചെയ്ത ചോക്ലേറ്റ് എന്ന ചിത്രത്തിലെ ഈ ഗാനം എഴുതിയത് വയലാർ ശരചന്ദ്രവർമ്മയാണ്.

0: ഇഫ്കോ നാനോ വളത്തിൻ മഹത്വം കർഷകർക്ക് എന്നും സമൃദ്ധി.
1: ഒരു ഗാനം കൂടി കേൾക്കാം. ബിച്ചു തിരുമലയുടെ ഗാനവരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം, ശങ്കരൻ നമ്പൂതിരി പാടിയത്. 2007 ലോഹിതദാസ് സംവിധാനം ചെയ്ത നിവേദ്യം എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇത്.

0: 2007 പുറത്തുവന്ന വിനോദയാത്ര ചങ്ങാതിപ്പൂച്ച, ജൂലൈ 4, സ്പീഡ്, ഗോൾ, റോക്ക് ആൻഡ് റോൾ, ചോക്ലേറ്റ്, നിവേദ്യം എന്നീ ചിത്രങ്ങളിലെ ഓരോ ഗാനവുമായി വന്ന ഈ ചലച്ചിത്രഗാന പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. കേൾക്കാൻ മറക്കരുത് ചലച്ചിത്രഗാനങ്ങൾ വീണ്ടും 9 മണിക്ക്. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം ഇപ്പോൾ 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഛത്തീസ്ഗഡിലെ കാങ്കർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലുണ്ടായ സ്ഫോടനത്തിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. പശ്ചിമബംഗാളിൽ സൌത്ത് 24 പർഗാനസ് ജില്ലയിലെ 15 ബൂത്തുകളിൽ ഇന്ന് റീപോളിംഗ് നടന്നു. 5 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 87% പോളിംഗ് രേഖപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര കൊയിലാണ്ടി സ്ട്രോങ് റൂം വിഷയത്തിൽ ചട്ടലംഘനമില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. വോട്ടെണ്ണൽ ദിനത്തിൽ ജില്ലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ 3 കേന്ദ്രങ്ങളിലായി നടക്കും. ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോകുന്നതിന് അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ ഇറാന് പണം നൽകിയാൽ ഉപരോധം നേരിടേണ്ടിവരുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. നാളെ നടക്കുന്ന നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ രാവിലെ 9:30 മുതൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി സിറ്റി ട്രാഫിക് പോലീസ് അറിയിച്ചു. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 2-3 ഗോളുകൾക്ക് ഇന്റർകാശിയെ പരാജയപ്പെടുത്തി. IPLൽ ചെന്നൈയ്ക്കെതിരെ ടോസ് നേടിയ മുംബൈ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ആകാശവാണി അനന്തപുരി FM 101.9 പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം. നാളെ രാവിലെ 6 മണിക്ക്.

0: അടുത്ത പരിപാടിയിലേക്ക്.
1: സംഗീതസുധ. ഇപ്പോൾ ശ്രീമതി സവിതാ നരസിംഹൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ആർ ശിവകുമാർ, മൃദംഗം ആർ ശങ്കരനാരായണൻ, മുഖർശംഖ് എൻ ജി രമാകാന്ത്. ആദ്യം ത്യാഗരാജസ്വാമികൾ രചിച്ച നാദ തനുമനുഷ്യം രാഗം ചിത്തരഞ്ജനി ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീമതി സവിത നരസിംഹൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ ആർ ശിവകുമാർ, മൃദംഗം ആർ ശങ്കരനാരായണൻ, മുഖർശംഖ് എൻ ജി രമാകാന്ത്. ഇനി മയൂരനാഥം എന്നാരംഭിക്കുന്നു രാഗം ധന്യാസി, മിശ്രജാപ്പ് താളം, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.

അവസാനമായി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച സാരമൈന എന്നാരംഭിക്കുന്ന ജാവലി കേൾക്കാം. രാഗം ബിഹാക്, രൂപകതാളം.

മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച സാരമൈന എന്ന ജാവലിയാണ് കേട്ടത്. രാഗം ബിഹാക്, രൂപകതാളം. ഇതുവരെ കേട്ടത് ശ്രീമതി സവിതാ നരസിംഹൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ആർ ശിവകുമാർ, മൃദംഗം ആർ ശങ്കരനാരായണൻ, മുഖർശംഖ് എൻ ജി രമാകാന്ത്.

നാളെ രാത്രി 8-2 സംഗീതസുധയിൽ കർണാട്ടിക്ക സഹോദരന്മാരായ കെ എൻ ശശികിരൺ, പി ഗണേഷ് എന്നിവർ അവതരിപ്പിച്ച സംഗീത കച്ചേരി കേൾക്കാം. എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം, ആദിച്ചനല്ലൂർ എം അനിൽകുമാർ ഖടം, തിരുനക്കര കെ ആർ രതീഷ് മുഖർശങ്ക്. നാളെ രാത്രി 8-2 സംഗീതസുധയിൽ കർണാട്ടിക്ക സഹോദരന്മാർ അവതരിപ്പിച്ച സംഗീത കച്ചേരി.

ആകാശവാണി അനന്തപുരി FM 101.9 സമയമിപ്പോൾ 9 മണി. പ്രിയ ശ്രോതാക്കളെ, ഇനി 10 മണിവരെ നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് പ്രകാശ് ചന്ദ്രനും കൂട്ടരും പാടിയതാണ് ചിത്രം ദേശാടനം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 10:30 മുതൽ 11 മണി വരെ
1: നിശാസുരഭികൾ വസന്ത സേനകൾ നടനമാടാൻ വരിക.
0: മറക്കാതെ കേൾക്കൂ നമ്മുടെ സ്വന്തം ആകാശവാണി അനന്തപുരി FM 101.9. നിങ്ങൾ കേൾക്കാൻ കൊതിച്ചിരുന്ന കുറേ ഗാനങ്ങളുമായി നിശാസുരഭി.

0: നിശാസുരഭി ഇന്ന് രാത്രി 10:30.
1: നാടു ഭരിക്കുന്നതാര്? കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അവലോകനവുമായി ആകാശവാണിയും തത്സമയം ശ്രോതാക്കൾക്കൊപ്പം. മെയ് 4 തിങ്കളാഴ്ച രാവിലെ 9 മുതൽ ആകാശവാണിയുടെ അനന്തപുരി FM-ൽ. നാടു ഭരിക്കുന്നതാര്? മെയ് 4 തിങ്കളാഴ്ച രാവിലെ 9 മുതൽ തത്സമയ പ്രക്ഷേപണം.
0: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. പാർവതി മീനാക്ഷി, വിജയ് യേശുദാസ് എന്നിവർ പാടിയ ഗാനമാണ് ഇനി. വിലായത്ത് ബുദ്ധ എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിന്റെ തമിഴ് വരികൾ എഴുതിയത് മണി അമുദവൻ, രവിവർമ്മൻ എന്നിവരാണ്. മലയാളം വരികൾ എഴുതിയത് വിനായക് ശശികുമാർ. സംഗീതം ജെയ്ക്സ് ബിജോയ്.

ലിസണേഴ്സ്, ടേക്ക് ഗുഡ് കെയർ ഓഫ് യുവർ ഹെൽത്ത്. രേഖ ജിയ സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ് ടു ഓൾ. Saturday Night Fever.

ആകാശവാണി അനന്തപുരി FM 101.9 സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. നിശാസുരഭി. പ്രിയ ശ്രോതാക്കൾക്ക് നിശാസുരഭിയിലേക്ക് സ്വാഗതം. കർണാടക ഹിന്ദുസ്ഥാനി സംഗീത ശാഖകളിൽ ഒരുപോലെ പ്രശസ്തമായ ഒരു രാഗമാണ് ശിവരഞ്ജിനി. പ്രണയം, വിരഹം, അനുകമ്പ എന്നീ ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന ശിവരഞ്ജിനി രാത്രിയുടെ രാഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. ഇന്നത്തെ നിശാസുരഭിയിൽ ശിവരഞ്ജിനി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ കുറേ ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം.

സൂസി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. വയലാറിന്റെ ഗാനരചന, ജി ദേവരാജന്റെ സംഗീതം. വയലാർ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകിയ മറ്റൊരു ഗാനം. പി സുശീല പാടിയത് ചിത്രം ചുക്ക്.

ശിവരഞ്ജിനി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളുമായി നിശാ സുരഭി തുടരുകയാണ്. സ്വന്തം രചനയിൽ വി മധുസൂദനൻ നായർ ആലപിച്ച കവിതാഗാനമാണ് ഇനി. ചിത്രം ദൈവത്തിന്റെ വികൃതികൾ. മോഹൻ സിത്താരയുടെ സംഗീതം.

ശിവരഞ്ജിനി രാഗത്തിന്റെ ഏറെ വ്യത്യസ്തമായ പ്രണയഭാവം പ്രകടമാകുന്ന ഒരു ഗാനമാണ് അടുത്തത്. ചിത്രം അപാരത. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ഇളയരാജ, ഗായിക ചിത്ര.

ശിവരഞ്ജനി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളുമായി നിശാസുരഭി തുടരുകയാണ്. ഇനി അഞ്ചാമത്തെ ഗാനത്തിലേക്ക്. ജയിൽ എന്ന ചിത്രത്തിനുവേണ്ടി എ എം രാജ പാടിയത്. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

രാത്രിയുടെ രാഗമാണ് ശിവരഞ്ജിനി എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ശിവരഞ്ജിനി രാഗത്തിന്റെ സൗന്ദര്യം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മറ്റൊരു ഗാനം. രാത്രിയുടെ പൂവുകളാകുന്ന സ്വപ്നങ്ങളോട് അന്ത്യയാത്ര പറയാൻ മറന്നുപോയ ഒരു നായികയുടെ പരിദേവന ഗാനം. ആദ്യത്തെ കഥ എന്ന ചിത്രത്തിനുവേണ്ടി പി. സുശീല പാടിയത്. വയലാറിന്റെ ഗാനവരികൾ M.K. അർജുനന്റെ സംഗീതം.

തപ്തസ്മൃതികളെ താരാട്ടു പാടുമ്പോൾ പൊട്ടിക്കരഞ്ഞുപോയി പിന്നെ നമ്മൾ. ഒ എൻ വി കുറുപ്പിൻ്റെ സാഹിത്യം, ജി ദേവരാജൻ്റെ ഈണം, പി മാധുരി പാടിയത്, ചിത്രം സർവേക്കല്ല്. ഇന്നത്തെ നിശാസുരഭിയിൽ നിന്ന് വിട പറയും മുൻപ് ശിവരഞ്ചിരി രാഗത്തിൽ ഈ ഒരു വിഷാദഗാനം കൂടി.

0: കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ, പ്രേമഭിക്ഷുകി, ഇണക്കം പിണക്കം, ഇത് മനുഷ്യകഥയുടെ ചുരുക്കം. ഹൃദയം ദേവാലയം, നീലജലാശയത്തിൽ, അങ്ങനെ അങ്ങനെ ശിവരഞ്ജിനി രാഗത്തിൻ്റെ സൗരഭ്യം നിറഞ്ഞു നിൽക്കുന്ന ഗാനങ്ങൾ ഇനിയും ബാക്കിയാണ്. പക്ഷേ ഇന്നത്തെ നിശാസുരഭിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിശാസുരഭി വീണ്ടും എത്തും നാളെ രാത്രി 10:30. ആകാശവാണി അനന്തപുരി 101.9. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. ജെ ജേക്കബ് അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം.
1: സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, കമ്പ്യൂട്ടറുകൾ തുടങ്ങിയവ ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈദ്യുതി, വെള്ളം തുടങ്ങിയവ പോലെ തന്നെ ഇന്റർനെറ്റും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയിരിക്കുന്നു. താഴ്ന്ന ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും വളരെ വില കൂടിയ സ്മാർട്ട് ഫോണുകളാണ് ഉപയോഗിക്കുന്നത്. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും ഏറ്റവും പുതിയ മോഡൽ ലഭിക്കണം എന്നല്ലാതെ വില ശ്രദ്ധിക്കാറില്ല. ഒട്ടുമിക്ക വ്യവസായങ്ങൾക്കും ഇന്റർനെറ്റ് ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ഈ സാഹചര്യത്തിലാണ് സമൂഹ മാധ്യമങ്ങളുടെ ഉപയോഗം ചർച്ചാവിഷയമായി മാറുന്നത്. പ്രായപൂർത്തിയാകാതെ കുട്ടികൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കണം എന്ന കാര്യത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ല. ഓസ്ട്രേലിയ, സ്പെയിൻ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ 16 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൽ ചില നിയന്ത്രണങ്ങൾ

0: ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ സംസ്ഥാനങ്ങളായ കർണാടകയും തെലങ്കാനയും ഇത്തരം നിയന്ത്രണങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു. കുട്ടികളുടെ കാര്യത്തിൽ അഭിപ്രായ ഐക്യം ഉണ്ടെങ്കിലും മുതിർന്നവർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. തന്മൂലം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമാണ് സമൂഹ മാധ്യമങ്ങൾക്ക് സമ്പൂർണ്ണ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. ലൈംഗിക കുറ്റകൃത്യങ്ങൾ, വ്യാജവാർത്താ നിർമ്മാണം, സാമ്പത്തിക തട്ടിപ്പുകൾ തുടങ്ങി നിരവധി കുറ്റകൃത്യങ്ങൾ ഇന്റർനെറ്റിൻ്റെ സഹായത്തോടെ ലോകത്തുടനീളം നിത്യവും നടക്കുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ ഇതുപയോഗിക്കുന്നവർ ശ്രമിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. ഇന്റർനെറ്റ് നമ്മുടെ മുൻപിൽ തുറന്നു വയ്ക്കുന്നത് വളരെ വിശാലമായ ഒരു ലോകമാണ്. ഇത് ഉപയോഗിക്കാനുള്ള അറിവ് നേടുക എന്നതാണ് ആദ്യത്തെ പടി. സാങ്കേതികമായ അറിവില്ലായ്മയാണ് പല അപകടങ്ങളുടെയും വാതിൽ തുറക്കുന്നത്. പത്മവ്യൂഹത്തിലകപ്പെട്ട അഭിമന്യുവിൻ്റെ അവസ്ഥ അറിവില്ലാത്തവർക്കുണ്ടാകും. വിദ്യാഭ്യാസപരവും തൊഴിൽപരവുമായ ആവശ്യങ്ങൾക്കായിട്ടാണ് ബഹുഭൂരിപക്ഷവും വില കൂടിയ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നത്. ഇവരുടെ പ്രവർത്തന മേഖലയ്ക്ക് കൂടുതൽ സംവിധാനങ്ങളുള്ള കമ്പ്യൂട്ടറുകൾ ഒഴിവാക്കാനും കഴിയില്ല. എന്നാൽ ആശയവിനിമയം, വിനോദം തുടങ്ങി ലളിതമായ കാര്യങ്ങൾക്ക് വില കൂടിയ കൂടുതൽ സംവിധാനങ്ങളുള്ള കമ്പ്യൂട്ടറുകൾ ആവശ്യമുണ്ടോ എന്ന് പരിശോധിക്കണം. നമ്മെ പിടിച്ചിരുത്താൻ കഴിയുന്ന ഒട്ടനവധി സംവിധാനങ്ങളുള്ള ഒരു മാജിക് ബോക്സാണ് കമ്പ്യൂട്ടറുകളും സ്മാർട്ട് ഫോണുകളും. ഇതിലേക്ക് തിരിയുന്നവർ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുന്നത് അറിയുന്നില്ല. ഇന്റർനെറ്റിൻ്റെ ഉപയോഗം വർദ്ധിക്കുമ്പോൾ റീചാർജുകളുടെ എണ്ണവും വർദ്ധിക്കും. അങ്ങനെ സമയം മാത്രമല്ല സമ്പത്തും നഷ്ടപ്പെടുന്നു. അഭിരുചിക്കനുസരിച്ചുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കുകയും അതിനൊരു മുൻഗണനാക്രമം സ്വയം ഏർപ്പെടുത്തുകയും വേണം. സാമ്പത്തിക നഷ്ടം നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയുമെങ്കിലും സമയനഷ്ടം മൂലം ഉണ്ടാകുന്ന ദോഷഫലങ്ങൾ പലരും തിരിച്ചറിയുന്നില്ല. ഭർത്താവ് എപ്പോഴും കമ്പ്യൂട്ടറിലായതിനാൽ പിണങ്ങുന്ന ഭാര്യയും ഇതിലുള്ള ആസക്തി മൂലം മക്കളുടെ കാര്യങ്ങൾ മറന്നുപോകുന്ന മാതാപിതാക്കളും അച്ഛനും അമ്മയും പറയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ചെയ്യാൻ മടിക്കുന്ന മക്കളും ഈ ദുശീലത്തിൻ്റെ സൃഷ്ടികളാണ്. ഫേസ്ബുക്കിലും വാട്സാപ്പിലും നൂറുകണക്കിന് സുഹൃത്തുക്കൾക്കുള്ളവർക്ക് യഥാർത്ഥ ജീവിതത്തിൽ സുഹൃത്തുക്കൾക്കായി മാറ്റിവെക്കാൻ സമയം കിട്ടുന്നില്ല. നമ്മുടെ കാഴ്ചപ്പാടുകളെയും മൂല്യബോധത്തെയും തകർക്കാനും തിരുത്താനും സമൂഹ മാധ്യമങ്ങൾക്ക് കഴിയും. ഇന്റർനെറ്റിൻ്റെ ലോകത്തു നിന്നും പുറത്തു വരികയാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം തള്ളേണ്ടതിനെ തള്ളാനും കൊള്ളേണ്ടതിനെ കൊള്ളാനും സ്വയം പരിശീലനം നേടുകയും വേണം.
1: ജെ ജേക്കബ് അവതരിപ്പിച്ച സുഭാഷിതം പുനഃപ്രക്ഷേപണമാണ് കേട്ടത്. സുഭാഷിതം വീണ്ടും എത്തും നാളെ രാവിലെ 5:55. നാളെ മുനി നാരായണ പ്രസാദ് അവതരിപ്പിച്ച സുഭാഷിതം കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 5:27. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തു നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:48. ഇനി വിവിധ ഭാരതി പരിപാടികൾ കേൾക്കാം മുംബൈയിലെ.

लेके घर आए, घर आकर पछताए, सब्र की डोरी टूट